0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ എഫ് എം 90.4 എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷകരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 ജൂൺ മാസം 1 തിങ്കളാഴ്ച. കൊലവർഷം 1201, എടവമാസം 18 തൃക്കേട്ട നക്ഷത്രം. വിഖ്യാത എഴുത്തുകാരനായ ഓസ്കാർ വൈൽഡ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ നിങ്ങളായി തന്നെ ഇരിക്കുക, മറ്റുള്ളവരുടെ വേഷങ്ങളെല്ലാം ഇതിനോടകം ആരെങ്കിലും എടുത്തു കഴിഞ്ഞു. നമ്മളെപ്പോഴും മറ്റൊരാളാകാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. അവരുടെ സ്റ്റൈൽ, അവരുടെ സംസാരം എല്ലാം അനുകരിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഈ ലോകത്ത് നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന ബോധ്യമാണ്. ആ തനിമയോടെ, ആത്മവിശ്വാസത്തോടെ ഇന്ന് നമുക്ക് മുന്നേറാം. ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട്

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജു എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: നമുക്ക് പല രീതിയിൽ ദാനധർമാദികൾ നിർവഹിക്കാൻ സാധിക്കുമെങ്കിലും അന്നദാനമാണ് അതിൽ ഏറ്റവും പ്രധാനം. നമുക്ക് ആരെയും സ്നേഹമോ ധനമോ മറ്റു ഭൗതിക സൗകര്യങ്ങളോ നൽകി തൃപ്തിപ്പെടുത്താനാവില്ല. എന്നാൽ എത്ര സ്വാദിഷ്ടമായ ഭക്ഷണമായാലും വയറു നിറഞ്ഞാൽ സംതൃപ്തിയോടെ മതി എന്ന് പറയും. പലരും ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് പ്രശസ്തിക്കു വേണ്ടിയാണ്. ചെയ്യുന്ന കാര്യങ്ങൾ നാലു പേർ അറിയണം എന്നവർ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇടം കൈ അറിയാതെ വലം കൈ കൊണ്ട് ചെയ്യുന്നതാണ് യഥാർത്ഥ ദാനം. നമുക്ക് ആരെയും അറിയിക്കാതെ സ്വന്തം സംതൃപ്തിക്ക് വേണ്ടി മാന്യതയിൽ പൊതിഞ്ഞ ദാനങ്ങൾ നടത്താൻ സാധിക്കും. നമുക്കൊരു കഥ കേൾക്കാം. മുന്തിയ കാറിൽ മികച്ച വേഷവിധാനങ്ങളോടെ ചന്തയിൽ എത്തിയ സ്ത്രീ അവിടെയുള്ള ഒരു മുട്ട വിൽപ്പനക്കാരനോട് മുട്ടയുടെ വില ചോദിക്കുന്നു. ഒരു മുട്ടയ്ക്ക് 5 രൂപ എന്നയാൾ മറുപടി നൽകി. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഞാൻ 25 രൂപയ്ക്ക് 6 മുട്ടകൾ വാങ്ങാം. വിൽപ്പനക്കാരൻ പറഞ്ഞു, എനിക്ക് വേറെ നിവർത്തിയില്ല, ഇന്നൊരു മുട്ട പോലും വിറ്റുപോയിട്ടുമില്ല, ഇതൊരു നല്ല തുടക്കമാവട്ടെ. ആ സ്ത്രീ പറഞ്ഞ വിലയ്ക്ക് മുട്ട നൽകി കച്ചവടക്കാരൻ പൈസ വാങ്ങി. എന്നാൽ താൻ വിജയിച്ചു എന്ന ഭാവത്തിൽ ആ സ്ത്രീ യാത്ര തുടർന്നു. അതിനുശേഷം അവർ അവരുടെ സുഹൃത്തിന്റെ ഒപ്പം നഗരത്തിലെ മുന്തിയ റെസ്റ്റോറന്റിൽ ഭക്ഷണത്തിനു കയറി. കുറേയധികം വേണ്ടതും വേണ്ടാത്തതുമായ സാധനങ്ങൾ ഓർഡർ ചെയ്തു. കുറച്ചൊക്കെ കഴിച്ച് കൂടുതൽ സാധനങ്ങൾ ബാക്കി വെച്ച് അവർ ബില്ല് പേ ചെയ്യാനായി എഴുന്നേറ്റു. ബില്ല് 800 രൂപ. അതിനവൾ 1000 രൂപ നൽകി 200 രൂപയോളം ടിപ്പായി ഭക്ഷണം സെർവ് ചെയ്ത ഹോട്ടൽ ജോലിക്കാരന് നൽകി. നാം ഭക്ഷണം കഴിച്ച ശേഷം ടിപ്പ് നൽകുന്നത് ഒരു സാധാരണ കാര്യമായതിനാൽ ഹോട്ടൽ ജീവനക്കാരന് ഒന്നും തോന്നിയിട്ടുമുണ്ടാവില്ല. ഇവിടെയാണ് ഈ സ്ത്രീ മുട്ട വിൽപ്പനക്കാരനോട് ചെയ്ത അനീതി ശ്രദ്ധിക്കപ്പെടേണ്ടത്. ശരിക്കും ദാരിദ്ര്യവും പൈസായിക്ക് ബുദ്ധിമുട്ടുന്നവനുമായ കച്ചവടക്കാരന് മുട്ടയുടെ ശരിയായ വിലയെങ്കിലും കിട്ടുന്നത് വലിയൊരാശ്വാസമാണ്. ഇവിടെ ദാരിദ്ര്യമുള്ളവരിൽ നിന്ന് വാങ്ങുകയോ അവർക്ക് സഹായം ചെയ്യുമ്പോഴോ നാം അവിടെ അവർക്കുമേൽ നമുക്ക് അധികാരമുണ്ടെന്ന് കരുതി ആ അധികാരം ഒരു മടിയുമില്ലാതെ കാണിക്കുന്നു. നമ്മുടെ ഔദാര്യം ഒരിക്കലും ആവശ്യമില്ലാത്തവരോട് നാം വളരെ ഉദാരമനസ്കരാവുകയും അമിത വിധേയത്വം കാട്ടുകയും ചെയ്യുന്നു. നമുക്ക് ആവശ്യമില്ലെങ്കിലും വളരെ പാവപ്പെട്ടവരിൽ നിന്ന് അല്പം ഉയർന്ന വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങുന്നത് ഒരു തരത്തിൽ ഒരു ദാനം തന്നെയല്ലേ? ഇങ്ങനെ അവരെ സഹായിക്കുന്നത് ഒരു മാന്യതയിൽ പൊതിഞ്ഞ ദാനം നടത്താനുള്ള അവസരമാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ഈ ആശയം ഇപ്പോൾ പല തലങ്ങളിലും പോപ്പുലർ ആകുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലും മറ്റും വെയിലത്ത് ഒരു സാധനവും വിറ്റുപോകാതെ ബുദ്ധിമുട്ടി സങ്കടപ്പെട്ടിരിക്കുന്നവരുടെ ഇടയിലേക്ക് എത്തി ആ സാധനങ്ങൾ മുഴുവൻ വാങ്ങുകയോ അല്ലെങ്കിൽ ഒരു ദിവസം മുഴുവൻ വിറ്റാൽ കിട്ടുന്ന തുക നൽകി അവരുടെ സഹായത്തിനെത്തുന്ന തരത്തിലുള്ള റീൽസ് ധാരാളം ഇന്ന് കണ്ടുവരുന്നു. തൽഫലമായി പഴയതിലും അധികമായി സാധുക്കൾക്ക് പരിഗണന കിട്ടുന്നുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് സന്തോഷിക്കാം. പക്ഷേ അത് അവരവർക്ക് സോഷ്യൽ മീഡിയയിൽ റീച്ച് കൂട്ടാനും അതുവഴി പൈസ ഉണ്ടാക്കാനും ആവരുത്. അത് ആ മഹത്തായ കർമ്മത്തിന്റെ ശോഭ കെടുത്തുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇതിന് സമാനമായി നമുക്ക് വേറെ ഒരു സിറ്റുവേഷൻ ഒന്ന് നിരീക്ഷിക്കാം. ഒരു ഗൃഹനാഥൻ അഭിമാനത്തോടെ എല്ലാവരോടും പറയുന്നു, ഞാൻ എൻ്റെ ഭാര്യയെയും മക്കളെയും പൊന്നുപോലെ നോക്കുന്നുണ്ട് എന്ന്. ആരെയും അതിശയിപ്പിക്കുന്ന വസ്ത്രങ്ങൾ, വയറു നിറയ ഭക്ഷണം, അത്യാധുനിക സൗകര്യങ്ങളുള്ള വീട്, സ്വന്തമായി കാർ എല്ലാം അവർക്ക് നൽകി. എന്നാൽ ഭാര്യ തിരഞ്ഞത് അയാൾ നൽകിയ സ്വർണത്തിന്റെയും പണത്തിന്റെയും പകിട്ടിനപ്പുറം, ആഡംബരങ്ങൾക്കപ്പുറം മറ്റെന്തോ ആയിരുന്നു. പട്ടിണി കിടന്നാലും സാരമില്ല, അവളുടെ ഹൃദയമിടിപ്പുകൾ തൊട്ടറിയുന്ന ഒരു ഭർതൃ മനസ്സാണ് അവൾക്ക് വേണ്ടിയിരുന്നത്. അവളുടെ മൗനത്തെ വായിച്ചെടുക്കുന്ന, തിരക്കുകൾക്കിടയിലും ചേർത്തു പിടിക്കുന്ന നിമിഷങ്ങൾ, അതൊക്കെയായിരുന്നു അവൾക്ക് പ്രിയപ്പെട്ട കാര്യങ്ങൾ. ഭൗതികമായ നേട്ടങ്ങൾ കൊണ്ട് ഹൃദയത്തിന്റെ വിടവുകൾ നികർത്താൻ സാധിക്കണമെന്നില്ല. അങ്ങനെ ഓരോ വ്യക്തിയും കംഫർട്ടബിൾ ആകുന്നത് സമ്പത്തിന്റെ കാര്യത്തിലാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. ജീവിതത്തിൽ ധാരാളം പണം സമ്പാദിച്ചു വെക്കുന്നതിലല്ല, അർഹിക്കുന്നവർക്ക് ചെറിയ ചെറിയ സഹായം നൽകിയാൽ നമുക്ക് സംതൃപ്തിയും സമാധാനവും എന്നും കൂടെ നിൽക്കും. നമുക്ക് ഈ ഗാനം ഒന്ന് ശ്രദ്ധിച്ചാലോ.

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായി.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂൺ മാസം 1st. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. പാലിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പാൽ ഉൽപ്പന്നങ്ങൾ മനുഷ്യന്റെ ആരോഗ്യത്തിന് നൽകുന്ന ഗുണങ്ങളെക്കുറിച്ചും ബോധവൽക്കരണം നൽകുന്നതിനായി എല്ലാ വർഷവും ജൂൺ മാസം 1st ലോക ക്ഷീരദിനമായി ആചരിക്കുന്നു. 2001 ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള FAO ഈ ദിനം പ്രഖ്യാപിച്ചത്. ക്ഷീര കർഷകരുടെ അധ്വാനത്തെ ആദരിക്കാനും പാൽ ഉൽപ്പാദന രംഗത്തെ സുസ്ഥിരമായ മാറ്റങ്ങൾ ചർച്ച ചെയ്യാനും ഈ ദിവസം ഉപയോഗിക്കുന്നുണ്ട്. ലോകമെമ്പാടും പാലിനെ ഒരു ആഗോള ഭക്ഷണമായി അംഗീകരിച്ചിട്ടുള്ളതിന്റെ അടയാളമാണ് ഇത്. നേപ്പാൾ ചരിത്രത്തിലെ ഏറ്റവും ദാരുണമായ സംഭവം നടന്നത് 2001 June 1st. നേപ്പാൾ രാജകുമാരനായിരുന്ന ദീപേന്ദ്ര തന്റെ പിതാവായ ബീരേന്ദ്ര രാജാവിനെയും ഐശ്വര്യ രാജ്ഞിയെയും ഉൾപ്പെടെ രാജകുടുംബത്തിലെ 9 പേരെ വെടിവെച്ച് കൊലപ്പെടുത്തി. തുടർന്ന് അദ്ദേഹം സ്വയം വെടിയുതിർക്കുകയും ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മരിക്കുകയും ചെയ്തു. നേപ്പാളിലെ രാജഭരണത്തിന്റെ പതനത്തിലേക്ക് നയിച്ച പ്രധാന സംഭവങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ലോകത്തെ ഞെട്ടിച്ച ഈ കൂട്ടക്കൊല ഇന്നും പല ദുരൂഹതകളും അവശേഷിപ്പിക്കുന്നു. ലോക പ്രശസ്ത വാഹന നിർമ്മാണ കമ്പനിയായ BMW ഔദ്യോഗികമായി രൂപീകൃതമായത് 1916 June 1st. ആദ്യകാലത്ത് വിമാനങ്ങളുടെ എഞ്ചിനുകൾ നിർമ്മിക്കാനാണ് ഈ കമ്പനി തുടങ്ങിയത്. 1st World War ശേഷം മോട്ടോർ സൈക്കിളുകളിലേക്കും പിന്നീട് കാർ നിർമ്മാണത്തിലേക്കും അവർ കടന്നു. ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച ലക്ഷറി വാഹന ബ്രാൻഡുകളിൽ ഒന്നായി BMW നിലകൊള്ളുന്നു. ജർമ്മനിയുടെ വ്യാവസായിക വളർച്ചയുടെ പ്രതീകമായി ഈ കമ്പനി ഇന്നും കണക്കാക്കപ്പെടുന്നു. കാനഡയുടെ ഔദ്യോഗിക ഇന്റർനെറ്റ് കൺട്രി കോഡ് ടോപ്പ് ലെവൽ ഡൊമൈനായ .ca പ്രവർത്തനം ആരംഭിച്ചത് 1987 June 1st. യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടീഷ് കൊളംബിയയിലെ ജോൺ ഡെംകോ ആണ് ഇതിന് തുടക്കം കുറിച്ചത്. വിവരസാങ്കേതിക വിദ്യയുടെ ആദ്യകാല വികാസത്തിൽ ഓരോ രാജ്യത്തിനും തനതായ ഡിജിറ്റൽ അടയാളം ലഭിക്കുന്ന പ്രക്രിയയിലെ പ്രധാന ഘട്ടമായിരുന്നു ഇത്. ഇന്ന് കാനഡയിലെ ലക്ഷക്കണക്കിന് വെബ്സൈറ്റുകൾ ഈ ഡൊമൈൻ ഉപയോഗിക്കുന്നു. പല രാജ്യങ്ങളിലും June 1 അന്താരാഷ്ട്ര ബാലദിനമായി ആചരിക്കുന്നുണ്ട്. 1925 ജനീവയിൽ നടന്ന സമ്മേളനത്തിലാണ് കുട്ടികളുടെ ക്ഷേമത്തിനായി ഒരു ദിനം നീക്കിവെക്കാൻ തീരുമാനിച്ചത്. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും അവർക്കെതിരെയുള്ള ചൂഷണങ്ങൾ അവസാനിപ്പിക്കാനും ഈ ദിവസം ലോക രാജ്യങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഓരോ കുട്ടിക്കും വിദ്യാഭ്യാസവും സുരക്ഷിതമായ ജീവിത സാഹചര്യവും ഉറപ്പാക്കുക എന്നതാണ് ഈ ദിനത്തിന്റെ പ്രധാന സന്ദേശം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂൺ 1. തെന്നിന്ത്യൻ സിനിമയിൽ തുടങ്ങി ബോളിവുഡും കടന്ന് ഇന്ന് ആഗോളതലത്തിൽ ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായി മാറിയ ആർ മാധവന്റെ ജന്മദിനം. പ്രായഭേദമന്യേ എല്ലാവരും മാഡി എന്ന സ്നേഹത്തോടെ വിളിക്കുന്ന മാധവൻ തന്റെ കരിയറിലെ ഓരോ ഘട്ടത്തിലും നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മണിരത്നത്തിന്റെ അലൈപ്പായുധേ എന്ന ചിത്രത്തിലെ കാർത്തിക്കായി വന്ന് പെൺകുട്ടികളുടെ മനം കവർന്ന ആ ചോക്ലേറ്റ് ഹീറോയെ ആർക്കെങ്കിലും മറക്കാൻ കഴിയുമോ? എന്നാൽ വെറുമൊരു റൊമാൻറ്റിക് നായകനിൽ ഒതുങ്ങാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. മിന്നലെ, റൺ തുടങ്ങിയ തമിഴ് ഹിറ്റുകൾക്ക് ശേഷം രഹന ഹേ തേരെ ദിൽമയിലൂടെ അദ്ദേഹം ബോളിവുഡിന്റെയും പ്രിയങ്കരനായി. 3 ഇഡിയറ്റ്സിലെ ഫർഹാൻ ഖുറേഷിയും വിക്രം വേദയിലെ കർക്കശക്കാരനായ പോലീസ് ഓഫീസർ വിക്രമും ഇറുതി സുട്രുവിലെ പരുക്കനായ കോച്ചും മാധവൻ എന്ന നടന്റെ റേഞ്ച് എത്രത്തോളമാണ് എന്ന് നമുക്ക് കാണിച്ചു തന്നു. തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ എന്നിങ്ങനെ വിവിധ ഭാഷകളിൽ അദ്ദേഹം തന്റെ സാന്നിധ്യം ഉറപ്പിച്ചു. ISRO ശാസ്ത്രജ്ഞൻ നമ്പി നാരായണന്റെ ജീവിതം പറഞ്ഞ റോക്കറ്ററി ദ നമ്പി ഇഫക്ട് എന്ന ചിത്രം അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിന്റെയും അർപ്പണബോധത്തിന്റെയും തെളിവാണ്. ഈ ചിത്രത്തിലൂടെ മികച്ച ഫീച്ചർ ഫിലിമിനുള്ള ദേശീയ പുരസ്കാരവും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. സിനിമയിലെ തിരക്കുകൾക്കിടയിലും പരിസ്ഥിതി സംരക്ഷണത്തിനും സാമൂഹിക പ്രവർത്തനങ്ങൾക്കും സമയം കണ്ടെത്തുന്ന മാധവൻ പുതുതലമുറയ്ക്ക് വലിയൊരു മാതൃകയാണ്. ഇനിയും മികച്ച സിനിമകളുമായി അദ്ദേഹം നമ്മളെ തേടിയെത്തട്ടെ. ഇന്ത്യൻ സിനിമയുടെ ഈ പ്രിയ താരത്തിന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ.

0: വീട്ടു ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
1: ഇത പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
0: അപ്പൊ കറണ്ട് ബില്ലിന്?
1: അതിനിപ്പോ 0 രൂപ ഞാൻ എങ്ങനെയാ തരിക?
0: ഓ, ഞാൻ മറന്നുപോയി, ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
1: തീർച്ചയായും.
2: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in. ഇന്ന് ഭാരതത്തിലെ ഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
3: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാട് ആഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
4: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.

0: നമസ്കാരം. ഇൻഫോ 7 ആരംഭിക്കുന്നു. ഞാൻ ആയില്യ. കടമഴിപ്പുറം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ താൽക്കാലിക ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നതിന് June 2 രാവിലെ 10:30 കൂടിക്കാഴ്ച നടത്തും. റേഡിയോഗ്രാഫർ, ഡെന്റൽ അസിസ്റ്റന്റ്, സെക്യൂരിറ്റി സ്റ്റാഫ് എന്നിവയാണ് ഒഴിവുകൾ. റേഡിയോഗ്രാഫർ തസ്തികയിലേക്ക് ഡിപ്ലോമ ഇൻ റേഡിയോളജിക്കൽ ടെക്നോളജിയും പാരാമെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും 45 വയസ്സിൽ താഴെ പ്രായമുള്ളവരുമായിരിക്കും. ഡെന്റൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് +2 വിജയം, ഏതെങ്കിലും ഡെന്റൽ ക്ലിനിക്കിൽ 2 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവും 45 വയസ്സിന് താഴെ പ്രായമുള്ളവരുമായിരിക്കണം. സെക്യൂരിറ്റി സ്റ്റാഫിന് വനിത 50 വയസ്സ് കവിയരുത്, പുരുഷൻ 60 വയസ്സിൽ കവിയരുത്. മികച്ച കായിക ക്ഷമത ഉണ്ടായിരിക്കണം. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 04662627776 നമ്പർ ഒരിക്കൽ കൂടി 04662627776. കെൽട്രോണിൽ കമ്പ്യൂട്ടർ റൈറ്റ്, ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ് കോഴ്സിലേക്ക് SLC യോഗ്യതയുള്ളവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി June 15. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 85 90 60 52 73 നമ്പർ ഒരിക്കൽ കൂടി 85 90 60 52 73. കൊഴിഞ്ഞാമറ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 2023 March 31 പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ കോഷൻ ഡെപ്പോസിറ്റ് കൈപ്പറ്റണം. June 15 മുൻപ് പ്രവൃത്തി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2 വരെ തുക തിരികെ വാങ്ങാവുന്നതാണ്. വിദ്യാർത്ഥികൾ തിരിച്ചറിയൽ രേഖകളുമായി കോളേജ് ഓഫീസിൽ എത്തണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 91 88 90 01 90 നമ്പർ ഒരിക്കൽ കൂടി 91 88 90 01 90. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ സയൻസ് മൈക്രോബയോളജി ലാബിലേക്ക് ആവശ്യമായ കൺസ്യൂമബിൾസ് വിതരണം ചെയ്യുന്നതിന് താല്പര്യമുള്ളവരിൽ നിന്ന് കൊട്ടേഷൻ ക്ഷണിച്ചു. കൊട്ടേഷനുകൾ June 8 ഉച്ചയ്ക്ക് 2 മുൻപായി നൽകണം. അന്നേ ദിവസം ഉച്ചയ്ക്ക് 2:30 കൊട്ടേഷൻ തുറന്ന് പരിശോധിക്കും. കൂടുതൽ വിവരങ്ങൾ മെഡിക്കൽ കോളേജ് ഓഫീസിൽ ലഭിക്കും. വിശദാംശങ്ങൾക്കായി ഫോൺ 04 91 29 749 125 നമ്പർ ഒരിക്കൽ കൂടി 04 91 29 749 125. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഒറ്റപ്പാലം താലൂക്ക് ശ്രീ ത്രിപുറ്റ ദേവസ്വത്തിൽ ട്രസ്റ്റി നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. താല്പര്യമുള്ളവർ June 30 വൈകിട്ട് 5 മുൻപായി അപേക്ഷ ലഭ്യമാക്കണം. അപേക്ഷാ ഫോമും കൂടുതൽ വിവരങ്ങളും തിരൂർ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന മലബാർ ദേവസ്വം ബോർഡ് മലപ്പുറം അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ ലഭിക്കും. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫോറസ്റ്റ് ട്രിബ്യൂണൽ പാലക്കാട് ക്യാമ്പ് സിറ്റിംഗ് നടത്തുന്നു. പാലക്കാട് ചിൽഡ്രൻസ് പാർക്കിന് സമീപമുള്ള TDPC ഓഫീസ് വളപ്പിലാണ് ക്യാമ്പ് സിറ്റിംഗ്. ആദ്യ ക്യാമ്പ് സിറ്റിംഗ് June 11, 12 തീയതികളിലും രണ്ടാമത്തേത് 23, 24 തീയതികളിലും നടക്കും. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 04952365091 നമ്പർ ഒരിക്കൽ കൂടി 04952365091. ഇതോടുകൂടി ഇൻഫോ 7 പൂർണ്ണമാകുന്നു. നന്ദി.
1: മോദി ഹർ പരിവാർ കോ ഘർ മേ ബിജ്ലി ബനാകർ വഹി ബിജ്ലി ബേച്ചകർ കമായി കാ ഏക് ഓർ സാധൻ ദേനാ ചാഹത.
2: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൌരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.gov.in.
3: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
4: എടി ബീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷെ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
1: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ഭി ഹേ.
4: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
5: പി എം സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഘർ.gov.in.
6: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്. രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
7: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
8: FM 90.4 ഇത് പാലക്കാടിന്റെ നെഞ്ചിൻ കൂടാളം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: मोदी हर परिवार को घर में बिजली बनाकर वही बिजली बेचकर कमाई का एक और साधन देना चाहता है।
1: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
4: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
5: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോടി ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
6: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ടുകേട്ട് കൂട്ടുകൂടാം.
7: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
8: ഒരു കല്യാണ വീട്ടിലെ സദ്യക്ക് ഇരിക്കുകയാണ് എന്ന് വിചാരിക്കുക. കല്യാണ വീടുകളിൽ സദ്യക്കൊക്കെ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഉറപ്പായും പോയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ അങ്ങനെ നന്നായി വിശന്ന് കല്യാണ സദ്യയുടെ ഇലയുടെ മുന്നിൽ അങ്ങനെ ഇരിക്കുകയാണ്. നാദസ്വര കച്ചേരിയും കാര്യങ്ങളും ഒക്കെ നമുക്ക് കേൾക്കാം. ആ ഒരു കല്യാണ വൈബിലാണ്. പപ്പടവും പഴവും ഒക്കെ കൂട്ടി ഫസ്റ്റ് റൗണ്ട് ചോറുണ്ണാൻ തുടങ്ങുന്നു. അപ്പോഴാണ് ഒരു വലിയ ബക്കറ്റും തവിയുമായിട്ട് ഒരു ചേട്ടൻ വരുന്നത്. നമുക്കറിയാവുന്ന ചേട്ടനാണ്, പരിചയക്കാരനാണ്. വന്നിട്ട് ചോദിക്കുന്നു, മോനെ കുറച്ച് പായസം കൂടെ ഒഴിക്കട്ടെടാ എന്ന് ചോദിക്കുകയാണ്. നമുക്കാണെങ്കിൽ വയറ് ഫുള്ളാണ്, ഇനി ഒരു തുള്ളി പായസം കുടിച്ചാൽ പ്രശ്നമാവും എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എന്താണ് ചെയ്തത്? ആ ചേട്ടൻ വിഷമിക്കണ്ടെന്ന് കരുതി, ഓ ആയിക്കോട്ടെ ചേട്ടാ കുറച്ചൊഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഇലയങ്ങ് നമ്മൾ നീട്ടാണ്. ഒടുവിൽ തിന്നു തീർക്കാൻ പറ്റാതെ വയറും കേടാക്കി ആകെ അസ്വസ്ഥമായിട്ട് നമ്മൾ അവിടെ ഒതുങ്ങിക്കൂടും. ഈ ഒരു സിറ്റുവേഷൻ എപ്പോഴെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പൊ കല്യാണ വീടിന്റെ കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമല്ലാത്തത് മറ്റുള്ളവർക്ക് മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് കരുതി, അല്ലെങ്കിൽ ആ ചേട്ടന് വിഷമായാലോ എന്ന് വിചാരിച്ച് നമുക്ക് ഇഷ്ടമല്ലെങ്കിലും നമ്മൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. ഈ അഡ്ജസ്റ്റ്മെന്റ്സ് അത്ര നല്ലതല്ല. അതാണ് ഇന്നത്തെ എഴുത്തോല സംസാരിക്കുന്ന കൂടെയുള്ളത്. ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: മറ്റുള്ളയാളുകളുടെ മുഖത്ത് ഒരു ചെറിയ നിരാശ കാണാൻ വയ്യാത്തത് കൊണ്ടേ നമ്മൾ വേണ്ട എന്ന് പറയേണ്ട ഇടത്ത് വേണം എന്ന് പറഞ്ഞു പോകുന്ന സിറ്റുവേഷൻസ് ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടാകും അല്ലെ. നമുക്ക് മറ്റുള്ളയാളുകളെ വിഷമിപ്പിക്കാൻ വയ്യ, ബാക്കി എല്ലാം ഓക്കെയാണ്, സ്വന്തം വയറ് പൊക്കോട്ടെ, സ്വന്തം മനസ്സിന്റെ സമാധാനം പൊക്കോട്ടെ, കുഴപ്പമില്ല, അവിടെയൊക്കെ നമ്മൾ തോറ്റുപോവാണ്. അതുകൊണ്ട് യു ഹാവ് എവറി റൈറ്റ് ടു സെറ്റ് ബൗണ്ടറീസ് ആൻഡ് ചൂസ് യുവർ പീസ്. എന്ത് നിങ്ങളുടെ ഇലയിൽ വിളമ്പണം, നിങ്ങൾ എന്ത് കഴിക്കണം, എപ്പോൾ മതി എന്ന് പറയണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് എല്ലാ സിറ്റുവേഷൻസിലും. എന്നാൽ മാത്രമേ ഈ സമാധാനം ഉണ്ടാവുള്ളൂ. നമ്മുടെയൊക്കെ ഫോണില് ഈ ഇൻസ്റ്റഗ്രാം DM വാട്സപ്പ് നോട്ടിഫിക്കേഷൻസും എപ്പോഴും വരാറുണ്ടല്ലേ. ചിലപ്പോൾ നമ്മൾ നല്ലൊരു മൂവി കാണുന്ന സമയത്ത് അല്ലെങ്കിൽ വെറുതെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് അപ്പോഴായിരിക്കും ഏതോ ഒരു ടോക്സിക് ഫ്രണ്ട് നമുക്ക് മെസ്സേജ് അയക്കുന്നത്. അതും അവരുടെ ലൈഫിൽ മുഴുവൻ കടുംവെട്ട് നെഗറ്റിവിറ്റി ഒക്കെ ഒഴുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അയ്യോ, ഇപ്പൊ റിപ്ലൈ ചെയ്തില്ലെങ്കിൽ പുള്ളിക്കാരൻ എന്ത് വിചാരിക്കും എന്ന് കരുതി നമ്മൾ അങ്ങ് റിപ്ലൈ കൊടുക്കും അല്ലേ. നമ്മുടെ മനസ്സമാധാനവും കൂടെ കളയും. ഞാനിപ്പോൾ റിപ്ലൈ ചെയ്തില്ലെങ്കിൽ, ഞാൻ ഫോൺ എടുത്തില്ലെങ്കിൽ ഭയങ്കര അഹങ്കാരിയാണ് ഞാനെന്ന് വിചാരിക്കില്ലേ എന്ന് കരുതി നമ്മുടെ വാല്യുബിൾ ടൈം കളഞ്ഞ് അവർക്ക് വേണ്ടി നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യും. ഇഫ് യു ആർ അവൈലബിൾ 24/7 ഫോർ എവ്രി വൺ, യു ആർ ബേസിക്കലി എ ഫ്രീ വൈഫൈ വിത്ത് സീറോ സെക്യൂരിറ്റി. ഏത് സമയത്തും എല്ലാവർക്കും വേണ്ടിയിട്ട് അവൈലബിൾ ആവേണ്ട ആവശ്യമില്ല. അഹങ്കാരി എന്ന് പറയുന്നവർ പറഞ്ഞോട്ടെ, കുറച്ച് തൻ്റെ ഏരിയുള്ളവളാണെന്ന് പറയുന്നൊക്കെ പറഞ്ഞോട്ടെ, പ്രശ്നമില്ല. ആർക്കും വന്ന് കണക്ട് ചെയ്യാം, ആർക്കും നമ്മുടെ എനർജി അങ്ങ് ഡ്രെയിൻ ചെയ്ത് കളയാം എന്നൊരു ചിന്ത ആർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ചില ആളുകളുണ്ട് പീപ്പിൾ പ്ലീസിംഗ് ആയിട്ടുള്ള ആളുകൾ, എന്ത് പ്ലാൻ ആരിട്ടാലും സ്വന്തം കാര്യമൊക്കെ മാറ്റിവെച്ച് അതിനുവേണ്ടി മുന്നിട്ടിറങ്ങുന്ന കുറെ അധികം ആളുകളുണ്ടാവും. വണ്ടിയുണ്ടോ, ആ ആള് വരും. പൈസ തരാനുണ്ടോ, ആ ആള് തരും. അല്ലേ, അങ്ങനെ എല്ലാത്തിനും പിന്നാലെ ഓടി ഓടി ഓടി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമയം പോലെ നിങ്ങൾ മാറ്റിവെക്കുകയാണ്. ഒരു ദിവസം ആ ആൾക്ക്, എല്ലാത്തിനും യെസ് പറയുന്ന ആൾക്ക്, സ്വന്തം കാര്യം മാറ്റിവെച്ച് അങ്ങ് എല്ലാം ഏറ്റെടുത്ത് ചെയ്യുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്ന് കിടക്കുമ്പോ ഈ പറയുന്ന കൂടെയുള്ള ആരും ചിലപ്പോ തിരിഞ്ഞു നോക്കിയെന്ന് വരില്ല. അങ്ങനെയുള്ളവര് ലൈഫിൽ ചില ബൗണ്ടറീസ് സെറ്റ് ചെയ്യണം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വരുമ്പോ കാഷ്വൽ ആയിട്ട് പറയണം, സോറി എനിക്ക് വരാൻ പറ്റില്ല, എനിക്ക് കുറച്ച് വേറെ കാര്യങ്ങൾ ഉണ്ട് എന്ന് പറയണം. അല്ലെ, അടിപൊളിയായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് പറയാലോ, എനിക്കിപ്പോ ഫോൺ എടുക്കാൻ സമയമില്ല എന്നൊക്കെ നമ്മൾ പറയാം. ഇങ്ങനെ ചെയ്യുമ്പോ തുടക്കത്തിൽ എല്ലാരും പറയുമോ, എന്ത് മാറ്റാണ് അവന്, അവനാകെ ആള് മാറിപ്പോയി, പണ്ടത്തെ പോലെയൊന്നും അല്ല, അഹങ്കാരിയായി പോയി എന്നൊക്കെ പറയായിരിക്കും. പക്ഷേ പിന്നീട് പണ്ടത്തേക്കാൾ റെസ്പെക്ട് ആളുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈമിന് തരുമെന്ന് മനസ്സിലാക്കാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: നമുക്ക് ചുറ്റുമുള്ള ചില ആളുകളുണ്ട്, നമ്മളെ നിരന്തരം ജഡ്ജ് ചെയ്യുന്ന ആളുകൾ, നമ്മുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ച്, നമ്മുടെ കരിയറിനെ കുറിച്ച്, നമ്മുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എല്ലാത്തിലും വന്ന് ഒപ്പീനിയൻ അങ്ങ് പറയും, ഇല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. എന്നിട്ട് പറയും, ഞാൻ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ പറയണേന്ന്. അങ്ങനെയുള്ള ടീംസിനെ കണ്ടിട്ടില്ലേ? അങ്ങനെയുള്ളവരോട് തർക്കിക്കാൻ നിൽക്കരുത്. ജസ്റ്റ് സേ താങ്ക് യു ഫോർ യുവർ ഒപ്പീനിയൻ, ബട്ട് ഐ ആം ഡൂയിങ് മൈ ഓൺ തിങ്. നിങ്ങളുടെ അഭിപ്രായത്തിന് വിലയേറിയ നന്ദി. പക്ഷെ എൻ്റെ ജീവിതം ഞാൻ എങ്ങനെ ജീവിക്കുന്നു ഞാനാ തീരുമാനിക്കണേ, അല്ലേ? നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിൽ മെയിൻ ക്യാരക്ടർ നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. സൈഡ് ആക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന് സ്ക്രിപ്റ്റ് വാങ്ങി നമ്മുടെ ജീവിതത്തിൻ്റെ സ്ക്രിപ്റ്റ് മാറ്റാൻ അനുവാദം കൊടുക്കരുത്. അത് എത്ര വലിയ റിലേഷൻഷിപ്പ് ആണെങ്കിലും മെന്റൽ ഹെൽത്ത് കളയുന്നതാണെങ്കിൽ അൺഫോളോ ചെയ്താൽ മതി. ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഫോട്ടോ നമ്മൾ ഇടുന്ന സമയത്ത് ഒന്ന് ചില എഡിറ്റിങ്സ് വരുത്താറുണ്ട് അല്ലെ, എഡിറ്റിംഗ് ചെയ്യാറുണ്ട്, ഫിൽട്ടർ വെക്കാറുണ്ട്. അതെന്തിനാ? ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലേ? അതുപോലെ ജീവിതത്തിലും ഒരു ഫിൽട്ടർ വെക്കണം. നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ആളുകൾ, ടോക്സിസിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ആളുകളെയൊക്കെ ഒന്ന് അങ്ങ് ഫിൽട്ടർ ചെയ്ത് കളയുക, എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് കളയുക. സ്വന്തം സമാധാനത്തിന് വേണ്ടി അതിരുകൾ വെക്കുന്നത് സ്വാർത്ഥതയല്ല എന്ന് മനസ്സിലാക്കുക. അത് നിങ്ങളെ ഏറ്റവും കൂടുതൽ നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്, സെൽഫ് ലവ് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ തല ഉയർത്തി പിടിച്ച് നിന്റെ സ്പേസ്, നിങ്ങളുടെ സ്പേസ്, അത് ഡിഫെൻഡ് ചെയ്യുക. കീപ് യുവർ വൈബ് ഹൈ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോല വൈൻഡപ്പിയാണ്. ഇത്രയും സമയം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയറാകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജ്. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്. 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹോൾമാർക്ക് വെള്ളി ആഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
3: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കരണ്ട് ബിൽ 0 എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ 0 ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.

രണ്ടു മാസം പോയ പോക്കെ എന്ന് ചിന്തിക്കുന്നുണ്ടാവും ഇന്ന് രാവിലെ പലരും, അല്ലേ? അങ്ങനെ രണ്ടു മാസങ്ങൾക്ക് ശേഷം, സമ്മർ വെക്കേഷന് ശേഷം, ദാ കേരളത്തിലെ സ്കൂളുകൾ ഇന്ന് റീ ഓപ്പൺ ചെയ്യുകയാണ്. ഇന്ന് ജൂൺ മാസം 1st തിങ്കളാഴ്ച. പൊതുവെ അങ്ങനെ ജൂൺ 1st തിങ്കളാഴ്ചയൊന്നും ആയിട്ട് ഒരുമിച്ച് അങ്ങ് വരാറില്ല. വളരെ റയറായിട്ട് സംഭവിക്കുന്നൊരു കാര്യമാണ്. സാധാരണ ഒക്കെ ഒരു ജൂൺ 5 അല്ലെങ്കിൽ ജൂൺ 2, 3, 4 ഈ ദിവസങ്ങളിലൊക്കെയാണ് സ്കൂളുകളൊക്കെ തുറക്കുക. ഈ ജൂൺ 1st എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ ഫ്രൈഡേ ഓർ സാറ്റർഡേ അങ്ങനെയൊക്കെ വരും, ചിലപ്പോൾ അവധിയൊക്കെ വരും. അങ്ങനെയൊക്കെ ആയിരുന്നു ഒരു ജൂൺ മാസത്തിൽ 2-3 ദിവസം കൂടെയൊക്കെ അവധി കിട്ടുമായിരുന്നു സാധാരണ. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ അവധിയൊന്നും കിട്ടിയില്ല. കൃത്യം ജൂൺ മാസം 1st സ്കൂളുകൾ തുറക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് കുട്ടികളാണ് ഇന്ന് വീണ്ടും സ്കൂളുകളിലേക്ക് എത്തുന്നത്. സമ്മർ വെക്കേഷൻ, ഭയങ്കര ചൂടുള്ള ഒരു വെക്കേഷനൊക്കെ, നല്ല ചൂടുള്ള ഒരു ഏപ്രിൽ മെയ് മാസങ്ങളൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ ജൂൺ മാസത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ ഒരു പ്രതീക്ഷയാണ്. കുറേ സ്വപ്നങ്ങളുണ്ടാവും, കുറേ ആഗ്രഹങ്ങളുണ്ടാവും. മഴക്കാലം വരാനായിട്ട് പോകുന്നു, അതിൻ്റെ ഒരു സന്തോഷം എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം, നല്ലൊരു മാസം ആശംസിക്കുന്നു. ഒപ്പം തന്നെ ഇന്ന് സ്കൂളിലേക്ക് പോകുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ആശംസകൾ, അഭിനന്ദനങ്ങൾ, വിജയാശംസകൾ, മനോഹരമായ ഒരു ഭാവി ഉണ്ടാകട്ടെ എന്നുള്ള ആശംസകളൊക്കെ അറിയിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ അഹല്യ വിശ്വസം ആരംഭിക്കാം. വെൽക്കം ടു അഹല്യ വിഷസ് കൂടെ ഉണ്ട് ഞാൻ സുനിൽ. ഇനി കുറച്ചു നേരം ഞാൻ ഇവിടെ കാണും നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാനും വിഷസ് അറിയിക്കാനുമായിട്ട്. അപ്പോ വേഗം വിളിച്ചോളൂ, ആശംസകൾ അറിയിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ. മെസ്സേജ് അങ്ങനെ വന്ന് രണ്ടെണ്ണം വന്ന് കിടപ്പുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും വിളിക്കേണ്ട നമ്പർ, അതുപോലെ തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കേണ്ട നമ്പർ എല്ലാം പറഞ്ഞുതരാം. 8 1 5 0 9 0 0 ആണ്. 82 81 50 90 00 നമ്പർ സെയിം തന്നെയാണ് വാട്സപ്പ് നമ്പറും. നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ മെസ്സേജ് ഒക്കെ അയക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് അയക്കുക, പെട്ടെന്ന് വിളിക്കുക, വിശേഷങ്ങളൊക്കെ പറയുക. പിന്നെന്താ വിശേഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൺഡേ ആണ്. മൺഡേയുടെ ഇപ്പോൾ ജോലിക്ക് പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം മൺഡേക്ക് ഒരു മടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ മടിയൊക്കെ അങ്ങ് മാറ്റിവെച്ച് പോവുക. പിന്നെ രാവിലെ വണ്ടി ഓടിച്ച് ജോലിക്കും മറ്റാവശ്യങ്ങൾക്കുമൊക്കെ വണ്ടി ഓടിച്ച് പോകുന്ന ആളുകളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി സ്കൂളൊക്കെ റീ ഓപ്പൺ ചെയ്തുകൊണ്ട് തന്നെ റോട്ടിൽ രാവിലെയും വൈകുന്നേരവും, രാവിലെ ഒരു 10 മണി വരെ, വൈകിട്ട് ഒരു 3 മണിക്ക് ശേഷം ഒരു 5-6 മണി വരെയൊക്കെ പിള്ളേർ ധാരാളം കാണും. സ്കൂൾ സൈഡാണെങ്കിലും അല്ലാത്ത സ്ഥലങ്ങളൊക്കെ ജംഗ്ഷൻസിലൊക്കെ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ ബസ് കയറാനൊക്കെ നിൽക്കുന്നുണ്ടാവും, നടന്നു പോകുന്നുണ്ടാവും, കൂട്ടത്തോടുകൂടി പോകുന്നുണ്ടാവും. കുഞ്ഞുമക്കളാണ്, അവർക്ക് ചിലപ്പോൾ റോഡിലെ നിയമങ്ങളൊന്നും അറിഞ്ഞു എന്ന് വരില്ല. അവർ റോഡിനെ നടക്ക് കയറി പോവാം, ചിലപ്പോൾ വണ്ടികളൊന്നും നോക്കാതെ വരുന്നുണ്ടോ പോകുന്നുണ്ടോ നോക്കാതെ റോഡ് ക്രോസ് ചെയ്യാം. സീബ്ര ലൈനിൽ അവിടെ സീബ്ര ലൈനിൽ പോയിട്ടൊന്നും ആയിരിക്കില്ല അവർ ക്രോസ് ചെയ്യുക. ചിലപ്പോൾ എവിടെന്നെങ്കിലുമൊക്കെ ക്രോസ് ചെയ്യും, ചിലപ്പോൾ ക്രോസ് ചെയ്യുന്നത് തന്നെ പ്രോപ്പറായിട്ട് ഇരിക്കില്ല. അപ്പോൾ അവരെ, കുട്ടികളെ ചീത്ത വിളിക്കാതെ ഇങ്ങനെയുള്ള ജംഗ്ഷൻസിലൂടെയും സ്കൂൾ സോൺ ഏരിയയിലൂടെയൊക്കെ പോകുന്ന സമയത്ത് ഒന്ന് സ്പീഡ് കുറയ്ക്കുക, ശ്രദ്ധിച്ച് പോവുക. അതിപ്പോൾ 2-വീലർ ആണെങ്കിലും 4-വീലർ ആണെങ്കിലും കുഞ്ഞുമക്കളാണ്, അവർക്ക് അതിനുള്ള വിവേകമൊന്നും ആയിട്ടില്ല. വെച്ച് കഴിഞ്ഞാൽ റോഡിൽ ശ്രദ്ധിച്ച് പോകണമെന്നുള്ള വിവേകം ആയിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും അവർക്ക് അബദ്ധങ്ങൾ പറ്റാം, അശ്രദ്ധ വരാം. ചിലപ്പോൾ കൂട്ടുകാരൊപ്പം ഒരുമിച്ച് ചിലപ്പോൾ റോഡിൻ്റെ നടുവിലൂടെയൊക്കെ നടക്കാം, അവർക്ക് അറിയില്ല അല്ലേ. പുറകിൽ വണ്ടി വരുന്നുണ്ടോ, വണ്ടി വരുന്നുണ്ട്, ശ്രദ്ധിക്കണമെന്നുള്ള കാര്യങ്ങളൊന്നും ചിലപ്പോൾ എല്ലാവർക്കും അറിഞ്ഞൊന്നും വരില്ല. അപ്പോൾ ഇത് ലൈസൻസ് എടുത്ത് വണ്ടി ഓടിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബോധ്യത്തോടു കൂടി എല്ലാവരും വണ്ടി ഓടിക്കുക, വളരെ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക, കുറച്ച് അല്പം സ്പീഡ് കുറച്ച് ഓടിക്കുക, ഇങ്ങനെയുള്ള ഏരിയാസിലൊക്കെ സ്പീഡ് കുറച്ച് ഓടിക്കുക. പിന്നെ അതുപോലെ തന്നെ പോലീസും അതുപോലെ തന്നെ ഹോം ഗാർഡൊക്കെ എല്ലായിടത്തും ഉണ്ടാവും, സ്കൂൾ ഏരിയാസിലൊക്കെ ഉണ്ടാവും. പക്ഷെ എങ്കിൽ കൂടിയും വണ്ടി ഓടിക്കുന്നവർ കൂടെ ഒന്ന് ശ്രദ്ധിക്കുക എന്നാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ആ സ്പെഷ്യൽ സംസാരിക്കാൻ പോകുന്ന കാര്യം 3 കാര്യങ്ങളാണ്. ഇപ്പോൾ ഓരോ ജൂൺ മാസം വരുന്ന സമയത്തും സ്കൂളുകളൊക്കെ റീ ഓപ്പൺ ആവുന്ന സമയത്തും നമ്മൾ നമ്മുടെ പഴയ ആ കുട്ടിക്കാലത്തിലേക്ക് പോകാറുണ്ട് അല്ലേ. നമ്മൾ ആദ്യമായിട്ട് സ്കൂളിൽ പോയതും നമ്മൾ ടീച്ചറെ കണ്ടതും ആ ഓർമ്മകളൊക്കെ നമ്മൾ പങ്കുവയ്ക്കാറുണ്ട്, ആ ഓർമ്മകളൊക്കെ ഒന്ന് പൊടിതട്ടിയെടുക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ 3 കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു വർഷം എന്ന് പറയുന്നത്, പുതിയൊരു അക്കാദമിക് ഇയർ എന്ന് പറയുന്നത് 2026-2027 ആണ് അല്ലേ. അങ്ങനെ ഈ ഒരു അക്കാദമിക് ഇയറാണ്. അപ്പോൾ നിങ്ങൾ ഏത് വർഷമാണ് 1st അല്ലെങ്കിൽ ആദ്യമായിട്ട് LKG അല്ലെങ്കിൽ LKG 1st എങ്കിൽ 1st, ആ ഒരു ഏത് വർഷമായിരുന്നു നിങ്ങൾ സ്കൂളിലേക്ക് ആദ്യമായിട്ട് പോയത്, ഏത് സ്കൂളായിരുന്നു, ഏത് സ്കൂളിലാണ് നിങ്ങൾ ആദ്യമായിട്ട് പഠിച്ചത്, അതുപോലെ തന്നെ ആരാണ് നിങ്ങളെ ആദ്യമായിട്ട് പഠിപ്പിച്ചത്, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്.
അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് അക്കാദമിക് ഇയറാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ 2026-2027 ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഏത് അക്കാദമിക് ഇയറാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്, അതുപോലെ തന്നെ ഏത് സ്കൂളിലാണ് നിങ്ങൾ ആദ്യമായിട്ട് പോയത്, ഏത് ടീച്ചറാണ് നിങ്ങളെ ആദ്യമായിട്ട് പഠിപ്പിച്ചത്, അങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് നമ്മളിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു ജൂൺ മാസം 1st സ്കൂൾ റീ ഓപ്പൺ ഡേ നമ്മൾ വേറെ എന്ത് കാര്യം സംസാരിക്കാനാണല്ലേ. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും വിളിച്ചു പറയുക. ഒപ്പം തന്നെ പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുന്ന കാലെടുത്ത് വയ്ക്കുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും ആശംസകളൊക്കെ അറിയിക്കുക. സമയം 8 കഴിഞ്ഞ് 6 ആണ്. അപ്പോൾ നല്ല കുറച്ച് പാട്ടുകൾ ആസ്പെഷ്യൽ എന്നും ഞാൻ നല്ല പാട്ടുകളാണ് കൊണ്ടുവരാറുള്ളത് എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ അതുപോലെ തന്നെ നല്ല കുറേ പാട്ടുകൾ ഇന്ന് ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ പാട്ട് ഇതാ നിങ്ങളുടെ കാതോരമെത്തുന്നു. എൻജോയ് ചെയ്തോളൂ.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
1: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
4: 8 കഴിഞ്ഞ് 12 ആണ് സമയം. അഹല്യ FM 90.4 കേട്ടുകൊണ്ടിരിക്കുന്ന അഹല്യ വിഷസ് കൂടെ ഉണ്ട് ഞാൻ സുനിൽ. എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു ഫസ്റ്റ് കോളർ, ആരാണ് നോക്കട്ടെ. ഹലോ.
5: ഹലോ, ഗുഡ് മോർണിംഗ്.
4: വെരി വെരി ഗുഡ് മോർണിംഗ്. ആരാണ്?
5: ശിൽപ.
4: ശിൽപ, ടീച്ചർ. എന്തുണ്ട് ശിൽപ ടീച്ചറെ വിശേഷം?
5: ഓ, സുഖമായിട്ടിരിക്കണു.
4: പുതിയ അക്കാദമിക് ഇയർ. എങ്ങനെയുണ്ട്, മനസ്സിൽ എന്താണ് ഇപ്പൊ തോന്നുന്നത്? എക്സൈറ്റ്മെന്റ് ഉണ്ടോ പുതിയ പിള്ളേരെ?
5: അതെ, അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ്, അതിന്റെ ഒരു
4: സന്തോഷമൊക്കെ ഉണ്ട്. ഇന്ന് ലഡു വിതരണമൊക്കെ ഉണ്ടോ സ്കൂളില്?
5: പറഞ്ഞിട്ടില്ല.
4: പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?
5: കഴിഞ്ഞിരുന്നു, അതൊക്കെ
4: കഴിഞ്ഞിരുന്നു. എന്തൊക്കെയാണ് കുട്ടികൾക്ക് സമ്മാനമായിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ടോ വരുന്ന പിള്ളേർക്കൊക്കെ?
5: ഉണ്ടാവും, സ്വീറ്റ്സ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ടാവും.
4: ചെണ്ടമേളം ഒക്കെ ഉണ്ടോ?
5: ചെണ്ടമേളം
4: അത്രയില്ലല്ലേ. ഓക്കെ, ആവട്ടെ. അപ്പൊ ശില്പ ടീച്ചർ പറയൂ, ആദ്യമായിട്ട് 1 പോയ വർഷം ഏത് അക്കാദമിക് ഇയർ ആണ് പഠിച്ചത്?
5: എനിക്ക് വലിയ അതൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ എന്റെ എല്ലാം എന്തെങ്കിലും ആവട്ടെ. 10 വേണ്ട, ഞാൻ 1-2 പറയാം. 94-95 ഒക്കെ ആവും.
4: എന്തായിരുന്നു?
5: 94-95 ഒക്കെ ആയി.
4: 94-95 ആയിരിക്കണം അല്ലേ? ഓക്കെ,
5: ആയിരിക്കണം.
4: ഏത് സ്കൂളായിരുന്നു?
5: സ്കൂളില്.
4: ഹലോ,
5: കോൺവെന്റ് സ്കൂളാണ്. ഹലോ,
4: എവിടത്തെ, ഏത് സ്കൂളാണ്? പറയൂ, കേട്ടില്ല.
5: LSN കോൺവെന്റ് 1 എവിടെ? ആ, പിന്നെ അടിപൊളിയായി. ഞങ്ങള് 10 പാസ് ഔട്ട് ആയതിനു ശേഷം പിന്നെ അവിടെ അടിപൊളിയായി. ബിൽഡിംഗ് ഒക്കെ അടിപൊളിയായി മാറി.
4: ഇറങ്ങാൻ കാത്തിരിക്കുവായിരുന്നു.
5: അതെ, ഞങ്ങള് ഓടിട്ട വരയിലൊക്കെ ആയിരുന്നുണ്ടായിരുന്നത്.
4: നിങ്ങളുണ്ടാവുന്ന സമയത്ത് അടിപൊളിയൊക്കെ നിങ്ങളെല്ലാം നശിപ്പിക്കുന്ന അറിയാം, അതുകൊണ്ടാണ് അവര് അടിപൊളിയാക്കാൻ.
5: ഞങ്ങള് പാവങ്ങളല്ലായിരുന്നോ?
4: ആണോ അല്ലേ? ഓക്കെ. ഫസ്റ്റ് ക്ലാസ് ടീച്ചർ ആയിരുന്നു? 1
5: ഉഷന്ന് രമ എന്ന് പറഞ്ഞിട്ട്
4: ടീച്ചറൊക്കെ
5: ഓർമ്മ ആണ്. അല്ല, അങ്ങനെയാണ്. രമ അല്ല, ചെവുമ
4: ഉമ. ഓക്കെ, ഉഷ അല്ല, ഉഷയും രമയുടെയും.
5: അതൊന്നും അതെ, അത് പെട്ടെന്ന് മാറിപ്പോയത്.
4: ഓക്കെ, ഉമ്മ ടീച്ചർ ആയിരുന്നു അല്ലേ? ഉമ്മ ടീച്ചറെ പിന്നീട് കണ്ടിട്ടുണ്ട് എപ്പോഴെങ്കിലും ഒക്കെ?
5: അയ്യോ, ഇല്ല,
4: കാണാനുള്ള അവസരം ഉണ്ടായിട്ടില്ല.
5: ഇല്ല. അപ്പൊ ടീച്ചർ അവിടെ, അപ്പൊ ആ സ്കൂളില് ഞങ്ങള് പഠിപ്പിച്ച അങ്ങനെ ടീച്ചേഴ്സ് അധികം ഇല്ല. എല്ലാവരും ഒക്കെ
4: മാറിയിരിക്കും. ഓക്കെ, അപ്പോ പ്രായമായിട്ടുണ്ടാവും.
5: അതെ. പക്ഷേ ഇങ്ങനെ ടീച്ചേഴ്സിനെ പുറത്തുനിന്ന് 3 പഠിപ്പിച്ച ടീച്ചറിനെ ഒക്കെ കണ്ടിരുന്നു ഒരിക്കൽ. അപ്പൊ ടീച്ചറിനെ ഇങ്ങനെ പറഞ്ഞപ്പോ ആ ടീച്ചർക്ക് ഓർമ്മയൊക്കെ വന്നു. ഇങ്ങനെ പറഞ്ഞപ്പോ
4: എന്തായാലും താങ്ക് യു ശില്പ ടീച്ചർ. അപ്പോ ഇന്ന് ആർക്കാണ് ആശംസ അറിയിക്കാനുള്ളത്?
5: ഇന്ന് ഇന്നത്തെ പുതിയ തുടക്കല്ലേ, കുട്ടികള്, കുഞ്ഞു കുട്ടികളൊക്കെ ഇങ്ങനെ അയിലിങ്ങനെ ആകാംക്ഷയോടും കരച്ചിലും വീഴ്ചയിലും ഒക്കെ
4: ആയിട്ടാണ് പിള്ളേർക്ക്.
5: ചിലവര് വളരെ കുറച്ച് കുട്ടികൾ മാത്രം കരയും. അല്ല, ഒരുപാടില്ല, പണ്ടത്തെ പോലെ അത്ര ഇല്ല. അപ്പൊ അങ്ങനെ പേടിച്ച് കറച്ച് വരുന്ന എല്ലാ കുട്ടികൾക്കും, പേടിക്കാണ്ട് വരുന്ന കുട്ടികൾക്കും,
4: ടീച്ചർമാരാണ് പേടിക്കേണ്ടത് കേട്ടോ. പിള്ളേരൊന്നും പേടിക്കില്ല, ഇപ്പോഴൊക്കെ പിള്ളേർ ഭയങ്കര സ്മാർട്ടാണ്.
5: അതെ, സ്മാർട്ടാണ് കുട്ടികള്.
4: അവര് പ്രീ സ്കൂളിലൊക്കെ പോയിട്ട് എല്ലാം
5: അറിയാം.
4: അതെ അതെ. ഓക്കെ, അപ്പൊ താങ്ക് യു ശില്പ ടീച്ചർ. ശില്പ ടീച്ചർക്കും നല്ലൊരു അധ്യയന വർഷം ആരംഭിക്കല്ല ആശംസിക്കുന്നു കേട്ടോ.
5: താങ്ക്
4: യു സോ മച്ച്. വിളിച്ചത് ശില്പ ടീച്ചറായിരുന്നു. അപ്പൊ ശില്പ ടീച്ചറുടെ 1 ഒന്നാം ക്ലാസ്സിലെ വർഷവും എല്ലാം കേട്ടല്ലോ അല്ലെ. അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ.
6: ഹലോ,
4: ഗുഡ് മോർണിംഗ്. ആരാണ്?
6: സുനിൽ. സുമയാണ്.
4: സുമ ചേച്ചി, വിക്ടോറിയ കോളേജ് അല്ലേ?
6: ഓക്കെ,
4: സുഖമായിട്ടിരിക്കുന്നോ? സുനിലും സുഖമായിട്ടിരിക്കുന്നു. ഏത് വർഷമാണ് ഒന്നാം ക്ലാസ്സിലേക്ക് പോയത്?
6: ഞാന്
4: 85. അപ്പൊ 95 പത്താം ക്ലാസ് പാസ്സായില്ലേ?
6: 93.
4: 4 പാസ്സായി. ഓക്കെ ഓക്കെ. ഏത് സ്കൂളിലായിരുന്നു ആദ്യമായിട്ട് പഠിച്ചത്?
6: ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു ഗവൺമെന്റ് സ്കൂൾ ഉണ്ടായിരുന്നു.
4: എന്താണ് സ്കൂളിന്റെ പേര്?
6: എന്തായിരുന്നു?
4: ജി എൽ പി സ്കൂൾ കൽപ്പാത്തി. ഇപ്പോഴുണ്ടോ അത്?
6: ഇപ്പോഴുണ്ട്
4: അല്ലേ. ആരായിരുന്നു ഫസ്റ്റ് ടീച്ചർ, ആദ്യമായിട്ട് പഠിപ്പിച്ച ടീച്ചർ ആരായിരുന്നു?
6: മാലതി ടീച്ചർ.
4: മാലതി ടീച്ചറെ കാണാറുണ്ടോ? പിന്നീട് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ?
6: ഇല്ല, മരിച്ചു. ഞാൻ ഇടയ്ക്ക് പോയി
4: കാണാറുണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല അല്ലേ?
6: ഇപ്പൊ മരിച്ചിട്ട് കുറച്ചായി.
4: ഓക്കെ. അപ്പോ ആദ്യമായിട്ട് പഠിച്ച സ്കൂള് പിന്നീട് എപ്പോഴെങ്കിലൊക്കെ കാണാൻ അവസരം കിട്ടുമ്പോ ഇങ്ങനെ ഓർമ്മകളൊക്കെ അയവിറക്കാറുണ്ടോ?
6: ആ, ഉണ്ട്, തീർച്ചയായിട്ടും.
4: ഓക്കെ. അപ്പൊ സുമ ചേച്ചി, ഇന്ന് ആർക്കാണ് ആശംസ അറിയിക്കാനുള്ളത്?
6: ഇന്ന് എന്റെ പേരക്കുട്ടി ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോവാണ്.
4: ആദ്യമായിട്ട്
6: മാതാ സ്കൂളിലേക്ക് LKG ചേർത്തി അവനെ. റിജ്വൽ എന്നാണ് എന്റെ കുട്ടിയുടെ പേര്.
4: എന്തായിരുന്നു?
6: റിജ്വൽ.
4: റിജ്വൽ. ഓക്കെ. റിജ്വൽ എങ്ങനെ രാവിലെ ടെൻഷനിലാണോ?
6: റിജ്വൽ.
4: ഓക്കെ, അടിപൊളി പേര്. ഓക്കെ, എന്താ ഈ റിജ്വൽ നേടാൻ കാരണം?
6: ശിവന്റെ പേര്.
4: ഓക്കെ ഓക്കെ. അപ്പോ രാവിലെ എന്താണ് ത്രിജ്വലിന്റെ അവസ്ഥ? എന്താണ്, പേടിയാണോ, ടെൻഷനാണോ, സന്തോഷമാണോ?
6: നല്ല കൂളാണ്. ഇന്നലെ വിളിച്ച്, രാത്രി വിളിച്ച് ചോദിച്ചപ്പോ ഒരു കുഴപ്പമില്ല, നല്ല കൂളാണ്. പക്ഷെ സ്കൂളിൽ പോവാൻ തുടങ്ങിയ, അതായത് അവന്റെ അമ്മ അവിടെ തന്നെയാണ് ജോലി എടുക്കുന്നത്.
4: അപ്പൊ അതുകൊണ്ട് വലിയ പ്രശ്നമില്ലല്ലേ?
6: ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു.
4: ഓക്കെ. അമ്മ അടുത്ത് കാണാലോ, എപ്പോ വേണേലും കാണാലോ, അതുകൊണ്ട് വലിയ സീൻ
6: ഉണ്ടാവില്ല.
4: ഇപ്പൊ പ്രശ്നം കുറച്ച് വലുതാവുമ്പോഴാണ് പ്രശ്നം
6: വരിക. അവൻ എല്ലാവിധ ആശം, പിന്നെ കുരുന്നുകളൊക്കെ സ്കൂളിലേക്ക് പോവല്ലേ, എല്ലാവിധ ആശംസകളും.
4: ഓക്കെ, താങ്ക് യു സുമ ചേച്ചി, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കണേ. അപ്പൊ ആദ്യമായിട്ട് സുമ ചേച്ചിയുടെ പേരക്കുട്ടി ഇന്ന് സ്കൂളിലേക്ക് പോവാണ്. ത്രിജ്വൽ എന്നാണ് പേര്. ത്രിജ്വലിന് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത കോളറിലേക്ക്. ഹലോ.
7: ഹലോ, ഗുഡ് മോർണിംഗ്.
4: വെരി ഗുഡ് മോർണിംഗ്. ആരാണ്?
7: റിൻസൻ
4: ചാലക്കുടി. റിൻസൻ ചേട്ടൻ, ഈ പോൾ എന്ന് പറഞ്ഞ വ്യക്തിയായിട്ട് എന്താണ് ബന്ധം? പോൾ സി ടി എന്ന് പറഞ്ഞ ആരെങ്കിലും പരിചയമുണ്ടോ? പോൾ സി ടി. എന്തായിരുന്നു?
7: ജോലിയാണോ?
4: പോൾ ജോലി കൂടെ ജോലി ചെയ്യുന്ന ആരെങ്കിലും ആണോ? ഓക്കെ ഓക്കെ. അല്ല, നമുക്കിപ്പോ ഒരു ഒരു ഫീച്ചർ ഉണ്ടല്ലോ മൊബൈലിൽ, നമ്മൾ നമ്പർ സേവ് ചെയ്തില്ലെങ്കിലും ആ ഒരു പേര് വരുമല്ലോ. അങ്ങനെ വന്നൊരു പേരാണ് ഈ പോൾ സി ടി, അതുകൊണ്ട് ചോദിച്ചാണ് കേട്ടോ. ട്രായിന്റെ പുതിയ ഫീച്ചർ ആണല്ലോ. നമുക്ക് മൊബൈലിൽ സേവ് ചെയ്തില്ലെങ്കിലും നമ്മുടെ ആ ഒരു ആരുടെ പേരിലാണോ കണക്ഷൻ, അങ്ങനെ പേര് വരുന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ പേര് വരാറുണ്ട്, പലരുടെയും പേര് വരാറുണ്ട്. പോൾ സി ടി എന്നാണ് എനിക്ക് വന്നത്, അതുകൊണ്ട് ചോദിച്ചതാ. ഓക്കെ, അപ്പൊ അന്വേഷിച്ച് കണ്ടുപിടിക്കണം ആരാണ് ഈ പോൾ സി ടി എന്ന്. ഓക്കെ, അപ്പൊ റിൻസൻ ചേട്ടാ പറയൂ, ഏത് സ്കൂളിലാണ് ആദ്യമായിട്ട് പഠിച്ചത്, ഏത് വർഷമായിരുന്നു, ആരായിരുന്നു ക്ലാസ് ടീച്ചർ?
7: ഞാൻ പഠിച്ചത് ഒന്നാം ക്ലാസ് 84 85 ലാണ്
4: ഒന്നാം ക്ലാസ്. ഓക്കെ.
7: പഠിച്ച സ്കൂളിന്റെ പേര് GUPS വിജയരാഘപുരം. ഇപ്പോൾ അത് GHSS ആയി, പിന്നെ HSS ആണ്, ഹയർ സെക്കൻഡറി.
4: പിന്നെ
7: ഫസ്റ്റ് പഠിപ്പിച്ച ക്ലാസ് ടീച്ചർ പേര് തങ്ക ടീച്ചറാണ്.
4: അപ്പോ
7: അത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ബിന്ദു MS.
4: ബിന്ദു MS. അപ്പൊ പിന്നെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല അല്ലേ? പേടിയൊന്നും ഉണ്ടായിരുന്നില്ല.
7: ഞങ്ങള് തന്നെ മറ്റേ സംഗമം, പൂർവിദ്യാസംഗമം സംഘടിപ്പിച്ചിട്ട് വന്നിരുന്നു. അത് HSLC കഴിഞ്ഞ് 25 2019 എല്ലാവരും കൂടി ഒരു ഗെറ്റ് ടുഗദർ വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ടീച്ചറും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനാണ് അതിന്റെ സംഘാടകൻ. അപ്പൊ അങ്ങനൊരു പണി ചെയ്തു, അമ്മയ്ക്കും മെമ്മന്റെ കൊടുക്കുന്ന മകളായിട്ട് നീട്ടി, മകളുടെ കയ്യിലാണ് അമ്മയ്ക്കുള്ള മെമ്മന്റെ കൊടുത്തത്. ടീച്ചേഴ്സ് നമ്മൾ ആദ്യം മെമ്മന്റെ കൊടുക്കല്ലോ, അപ്പൊ ബിന്ദുനെ കയ്യിൽ കൊടുത്തിട്ട് അമ്മയ്ക്ക് കൊടുക്കാൻ പറഞ്ഞു.
4: അത് രസമല്ലേ? അമ്മ അത് ശരിയാ.
7: അതെ. ഞാൻ സത്യം പറഞ്ഞ ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കി. അപ്പോഴാണ് ഇങ്ങനെ തോന്നുന്നത്. കാരണം ഈ ഏഴാം തീയതി ആ സ്കൂളിൽ തന്നെ 90 ബാച്ച് ഇങ്ങനെ പൂർവിദ്യാർത്ഥി സംഗമം
4: സംഘടിപ്പിക്കുന്നു.
7: വിളിച്ചിട്ടുണ്ട്. അപ്പോ ഞങ്ങളെ സ്കൂളിൽ ഫസ്റ്റ് ഞങ്ങളാണ് നടത്തിയത് ഇങ്ങനെ സംഭവം.
4: വീണ്ടും അവരൊക്കെ കാണുമ്പോഴേ ഈ കൂട്ടുകാരെ കാണുമ്പോ ടീച്ചേഴ്സിനെ കാണുമ്പോ നമ്മൾ ശരിക്കും ആ പഴയ 5 വയസ്സുകാരനായിട്ട് മാറുമല്ലേ, 4 വയസ്സുകാരനായിട്ട് മാറും
7: അല്ലേ? സത്യം നമുക്ക് ഒന്നാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ക്ലാസ്സിലും പോയിരിക്കാനും
4: ഇത്രയും വളരണ്ടായിരുന്നു എന്ന് തോന്നിപ്പോവും.
7: ശരി, ഏറ്റവും നമുക്ക് ഇതില് തരുന്ന നിമിഷം നമ്മുടെ സ്കൂൾ കാലഘട്ടം
4: തന്നെയാണ്. അത് ചെറിയ ക്ലാസ്സുകളല്ലേ, ഇച്ചിരി കൂടെ വലുതാവുമ്പോ കുറച്ചുകൂടി ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും. ഈ 2, 3, 4 ആ ക്ലാസ്സുകളൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ലല്ലോ.
7: അതാണ് അപ്പൊ ശരിക്കും എൻജോയ് ചെയ്യുക.
4: അപ്പൊ ഇന്ന് ആർക്കാ വിശ്വസിക്കാനുള്ളത്?
7: വിശ്വസിന്ന് സ്കൂളിൽ പ്രവേശിക്കുന്ന എല്ലാ ഫിറ്റ്സിനോക്കും.
4: എല്ലാവർക്കും ഓക്കെ, താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കുക, റിൻസൻ ചേട്ടനായിരുന്നു. റിൻസൻ ചേട്ടനും അതുപോലെ തന്നെ സ്കൂളിലേക്ക് പോകുന്ന എല്ലാ കുട്ടികൾക്കും ആശംസകൾ അറിയിക്കുന്നു. അടുത്തൊരു കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ ഹലോ
8: ഹലോ, എന്റെ പ്രിയപ്പെട്ട പ്രിയങ്കരൻ സുനിജി അവർക്ക് ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
8: ഷൈഫുദ്ദീൻ
4: ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നു?
8: സുഖം സുഖം സുഖകരം.
4: ഇതെവിടെയാണ്, വീട്ടിലാണോ അതോ ഷോപ്പിലാണോ?
8: വീട്ടിലാണല്ലേ.
4: എപ്പോഴാ
8: പോകുന്നത്?
4: 9 മണിയാകും പോകും. നല്ല തിരക്കായിരിക്കും അല്ലേ ഇന്ന്? പിള്ളേരൊക്കെ
8: വരുന്നത്.
4: അപ്പൊ പറയൂ, ഷൈഫുദ്ദീൻ ചേട്ടൻ 1ാം ക്ലാസ്സിൽ എവിടെയാ പഠിച്ചത്, ഏത് സ്കൂളിലായിരുന്നു, ഏത് വർഷമായിരുന്നു, ആരായിരുന്നു പഠിപ്പിച്ചത്? ജി യു പി എസ് സ്കൂൾ. ഇപ്പോഴും ആ സ്കൂൾ അവിടെ തന്നെ ഉണ്ടല്ലേ?
8: ഓ, അവിടെ തന്നെ ഉണ്ട്. പഴയ ചട്ടന്മാരനൊക്കെ കാണും,
4: പഴയ ചെക്കന്മാരെ കാണും, കൂടെ പഠിച്ച ചെക്കന്മാരെ കാണും അല്ലേ? എല്ലാരെയും കാണും. ഏത് വർഷമായിരുന്നു?
8: 1962
4: ആദ്യമായിട്ട് പോയത് അല്ലേ? പഠിപ്പിച്ച ടീച്ചറെ ഓർക്കുന്നുണ്ടോ ആദ്യമായിട്ട് പഠിപ്പിച്ച?
8: മേരി ടീച്ചർ.
4: മേരി ടീച്ചർ, മേരി ടീച്ചറെ പിന്നെ കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഒക്കെ?
8: ഓ, ഇടയ്ക്കിടയ്ക്ക് ഞാൻ കണ്ടിട്ട്. ഇപ്പൊ മരിച്ചുപോയി.
4: ഈ മക്കളൊക്കെ പഠിച്ചത് ആ സ്കൂളിൽ തന്നെയാണോ?
8: അതെ, എന്റെ മക്കളൊക്കെ അവിടെ തന്നെ.
4: അവിടെ തന്നെ പഠിച്ചത് അല്ലേ, അടിപൊളി.
8: പിന്നെ എച്ച് എം പേര് അബ്ദുൾ റഹ്മാൻ.
4: അബ്ദുൾ റഹ്മാൻ അന്നത്തെ അല്ലേ?
8: അന്നത്തെ. പിന്നെ ഉപ്പുമാ വയ്ക്കണ അമ്മയുടെ പേര് കുഞ്ഞി.
4: അതെല്ലാം ഓർമ്മയുണ്ട് അല്ലേ?
8: എല്ലാം
4: ഓർമ്മയുണ്ട്.
8: അതെ, ഉപ്മാ പാലോകത്തൽ.
4: അതൊക്കെ അന്ന് തന്നെ ഉണ്ടായിരുന്നു അല്ലേ? 1962 അല്ലേ?
8: പാലും കിട്ടും, ഉപ്പയും കിട്ടും.
4: ഇപ്പോഴും ആ പഠിച്ച ബിൽഡിംഗ് ഒക്കെ ഉണ്ടോ, അതോ അതൊക്കെ പൊളിച്ച് വേറെ ബിൽഡിംഗ് ഒക്കെ പണിതു?
8: ഒക്കെ പൊളിച്ച് മാറ്റി. ആദ്യമൊക്കെ ഒരു പറമ്പിട്ടുണ്ടാവും, ക്ലാസ് തടുത്ത് തടുത്ത് ഒരു പറമ്പുകൾ വെക്കും.
4: അതായിരുന്നു അല്ലേ
8: ആദ്യം? ഇപ്പൊ ഒക്കെ പൊളിച്ചും
4: ബിൽഡിംഗ് ആണ്. ഓക്കെ ഓക്കെ
8: ഓക്കെ.
4: അപ്പൊ ഇന്ന് ആർക്ക് ആശംസ അറിയിക്കാനുള്ളത്?
8: ഞാൻ ആശംസിച്ചത് നമ്മുടെ വിളയൊരു കൃഷ്ണൻ ചേട്ടൻ, പള്ളത്തേരി ഗോപിച്ചേട്ടൻ, നമ്മുടെ അപ്പുപുളി മാറൻ ചേട്ടൻ, ജോബിച്ചേട്ടൻ,
4: എല്ലാ ചേട്ടന്മാർക്കും ആശംസ അറിയിക്കാം കേട്ടോ. താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. ഷൈഫുദ്ദീൻ ചേട്ടനാണ് വിളിച്ചത്. 1962 ആദ്യമായിട്ട് 1ാം ക്ലാസ്സിലേക്ക് പോയതെന്നാണ് പറഞ്ഞത്. ഓക്കെ, അടിപൊളി. സമയം 8 മണി കഴിഞ്ഞ് 23 മിനിറ്റ് ആയിരിക്കുന്നു. അടുത്തൊരു കോളർ കൂടെ ജോയിൻ ചെയ്യുന്നു, ആരാണ് നോക്കട്ടെ. ഹലോ,
9: ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്, ആരാണ്?
9: സത്യനാരായണൻ.
4: സത്യനാരായണൻ ചേട്ടാ പറയൂ, ഏത് വർഷമാണ് ആദ്യമായിട്ട് സ്കൂളിൽ പോയത്?
9: കറക്റ്റ് ആയിട്ട് ഓർമ്മ വരില്ല.
4: ഓർക്കണ്ടേ, 10ാം ക്ലാസ് എപ്പോഴാ പാസ് ആയത് അത് പറഞ്ഞാ മതി.
9: 74, 73 എന്റെ ഒരു ഓർമ്മ.
4: 74, 73 ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോയത് അല്ലേ?
9: സ്കൂളിലേക്ക്
4: പോയത്. ഏത് സ്കൂളായിരുന്നു അത് ഓർക്കുന്നുണ്ടോ?
9: ഓ, കമലാക്ഷി ടീച്ചറാണ് ടീച്ചർ, ഏകളെ തൊട്ടുപോയുടെ ടീച്ചറാണ്. അവരാണ് കൊണ്ടുപോയത്.
4: ടീച്ചറാണ് അപ്പൊ ആദ്യമായിട്ട് കൊണ്ടുപോയതും ആ ടീച്ചറാണ്. അതുകൊണ്ട് വലിയ ടെൻഷനും പേടിയൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? ഭയങ്കര കൂളായിരുന്നു. അന്നേ ഞാൻ കൂളായിരുന്നു.
9: ഓ ഓ,
4: ഏത് സ്കൂളായിരുന്നു?
9: കാവൽപ്പാട്, ഇവിടെ നമ്മുടെ വോട്ട് കമ്പനി, ഒലോക്കോട് വോട്ട് കമ്പനിയുടെ.
4: ഓക്കെ, അവിടെ ആയിരുന്നു പഠിച്ചത് അല്ലേ?
9: അതെ അതെ.
4: ഇപ്പോഴും ആ സ്കൂൾ അവിടെ ഇല്ലേ?
9: ഓ, ഉണ്ട്. അതൊക്കെ പഴയതും ഇതൊക്കെയായിരുന്നു.
4: രൂപത്തിലും ഭാവത്തിലൊക്കെ മാറ്റം വന്നെങ്കിലും സ്കൂൾ അവിടെ തന്നെ കിടപ്പുണ്ട് അല്ലേ?
9: ബിൽഡിംഗ് ആക്കി.
4: ബിൽഡിംഗ്
9: പോയിട്ടില്ല.
4: എപ്പോഴെങ്കിലൊക്കെ പോണം, വീണ്ടും സ്കൂളിലേക്ക് പോയിട്ട് ആ പഴയ മരങ്ങളോ ചെടികളോ ഒക്കെ കാണും അവിടെ. പഴയ ഓർമ്മകളൊക്കെ അങ്ങ് പുതുക്കണം കേട്ടോ.
9: ഞങ്ങള് അന്ന് മാറി, 3 സ്കൂൾ മാറി
4: അല്ല. 1ാം ക്ലാസ്സിൽ പഠിച്ച സ്കൂളിനോട് എന്തായാലും നമുക്ക് പ്രത്യേക അടുപ്പുണ്ടാവുമല്ലോ.
9: അതെ അതെ.
4: അപ്പൊ അതൊന്ന് പോയി കാണണം ഇടയ്ക്കൊക്കെ കേട്ടോ. അടുത്ത് തന്നെയല്ലേ?
9: പരിചയക്കാര് വരുമ്പോ അവരോട് ചോദിക്കും
4: സ്കൂൾ എങ്ങനെയുണ്ടെന്നല്ലേ,
9: ഏകദേശം മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ അറിഞ്ഞു വെക്കും.
4: അറിഞ്ഞു വെക്കും. അപ്പൊ ഇടയ്ക്ക് പോയി കണ്ട് ഓർമ്മകളൊക്കെ ഒന്ന് അയവിറക്കണം. അതൊരു സുഖമുള്ള പരിപാടിയാണ്.
9: ആഗ്രഹമൊക്കെ ഉണ്ട്.
4: ആഗ്രഹമൊക്കെ സാധിക്കണം. വലിയ ചെലവില്ലാത്ത ആഗ്രഹമല്ലേ? ഓക്കെ, അപ്പൊ താങ്ക് യു ചേട്ടാ. ഇന്ന് ആർക്ക് ആശംസ അറിയിക്കാനുള്ളത്?
9: ഓ, ഇന്ന് പോണോ കുട്ടികൾക്ക് എല്ലാവർക്കും
4: ആശംസകൾ. താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. സത്യനാരായണൻ ചേട്ടനും ആശംസകൾ നേർന്നുകൊണ്ട് സമയം 8 മണി കഴിഞ്ഞ് 25 മിനിറ്റ് ആകുമ്പോൾ അഹല്യ വിശ്വാസിലെ അടുത്ത മനോഹരമായ ഗാനം വരുന്നു. എൻജോയ് ചെയ്യാം.

0: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്ന അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ? അല്ലെ, നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
2: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
4: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 32 മിനിറ്റ് ആയിരിക്കുന്നു. അഹല്യ വിഷസ് ആണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത കോളർ ജോയിൻ ചെയ്യുന്നു. ഹലോ.
5: ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്.
0: വെരി വെരി ഗുഡ് മോർണിംഗ് കൃഷ്ണൻ ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നു?
5: നന്നായിരിക്കുന്നു, വലിയ കുഴപ്പമില്ല.
0: വലിയ കുഴപ്പമില്ല, വലിയ തിരക്കേടില്ലാതെ പോകുന്നു അല്ലേ?
5: ഓക്കെ.
0: അപ്പൊ ഏത് വർഷമാണ് ആദ്യമായിട്ട് 1st class പോയത്?
5: 1961.
0: അപ്പൊ ഷൈഫുദ്ദീൻ ചേട്ടനെക്കാളും 1 വയസ്സ് മൂപ്പോ കൂടുതലാണ് അല്ലേ? നല്ല മാടം ചെല്ല പോയിട്ടുണ്ട്. ഞാൻ നല്ല സ്കൂളല്ലേ? ഞാൻ പോയിട്ടുണ്ട്.
5: നല്ല സ്കൂള്. ഞങ്ങളുടെ കാലഘട്ടങ്ങളിൽ പറഞ്ഞ മണ്ണിൽ ഇരിക്കുമ്പോഴല്ലേ ആ സ്കൂളിലൊന്ന് പോയാലോ തോന്നു.
0: ഓക്കെ. നടന്നാണോ പോയിക്കൊണ്ടിരുന്നത്?
5: അഞ്ച് മിനിറ്റ് 1961
0: അങ്ങനെ ആ സ്കൂളിലേക്ക് പോകുന്നത്.
5: പിന്നെ പഠിപ്പിച്ച ടീച്ചറൊന്നും ഇല്ല. ഇപ്പൊ കമാഷ് ടീച്ചർ തെക്കരാമത്താണ് അവര് വീട്.
0: അന്ന് ടെൻഷൻ ഒക്കെ ഉണ്ടായിരുന്നു? ഭയങ്കര പേടിയോട് കൂടിയാണോ പോയത്, അതോ കൂളായിട്ട് തന്നെ
5: പോയി?
0: ഓക്കെ. അത്രയും പേടിയായിരുന്നു അല്ലേ?
5: പേടിയല്ലേ.
0: അങ്ങനെ ഫ്രണ്ട്സ് അല്ലേ ടീച്ചേഴ്സും കുട്ടികളും ഒക്കെ? കാലം മാറി, സാഹചര്യങ്ങൾ മാറി അല്ലേ? പഴയതുപോലെ അങ്ങനെ അടിച്ചും ഇടിച്ചും പഠിപ്പിക്കേണ്ട കാലഘട്ടമൊന്നും അല്ല.
5: അതെ, എല്ലാം മാറി.
0: അതെ. അപ്പൊ ചേട്ടാ, ഇന്ന് ആർക്ക് ആശംസ അറിയിക്കാനുള്ളത്?
5: നമ്മുടെ മരുമകൻ പ്രജേഷിന്റെ ബർത്ത്ഡേ ആണ്. അതിന് 1000 ബർത്ത്ഡേ ആശംസകൾ. അതിന്റെ കൂടെ തന്നെ നമ്മുടെ പേരമക്കൾ ശ്രീരാജ, ശ്രീവേദ, അരോഷ്, പിന്നെ മക്കളായ മിസ, പിന്നെ ശീബ, മരുമക്കള്, പിന്നെ ഒരു മാധവകൃഷ്ണ, പിന്നെ ബാബു, സുരേഷ് ബാബു.
0: ഓക്കെ. എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ആശംസ അറിയിക്കാം. താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. പ്രജേഷിന് എല്ലാവിധ പിറന്നാൾ ആശംസകളും നേരുകയാണ്. സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആയിരിക്കുന്നു. അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നു, ആരാണ് നോക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്. ആരാണ്? സുരേഷ് കൃഷ്ണൻകുട്ടി. ഇത് എവിടെയാണ്? ഊട്ടിയിലാണ്. ഊട്ടിയിൽ എങ്ങനെ തണുപ്പൊക്കെ ഉണ്ടോ? നല്ല മഞ്ഞുണ്ടായിരുന്നു. അല്ല, മഞ്ഞുണ്ടായിട്ട് കാര്യമില്ല, ചിലപ്പോ തണുപ്പ് ഉണ്ടാവണമെന്നില്ല.
6: രാത്രി മഞ്ഞായിരുന്നു. വണ്ടി ഓടിക്കുമ്പോ
0: ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മഞ്ഞായിരുന്നു അല്ലേ?
6: ആ, ചെറിയ പ്രശ്നം.
0: ഓക്കെ. അപ്പൊ എത്ര ടെമ്പറേച്ചർ എത്രയാണ് അവിടെ?
6: അങ്ങനെ
0: നമ്മള് ജീവിക്കുന്ന ആ ഒരു പരിസ്ഥിതിയിൽ എത്രത്തോളം ടെമ്പറേച്ചർ ഉണ്ടെന്നൊക്കെ നോക്കണ്ടേ? എന്തായാലും ഊട്ടിയിൽ താമസിക്കുന്ന ഒരാളോട് ഒരാള് വിളിച്ചു കഴിഞ്ഞാൽ എന്തായാലും ചോദിക്കാൻ പോകുന്ന ഒരു കാര്യം തണുപ്പുണ്ടോന്നായിരിക്കും അല്ലേ? അപ്പൊ നമ്മള് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണ്ടേ? കൊടുക്കണ്ടേ? ഇപ്പൊ പാലക്കാട്ടുകാരനായ എന്നോട് പുറമേയുള്ള ഡിസ്ട്രിക്ട് നിന്ന് ആരെങ്കിലൊക്കെ ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചിട്ട് അവിടെ ചൂടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കൃത്യമായിട്ട് പറയും, ഇവിടെ 35 ഡിഗ്രിയാണ് ചൂട് എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പൊ എന്തായാലും അത് പറഞ്ഞു കൊടുക്കണം. ഊട്ടി താമസിക്കുന്നു. ജസ്റ്റ് ഊട്ടിയിൽ യാത്ര പോയി വന്നാൽ പോലും നമ്മൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും? ഉണ്ടായിരുന്നു എന്നായിരിക്കും അല്ലേ? ഓക്കെ, അപ്പൊ ഇനി ഇത് ശീലിക്കണം. ഓക്കെ, ഫോളോ ചെയ്യാം. നെക്സ്റ്റ് ടൈം വിളിക്കുന്ന സമയത്ത് ഞാൻ ചോദിക്കും, മറക്കാതെ ചോദിക്കും. ഓക്കെ, അപ്പൊ പറയൂ ചേട്ടാ, ആദ്യമായിട്ട് സ്കൂളിൽ പോയിട്ടുള്ള
6: വർഷം 1990.
0: അപ്പൊ 2000 കൂടി തന്നെ 10th ക്ലാസ് എത്തി അല്ലേ?
6: ആ കറക്റ്റ്, ആ മാജിക് ശതകം ഇല്ലേ, 90 നിന്ന് മാജിക് ശതകം ഇന്ത്യ തലമുറയാണ് ആസ്വദിച്ചത്. അതായത് 1990 സ്റ്റാർട്ട് ചെയ്യുന്നു, 99 തീർന്നു,
0: 2000
6: ഒന്നാം ക്ലാസ് പെരുമ്പാറച്ചള എൽ പി സ്കൂള്.
0: പെരുമ്പാറച്ചള എന്ന് പറയുമ്പോ എവിടെയായിട്ട് വരും?
6: അതെ, കൊഴിഞ്ഞമ്പാറന്ന് പൊള്ളാച്ചി റോട്ടിലേക്ക്, ഗോപാലപുരം റോട്ടിലേക്ക് ഇവിടെ ഒരു 2 km പോകുമ്പോഴത്തേക്കും ലെഫ്റ്റിലേക്ക്.
0: ഓക്കെ ഓക്കെ, ഇത് ആ സ്കൂൾ ഇപ്പോഴും അവിടെ ഉണ്ടോ? പോവാറുണ്ട് വല്ലപ്പോഴും.
6: ഞങ്ങള് പഠിച്ച കെട്ടിടം ഇടിച്ച് അതെല്ലാം തട്ടി മാറ്റി ഇപ്പം വേറെ
0: പുതിയ ബിൽഡിങ്സ് ആണ്.
6: അതെ, വേറെ പുതിയ.
0: എങ്കിലും ആ പഴയ എന്തെങ്കിലുമൊക്കെ ഓർമ്മകളൊക്കെ ഉണ്ടാവുമല്ലോ, അത് കാണാനായിട്ട്
6: പോയിട്ടുണ്ടോ? ഞാൻ ഓരോ പ്രാവശ്യം വീട്ടിൽ പോകുമ്പോ ഞാൻ എന്റെ കൂട്ടുകാരനുണ്ട് വിജയകുമാർ, ഞാൻ ഒന്നാം ക്ലാസ്, ഞങ്ങൾ അവിടെ പോയിരിക്കും
0: സ്കൂളിൽ
6: ക്ലാസ്സിന് സ്ഥാനത്ത് ഇരിക്കും, തീർച്ചയായിരിക്കും, ഇപ്പൊ ഇരിക്കും. ഓരോ പ്രാവശ്യം ഞാൻ പോകുമ്പോഴാണ് വിളിക്കും, വരും, ഞങ്ങൾ അവിടേക്ക് ഇരിക്കും, കുറെ കഥ പറയും, ഒരു 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യും, പോകും.
0: വല്ലാത്തൊരു മെമ്മറി ആയിരിക്കും, വല്ലാത്തൊരു സന്തോഷമായിരിക്കും അല്ലേ?
6: വിജയകുമാരാണ് ലീഡർ, ക്ലാസ് ലീഡർ.
0: പഴയ കഥകളൊക്കെ പറയും ലീഡറിന്റെ ആ
6: ഒരു ഒരുപാട് കഥകളുണ്ട്.
0: അപ്പൊ ആദ്യമായിട്ട് പഠിപ്പിച്ച ടീച്ചർ ആരായിരുന്നു?
6: അബൂബക്കർ മാഷ്.
0: അറബി മാഷ്. അറബി ആണോ പഠിച്ചത്?
6: അല്ലല്ല, സാറിന് അറബി മാഷാണ് അറിയപ്പെടുന്നത്, അബൂബക്കർ ആണ് സാറിന്റെ പേര്, ഒറ്റപ്പാലക്കാരൻ.
0: പിന്നീട് എപ്പോഴും കണ്ടിട്ടുണ്ടോ അബൂബക്കർ മാഷിനെ?
6: ഞാൻ 10th വരെ പുള്ളിയായിട്ട് ബന്ധമുണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് കാണുമായിരുന്നു, കുറച്ചും കാണാൻ പോയായിരുന്നു. പുള്ളി ഒറ്റപ്പാലത്തായിരുന്നു, അനങ്ങനടി സ്ഥലത്തായിരുന്നു, ഞാൻ കണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം അറിയില്ല, ലൈഫർമാരെ ഇപ്പം അറിയില്ല, പ്രായം
0: ഉണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല അല്ലേ.
6: പുള്ളി എന്താ പറയാ, പുള്ളി നല്ല വട്ട കണ്ണടയാണ്, നല്ല വെളുത്ത മുഖമാണ്, നല്ല ചന്തമാണ് സ്ഥലം
0: കാണാൻ. അന്വേഷിക്കണം, എവിടെയെങ്കിലും കാണും ഒന്ന് അന്വേഷിച്ച് വീണ്ടും.
6: നല്ലൊരു നല്ലൊരു മാഷാണ്.
0: ഓക്കെ, അപ്പൊ താങ്ക് യു സുരേഷ് ചേട്ടാ, ഒരുപാട് സന്തോഷം. ഇന്ന് ആർക്കാ വിഷസ് അറിയിക്കാനുള്ളത്?
6: ഇന്ന് 1st ക്ലാസ്സിലേക്ക് പോകുന്ന എല്ലാ കുട്ടികളും.
0: എല്ലാ കുട്ടികളും. താങ്ക് യു സോ മച്ച്. വിളിച്ചത് സുരേഷ് ചേട്ടനായിരുന്നു. പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ പങ്കുവച്ചു, അതൊരു വല്ലാത്ത രസമുള്ള കാര്യമാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ പഴയ 1st ക്ലാസ്സുകാരനാവാനായിട്ട്, 1st ക്ലാസ്സുകാരിയാവാനായിട്ട് കിട്ടുന്ന ഒരു വീണ്ടും ആ ഓർമ്മകളിലേക്ക് പോകാൻ പറ്റുന്ന ഒരു അവസരമാണ്. പഴയ സ്കൂളിലേക്കൊക്കെ പോയിട്ട് അവിടെ ചിലപ്പോൾ നമ്മൾ പഠിച്ച ബിൽഡിങ്സ് കാണണമെന്നില്ല, നമ്മൾ ഇരുന്ന ബെഞ്ച് കാണണമെന്നില്ല, ഡെസ്ക് കാണണമെന്നില്ല, പക്ഷെ എന്തൊക്കെയോ അവിടെ ബാക്കി ഉണ്ടാവും അല്ലേ. എത്രയും എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും, പതിറ്റാണ്ടുകൾ കഴിഞ്ഞാലും എന്തൊക്കെയോ നമ്മളിങ്ങനെ കൊളുത്തി വലിക്കുന്ന, നമുക്ക് ആ പഴയ കാലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന എന്തൊക്കെയോ ഓർമ്മകൾ അവിടെ കാണും. അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്കിങ്ങനെ നമ്മുടെ പഴയ കാലമൊക്കെ ഓർമ്മ വരും. ലൈഫിൽ ഏതെങ്കിലുമൊക്കെ വർഷത്തിൽ 1-2 മണിക്കൂറെങ്കിലും നമുക്ക് ആ ഒരു പഴയ കാലത്തേക്ക് പോകാനായിട്ടുള്ളൊരു അവസരം കൂടിയാണ് അങ്ങനെ പോകുമ്പോൾ കിട്ടുക. അപ്പോൾ ഈ സുരേഷ് ചേട്ടൻ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ 1st ക്ലാസ്സിലേക്ക്, ആ ഒരു സ്കൂളിലേക്ക്, 1st ക്ലാസ്സിൽ പഠിച്ച ആ സ്കൂളിലേക്ക് പോകാനായിട്ടൊരു ആഗ്രഹം തോന്നി. അപ്പോൾ എന്തായാലും അത് ഞാനിപ്പോൾ മനസ്സിൽ പ്ലാൻ ചെയ്തൊരു കാര്യമാണ്. നെക്സ്റ്റ് കോളർ റെഡി ആയിട്ടുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ,
7: ഹലോ,
0: സഹദേവൻ ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നോ? ിൽ മഴയൊക്കെ പെയ്തോ?
7: ഇല്ല, മഴ പെയ്തിട്ടില്ല.
0: മഴ പെയ്തിട്ടില്ല അല്ലേ? മഴ പെയ്തില്ല, പെയ്യുമായിരിക്കും. ഇടിയൊക്കെ വെട്ടിയ സ്ഥിതിക്ക് വൈകാതെ പെയ്യുമായിരിക്കും.
7: ബുധനാഴ്ചയ്ക്കുള്ളിൽ മഴ പെയ്യുന്നതാണ് പറയുന്നത്
0: കേട്ടെ. എന്തായാലും പെയ്യട്ടെ അല്ലേ?
7: പെയ്യും, മഴ പെയ്യും.
0: അപ്പോ സഹദേവൻ ചേട്ടാ പറയൂ, 1st ക്ലാസ്സിലെ ഏത് സ്കൂളിലാണ്, ഏത് വർഷമായിരുന്നു, ആരായിരുന്നു ക്ലാസ് ടീച്ചർ?
7: വർഷം ഓർമ്മയില്ല. പിന്നെ പൊൽപ്പുള്ളി കെപിഎൻ റൂഫി സ്കൂൾ പൊൽപ്പുള്ളിയിലാണ്.
0: പൊൽപ്പുള്ളിയിലാണ് ആദ്യമായിട്ട് പോയത് അല്ലെ?
7: ആദ്യം പോയത് മേഴ്സ്, നമ്മുടെ 1st ക്ലാസ് പഠിച്ചത് താക്കൂർ മേഴ്സ്.
0: എന്തായിരുന്നു?
7: താക്കൂർ
0: മാഷ്. ഓക്കെ ഓക്കെ,
7: താക്കൂർ മാഷാണ് എന്നെ പഠിപ്പിച്ചത്.
0: ഇപ്പോഴും ആ സ്കൂളിലേക്ക് പോവാറുണ്ടോ? അതുവഴി പോവാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ടല്ലേ.
7: ഇലക്ഷൻ
0: വന്നു കഴിഞ്ഞാൽ സ്കൂളിലേക്ക് പോകും, പഠിച്ച സ്കൂളിലേക്ക് പോകും അല്ലേ.
7: അന്ന് ഞങ്ങൾ പഠിക്കുമ്പോ വോട്ട് വരും.
0: ആ ഓക്കെ ഓക്കെ, എല്ലാം മാറ്റി, കെട്ടിടങ്ങളൊക്കെ മാറ്റി അല്ലേ. അപ്പൊ ചേട്ടാ ഇത് ആർക്ക് ആശംസ അറിയിക്കാനുള്ളത്? ഓക്കെ, എല്ലാവർക്കും ആശംസ അറിയിക്കാം. താങ്ക് യു സോ മച്ച്. വിളിച്ചത് സഹദേവൻ ചേട്ടനായിരുന്നു. സഹദേവൻ ചേട്ടൻ ഇലക്ഷന് വോട്ട് ചെയ്യാനൊക്കെ ആയിട്ട് പഠിച്ച സ്കൂളിൽ തന്നെയാണ് പോകുന്നതെന്നാണ് പറഞ്ഞത്. അത് കൊള്ളാം, അത് നല്ലതായിരിക്കും അല്ലെ. അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നു. ഹലോ,
8: ഹലോ, ഗുഡ് മോർണിംഗ് സുനിൽ.
0: വെരി വെരി ഗുഡ് മോർണിംഗ്. ആരാണ്? ശീബ ചേച്ചി, കുമരകം. എന്തുണ്ട് വിശേഷം?
8: നല്ല വിശേഷം,
0: നല്ല വിശേഷം.
8: ടോപ്പിക് കേട്ടപ്പോ എനിക്ക് വിളിക്കാതിരിക്കാൻ പറ്റത്തില്ല,
0: വിളിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അടിപൊളി. കുമരകത്ത് മഴയൊക്കെ പെയ്യുന്നുണ്ടോ?
8: മഴ പെയ്യുന്നുണ്ട്. ഒന്നുമില്ലായിരുന്നു കഴിഞ്ഞ ദിവസം, നല്ല മഴയായിരുന്നു.
0: ഇനിയിപ്പോ മഴക്കാലം വരാൻ പോവാണ്, ടെൻഷൻ ഒക്കെ ഉണ്ടോ?
8: പിന്നെ തീർച്ചയായിട്ടും, കഴിഞ്ഞ വർഷം ഈ സമയം, ഇപ്പൊ ഞങ്ങൾ ഈ സമയത്ത് ഞങ്ങൾ
0: ക്യാമ്പിലായിരുന്നു. മെയ് മാസത്തിൽ നല്ല മഴ ആയതുകൊണ്ടല്ലേ.
8: ആ അത് തന്നെ. അപ്പൊ അന്ന് സ്കൂളൊന്നും, ആ ക്യാമ്പ് നടത്തിയ സ്കൂളൊന്നും ഒന്നും തുറന്നില്ലായിരുന്നു. പിറ്റേ ഒരു ആഴ്ച കഴിഞ്ഞാണ്.
0: അത്രയും നല്ല മഴയായിരുന്നു ജൂൺ മാസത്തിലും മെയ് മാസത്തിലും ഒക്കെ. അതെ,
8: പെട്ടെന്നൊരു കാറ്റും മഴയൊക്കെ വന്ന്, പെട്ടെന്ന് ഞങ്ങൾക്ക് വെള്ളക്കെട്ടുണ്ടായി. അങ്ങനെയാണ് ഞങ്ങള്.
0: അപ്പൊ ഇങ്ങനെ കരുതി ഇരിക്കണല്ലേ, എപ്പോ വേണേലും മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം കൂടും, പ്രശ്നമാവും എന്നുള്ളതല്ലേ.
8: അത് തന്നെ, പെട്ടെന്ന് മഴ വന്നു കഴിഞ്ഞാൽ നമുക്ക് വെള്ളപ്പൊക്കം. അത് കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ മഴ വെള്ളമൊക്കെ ആണെങ്കിൽ നമുക്ക്.

0: ഏഴിലാണ് എന്നെ ഒന്നി ചേർത്തത്,
1: ഒന്നാം ക്ലാസ്സിൽ ചേർത്തത്. ഓക്കെ,
0: ചേർക്കുന്നത് അത് നല്ല ഒരു ജെയിംസ് സാർ എന്നമ്മ ടീച്ചർ, നല്ല ടീച്ചർമാരായിരുന്നു. പിന്നെ എന്റെ കുറച്ച് അനുഭവങ്ങൾ പറയാം. ഞാന് തീരെ ചെറുപ്പത്തിൽ 5 വയസ്സാകുന്ന അന്നൊക്കെ പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടല്ലോ, നേരത്തെ അടുത്തുള്ള കുട്ടികളുടെ കൂടെ അമ്മ അമ്മയ്ക്കൊക്കെ ജോലിക്ക് പോകുന്നതുകൊണ്ട്
1: എന്നെ സ്കൂളിലേക്ക് കൊണ്ട് വിട്ടു അല്ലേ,
0: വിട്ടു. അപ്പൊ എനിക്ക് ഭയങ്കര മടിയായിരുന്നു സ്കൂളിൽ പോകാൻ, ഭയങ്കര മടിയായിട്ട്. ഞാന് അറിയോ, ചെറിയ ഒരു സ്വന്തം ആങ്ങളയുണ്ട്, അമ്മയുടെ ചേച്ചിയുടെ മോന് ആങ്ങളയുണ്ട്, ആങ്ങളുടെ കൂടെ പോയിട്ട് എനിക്ക് തിരിച്ചു പോരാൻ പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടായിരുന്നു. അന്ന് ഈ 4.5 വയസ്സൊക്കെ ഉള്ള സമയത്തിന് ഞാൻ അമ്മയുടെ പാല് കുടിക്കുമായിരുന്നു. ഈ പാല് കുടിക്കുന്ന ഒരു ചിന്തയിൽ എനിക്ക് ഭയങ്കര മടിയായിരുന്നു.
1: സ്കൂളിൽ പോയിട്ട് വേണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലേ,
0: ഇത് മാത്രമായിരുന്നു. പക്ഷെ അന്ന് അമ്മ ചിന്തിക്കണായിരുന്നു നേരത്തെ പാല് കുടി നിർത്തിട്ടുണ്ടെങ്കിൽ, അല്ലെ 10 വയസ്സിന്റെ അലയതാണ് എന്റെ അല. അപ്പൊ അത് അത്രയും കുടിക്കാന്ന് ഓർത്തിട്ട് അങ്ങനെ ഭയങ്കര മടിയായിരുന്നു. വട്ടം വട്ടം വെള്ളം കിടക്കുന്ന ഭാഗത്ത് ഞാൻ കുത്തിയിരിക്കരുത് എന്നെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി. ആ ആങ്ങളെ ഓർത്ത എന്നാന്നറിയോ, അങ്ങനെ വേണ്ട നിന്റെ മടി, ഞാൻ തരാം. ഞാൻ ഉടുപ്പ് വലിച്ചു കൂരി അഴയ, അവിടെ ഒരു പോകുന്ന വഴിക്ക് ഒരു അഴയിലിട്ടത് എന്നെ ചുറ്റിക്കോട്ട് കൊണ്ടുപോകായിരുന്നു.
1: അങ്ങനെ കുറെ ഓർമ്മകൾ, രസകരമായിട്ടുള്ള ഓർമ്മകൾ ഉണ്ടല്ലേ,
0: ഒരുപാട് കാര്യങ്ങളുണ്ട്.
1: ഏത് സ്കൂളിലായിരുന്നു പഠിച്ചത്?
0: ഞാൻ സെന്റ് ജോസ് യു പി സ്കൂൾ കുമരകം.
1: കുമരകം തന്നെയാണ്. ഓക്കെ, ആരായിരുന്നു പഠിപ്പിച്ചത്? അത് ഓർക്കുന്നുണ്ടോ?
0: പിന്നെ വേറെ ഒരു വിഷയം കൂടി ഉണ്ടായിരുന്നു. ആ വർഷം തന്നെ ഭയങ്കര മഴ പതി, ഇതുപോലെ വെള്ളപ്പൊക്കം വന്ന് ഞങ്ങളൊരു എല്ലാവരും കൂടി അനുമതി സമയം വിട്ടു കഴിഞ്ഞ് ഒരു പാലത്തെ ഒരു പലക അടിച്ച പാലത്തെ കൂടെ കയറും. അപ്പൊ ടീച്ചറും പറയും നിങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് കയറായിട്ടെന്ന് പറയും. അപ്പൊ ഞങ്ങൾ എന്റെ പിള്ളേരല്ലേ, എത്രയും വേഗം വീട്ടിൽ വരാൻ ഇടിച്ച് കയറി ഞങ്ങൾ ആ പാല ഒതിഞ്ഞ് താഴെ പോയി. ഒത്തിരി വെള്ളത്തിൽ വീണു, വെള്ളത്തിൽ വീണോട്ടൊന്നും എത്തൊന്നുമില്ല. ഇങ്ങനെ പിന്നെ ഇവിടെ ഉള്ളവരായത് കൊണ്ട് വെള്ളത്തിൽ നീന്തി എനക്ക് രക്ഷപ്പെട്ടു.
1: നീന്തൽ അന്ന് തന്നെ പഠിച്ചിട്ടുള്ളത് കൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ലല്ലേ.
0: അതന്നെ ഒത്തിരി പലകയൊക്കെ വീണ്, ഒത്തിരി പിള്ളേരെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകുക ചെയ്തു. എനിക്കൊന്നും കുഴപ്പമില്ലായിരുന്നു. എനിക്ക് അന്നാലും എന്റെ മനസ്സിൽ വെള്ളത്തിൽ വീണാലും സാരിയില്ല, വീട്ടിൽ വന്ന് പാല് കുടിച്ചാൽ മതിയെന്ന്.
1: അയ്യോ, അതൊന്നൊന്നര ജീവിതമായിരുന്നല്ലോ. അത് കൊള്ളാം.
0: അതായിരുന്നു ഒരു 2 ക്ലാസ് വരെ പാല് കുടിച്ചു.
1: വല്ലാതെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ട് മറ്റുള്ളവരെ അല്ലേ. അപ്പോ ചേച്ചി ആർക്കാണ് ആശംസ അറിയിക്കാനുള്ളത്?
0: ആശംസ നമ്മുടെ ഷെയർ റൂമിന്റെ മോള് ധന്യക്കുട്ടിക്ക് ഒരു ആശംസകൾ. പിന്നെ ഇന്ന് സ്കൂളിൽ പോകുന്ന എല്ലാ കുട്ടികൾക്കും നല്ലൊരു ആശംസകൾ നേരുവരാൻ.
1: ഓക്കെ, താങ്ക് യു ചേച്ചി, ഒരുപാട് സന്തോഷം.
0: കൊച്ചുമക്കളുണ്ട്, ദിയയും ദിയോണും, അവർക്കും കൂടെ.
1: ഓക്കെ, താങ്ക് യു സോ മച്ച്. വിളിച്ചത് ഷീബ ചേച്ചി ആയിരുന്നു. ഷീബ ചേച്ചിയുടെ ഒരൊന്നൊന്നര അനുഭവമൊക്കെ പങ്കുവച്ചു. സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആയിരിക്കും. അടുത്തൊരു ബ്യൂട്ടിഫുൾ ട്രാക്ക് വരുന്നുണ്ട്, എൻജോയ് ചെയ്യാം.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075. ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
1: അഹല്യ വിഷസ്, യോ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: 8 മണി കഴിഞ്ഞ് 52 മിനിറ്റ് ആണ് സമയം. അഹല്യ വിഷസ് ആണ് സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നു. ഹലോ,
3: ഹലോ, ഗുഡ് മോർണിംഗ് സുനിലേട്ടാ.
2: വെരി വെരി ഗുഡ് മോർണിംഗ്. ആരാണ്? ഇന്നലെ ഇന്ന് ലീവായിരുന്നു? ഇന്നലെ ലീവായിരുന്നു. ഓക്കെ, ഇന്ന് വീണ്ടും ജോലിക്ക് പോണം. അതിന്റെ വിഷമം ഉണ്ടോ? പോയല്ലേ പറ്റുള്ളൂ. ഒന്നാം ക്ലാസ്സിലേക്ക് പോയത് ഏത് സ്കൂളിലായിരുന്നു? ഏത് വർഷമായിരുന്നു? ആരായിരുന്നു ആദ്യമായിട്ട് പഠിപ്പിച്ചത്? അപ്പപ്പള്ളി ഒരു സ്കൂളിലായിരുന്നു അല്ലേ? ഏത് വർഷമായിരുന്നു?
3: വർഷം ഒരു 81
2: ആയിരിക്കും. ഓക്കെ,
3: 83 ഇന്ദിരാഗാന്ധി മരിച്ച സമയമാണ്. അപ്പൊ അതൊരു ഓർമ്മയുണ്ട്.
2: ആ ഒരു ഓർമ്മയുണ്ട് അല്ലേ? ആദ്യമായിട്ട് പഠിപ്പിച്ചത് 1st class?
3: പഠിപ്പിച്ചത് പ്രഭാവതി
2: ടീച്ചർ. ഇപ്പോഴും ഉണ്ടോ ടീച്ചർ?
3: അറിയില്ല.
2: ഓക്കെ ഓക്കെ, ആവട്ടെ. അപ്പൊ ആർക്കൊക്കെ ആശംസ അറിയിക്കാനുള്ളത്?
3: ഇന്ന് ചെറിയ കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും, പിന്നെ ബാക്കി കൃഷ്ണേട്ടെ, മാധവാട്ടെ, സത്യം ചേച്ചി, ശ്രാന്തി ചേച്ചി, ബാലേട്ടെ, എല്ലാവർക്കും
2: എല്ലാവർക്കും ഓക്കെ. താങ്ക് യു ചേട്ടൻ, ഒരുപാട് സന്തോഷം വീണ്ടും വിളിക്കുക. വിളിച്ചത് കണ്ണൻ ചേട്ടനായിരുന്നു. അപ്പോ കണ്ണൻ ചേട്ടൻ 1981 ആ കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോയിരിക്കുന്നത്. നെക്സ്റ്റ് കോളർ റെഡി ആയിരിക്കുന്നു. ഹലോ,
4: ഹലോ,
2: ഗുഡ് മോർണിംഗ്. ആരാണ്? രാഹുലാണ്. രാഹുൽ എവിടെന്നാ വിളിക്കുന്നത്?
4: പുതുശ്ശേരിന്നാ
2: വിളിക്കുന്നത്. എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത് രാഹുലെ?
4: 9th class.
2: 9th class? ഇന്ന് 9th class ആദ്യമായിട്ട് പോവാണോ? ആ, എപ്പോഴാ പോകുന്നേ?
4: 9 മണിക്ക്
2: പോവും. 9th class കാരണം 9 മണിക്ക് പോവും അല്ലേ? ഏത് സ്കൂളിലാ പഠിക്കുന്നേ? കേട്ടില്ല, ഒന്നുകൂടെ
4: പറഞ്ഞു.
2: മൂത്താന്തറ അല്ലേ? പുതുശ്ശേരി നിന്ന് പാലക്കാട് വരെ പോവും അല്ലേ? ബസ് ഉണ്ട്, സ്കൂൾ ബസ് ഉണ്ടോ? എത്ര മണിക്കാ സ്കൂൾ ബസ് വരിക? ഇന്ന് കൊണ്ട്, ഇന്ന് ഫസ്റ്റ് ഡേ ആയത് കാരണം കൊണ്ടുവിടാന്ന് പറഞ്ഞല്ലേ? ഇന്നിപ്പോ പോയി കഴിഞ്ഞാലും ഇന്ന് ടീച്ചേഴ്സ് ഒന്നും അങ്ങനെ അധികം വരില്ല, പഠിപ്പിക്കില്ല അല്ലെ? പെട്ടെന്ന് സ്കൂള് വിടും, ഉച്ചക്ക് തന്നെ വിടും അല്ലേ? ഫുഡൊക്കെ കൊണ്ടുപോകണോ? വേണ്ട, ഫുഡൊന്നും കൊണ്ടുപോകണ്ടല്ലേ. സ്കൂളില് ഫുഡൊക്കെ ഉണ്ടോ?
4: ഇല്ല, സ്കൂളിൽ
2: നാളെ തൊട്ടുണ്ട്. 10th class വരെ ഫുഡ് കിട്ടും അല്ലേ? എന്തായിരുന്നു?
4: 10th class
2: വരെ ഫുഡ് ഉണ്ട്. ഓക്കെ, വീണ്ടും സ്കൂളിലേക്ക് പോകുമ്പോ 2 മാസം വെക്കേഷൻ എല്ലാം കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകുമ്പോ വിഷമുണ്ടോ? ഇനി 2 മാസം എന്തിനാ സ്കൂളിലേക്ക് പോകുന്നത്? ഫുൾ ടൈം നമുക്ക് വീട്ടിലിരുന്നാലും എങ്ങനെ ഇരിക്കും? ഓക്കെ, അപ്പൊ മിടുക്കനായിട്ട് പഠിക്കണം. 9th class ഒക്കെ ഗംഭീരമായിട്ട് പഠിക്കണം കേട്ടോ. പുതിയ ഫ്രണ്ട്സിനൊക്കെ കിട്ടട്ടെ, നല്ല ക്ലാസ് ടീച്ചർ ആവട്ടെ. ഓക്കെ, ഇന്ന് ആർക്കാ വിഷസ്
4: അറിയിക്കാനുള്ളത്?
2: എല്ലാ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്കും ആശംസകൾ അറിയിക്കണം. ഓക്കെ ഓക്കെ, താങ്ക് യു രാഹുൽ. അപ്പൊ നല്ല ഡേ ആവട്ടെ, നല്ലൊരു അക്കാദമിക് ആവട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. മിടുക്കനായിട്ട് പഠിക്കണം. താങ്ക് യു സോ മച്ച്. അപ്പൊ രാഹുൽ ഒമ്പതാം ക്ലാസ്സിലേക്ക് പോവാണെന്ന് രാഹുൽ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. നല്ല ഗംഭീരമാവട്ടെ ഈ ഒരു അക്കാദമിക് ഇയർ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്തൊരു കോളറിലേക്ക് പോവാം. ആരാണെന്ന് നോക്കട്ടെ. ഹലോ
5: ഹലോ, ഗുഡ് മോർണിംഗ് സർ.
2: വെരി വെരി ഗുഡ് മോർണിംഗ്. ദിവ്യ സന്തോഷ്, സുഖമായിട്ടിരിക്കുന്നു ചേച്ചി? കൊടുങ്ങല്ലൂരുകാരൊക്കെ എന്ത് പറയുന്നു? മഴയൊക്കെ പെയ്യുന്നുണ്ടോ ആ ഭാഗത്ത്?
5: മഴയൊക്കെ
2: ഉണ്ടായിരുന്നു,
5: ഇന്നിപ്പോ
2: വെയിലാണ്. ഇവിടെ ഇപ്പോഴും മഴക്കാലം വന്നിട്ടില്ല. ഇപ്പോഴും
5: തോടുകളൊക്കെ നിറഞ്ഞു. അപ്പൊ അത്ര നന്നായിട്ട് പെയ്തിട്ടാണല്ലോ. തോടുകളൊക്കെ ഉണ്ട്,
2: തോടുകളൊക്കെ നിറഞ്ഞു.
5: ഓക്കെ,
2: കേക്കുമ്പോ തന്നെ ഒരു അസൂയ തോന്നുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ദിവ്യ ചേച്ചി പറയോ, ആദ്യമായിട്ട് ഒന്നാം ക്ലാസ്സിൽ പോയത് എവിടെയായിരുന്നു, എപ്പോഴായിരുന്നു?
5: അത് ഞങ്ങളടുത്ത് തന്നെ ഉള്ള ബോർഡ് സ്കൂളില ടീച്ചറെ പേര് ജാനകി. ടീച്ചർ ഇപ്പോഴും കാണാറുണ്ട്, ഒരുപാട് സന്തോഷം.
2: ടീച്ചർ
5: സംസാരിക്കാറുണ്ട്. ഞങ്ങൾ ഇപ്പൊ അടുത്തൊരു കടയില് ഞാനും ചേച്ചിങ്ങളും പോയപ്പോ ടീച്ചർ അവിടെ നിന്ന് ജ്യൂസ് ഒക്കെ കഴിക്കണം. അപ്പൊ ഞങ്ങളും കഴിച്ച്. പക്ഷെ ഞങ്ങൾ പോന്നപ്പോ ടീച്ചർ അറിഞ്ഞിട്ടില്ല. ഞങ്ങള് ടീച്ചറുടെ ബില്ലൊക്കെ ഞങ്ങൾ പേ ചെയ്തു.
2: ടീച്ചർക്ക്
5: എപ്പോഴും അറിയാം, ടീച്ചർക്ക് ഇതായിരിക്കും ഉള്ളത്. ഞങ്ങൾ പോന്ന് ടീച്ചറെ അടുത്തൊക്കെ പറഞ്ഞിട്ട് അറിയാട്ടോ, ടീച്ചർക്ക് എപ്പോഴും അറിയാം പേരൊക്കെ നമ്മളുടെ. ആ അത്രക്ക്
2: അതൊരു സന്തോഷമുള്ള കാര്യമാണല്ലേ.
5: പിന്നെ എത്രയോ സന്തോഷം.
2: ഏത് വർഷമായിരുന്നു പഠിച്ചത്?
5: വർഷ ഓർമ്മയില്ല.
2: ഞാൻ പറയില്ല അല്ലേ.
5: അങ്ങനില്ല, 10th class. ഓക്കെ, 98.
2: അപ്പൊ ഒരു 88-89 ഒക്കെ ആയിരിക്കും. അപ്പോ ടീച്ചർ ഇപ്പോഴും ഉണ്ടോ, വർക്ക് ചെയ്യുന്നുണ്ടോ?
5: ആ ടീച്ചർ ഉണ്ട്, വർക്ക് ചെയ്യാനൊന്നുമില്ല. ടീച്ചർ ഉണ്ട്, വൈ എന്നാലും കാണാറുണ്ട്. ആള് ഉഷാറാണ് ഇപ്പോഴും.
2: പണ്ട് പഠിച്ച സ്കൂളിലേക്കൊക്കെ പോയോ ഒന്ന്? ആയ ഓർമ്മകളൊക്കെ അയവറക്കാറുണ്ടോ?
5: അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ എന്തോ ഒരു ആധാറിന്റെ ഇതിന് പുതുക്കാൻ വേണ്ടി അവിടെ ഇതുണ്ടായിട്ട് പോയിരുന്നു. അല്ലാണ്ട് പോയിട്ടില്ല. പോകുമ്പോ നമുക്കൊരു ഇതാണ്, പണ്ട് വീണ കൈയൊടിഞ്ഞതും അതും ഓർമ്മകൾ ഇങ്ങനെ ഒരുപാട് വരും. പക്ഷെ എല്ലാവരും കൂടി ഉണ്ടെങ്കിലായിരിക്കും ഇത്രയും കൂടി.
2: എല്ലാരും വേണമെന്നില്ല, ഒറ്റയ്ക്കോ ഒന്നോ രണ്ടോ പേരോ ആയിട്ട് പോയി കഴിഞ്ഞാലും പഴയ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവെച്ചിരിക്കാൻ സമയം പോകുന്ന അറിയില്ല.
5: അതന്നെ.
2: അപ്പൊ ഇടയ്ക്ക് സമയം കിട്ടുമ്പോ പോണം കേട്ടോ, പഴയ സ്കൂളിലൊക്കെ ഒന്ന് പോണം.
5: തീർച്ചയായിട്ടും കാണാറുണ്ട്, വീട്ടിലേക്കൊക്കെ പോകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ കാണും.
2: പറ്റി കഴിഞ്ഞാൽ ആ ടീച്ചറെയും വിളിച്ചുകൊണ്ട് പോകണം. അത് ടീച്ചർക്ക് ഒരു സന്തോഷം.
5: മറ്റേ ടീച്ചർമാരെയൊക്കെ ഓർമ്മയുണ്ട് കേട്ടാ, രണ്ടിലും മൂന്നിലും പഠിപ്പിച്ച അവരൊക്കെ നന്നായി ഓർമ്മയുണ്ട്. അതിലെ രണ്ടിലും പഠിച്ച ടീച്ചർ, പഠിപ്പിച്ച ടീച്ചർ മരിച്ചു. പക്ഷെ ഒന്നിലെ ടീച്ചർ ഇപ്പോഴും.
2: എന്തായാലും ആ ടീച്ചറെയും വിളിച്ചുകൊണ്ട് ഒരു ദിവസം ഒന്നുകൂടെ അങ്ങ് പോവുക. ആ ക്ലാസ്സിലൊക്കെ പോയി
5: സന്തോഷമായിരിക്കും,
2: ഫീൽ ആയിരിക്കും.
5: അതന്നെ.
2: ഓക്കെ, അപ്പൊ ചേച്ചി ആർക്കാണ് ആശംസ അറിയിക്കാനുള്ളത്?
5: പുതിയതായിട്ട് സ്കൂളിൽ പോണ പിള്ളേർക്കും എല്ലാവർക്കും പിള്ളേർക്ക്.
2: ഓക്കെ, താങ്ക് യു ചേച്ചി, ഒരുപാട് സന്തോഷം, നല്ലൊരു ദിവസമാകട്ടെ. ആശംസിക്കുന്നു. വിളിച്ചത് ദിവ്യ ചേച്ചി ആയിരുന്നു. ദിവ്യ ചേച്ചിക്കും ഒരു ഗംഭീരമായ ദിവസമാകട്ടെ എന്ന് വിഷയം. സമയം 8 കഴിഞ്ഞ 59 ആണ്. ഒരു കോളർ കൂടെ വരുന്നുണ്ട്, നമ്മുടെ ഇന്നത്തെ ഫൈനൽ കോളർ ആയിരിക്കും. ആരാണ് നോക്കട്ടെ. ഹലോ
6: ഹലോ,
2: ഗുഡ് മോർണിംഗ്. ആരാണ്?
6: ഗുഡ് മോർണിംഗ് സർ.
2: പേര് കേട്ടില്ല, ഒന്നുകൂടെ പറയാവോ? പിച്ചകം. പിച്ചക പൂങ്കാവുകൾക്ക് മപ്പുറം, ആ ഒരു പാട്ട്
6: കേട്ടിട്ടുണ്ടോ?
2: കേട്ടിട്ടുണ്ട്. ഓക്കെ, പിച്ചകം ചേച്ചി എവിടെന്നാ വിളിക്കുന്നത്?
6: ഞങ്ങള് വണ്ടിത്താവളമാണ്.
2: ഇപ്പൊ എവിടെയുള്ള വണ്ടിത്താവളത്തല്ലേ?
6: ഹോസ്പിറ്റലാണ്.
2: ഏത് ഹോസ്പിറ്റലാണ്?
6: മെഡിക്കൽ.
2: ഓക്കെ, അവിടുന്ന് ആ റേഡിയോ കേട്ടിട്ട് വിളിക്കുകയാണോ അതോ വെറുതെ വിളിച്ചതാണോ?
6: അല്ല, കേട്ടിട്ട്
2: വിളിക്കുകയാണോ. ജോലി ചെയ്യാണോ? അഡ്മിറ്റാണ്. ആഹാ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുമ്പോഴും റേഡിയോ കേട്ട് വിളിക്കുകയാണല്ലേ?
6: ഓക്കെ,
2: ആരാ അഡ്മിറ്റ് ആയിരിക്കുന്നത്?
6: ഹസ്ബൻഡ്.
2: രണ്ടുപേരും അഡ്മിറ്റ് ആണോ? എന്താ രണ്ടുപേരും ഒരുമിച്ച് അഡ്മിറ്റ് ആയിരിക്കുന്നത്?
6: ആൾക്ക് സുഖമില്ലാതെ വന്നതായിരുന്നു. അപ്പൊ ആൾക്ക് ഇത്തിരി സമാധാനം, എനിക്ക് കാലൊരു വേദന.
2: അപ്പൊ രണ്ടുപേരും ഒരുമിച്ച് അഡ്മിറ്റ് ആയി.
6: അതെ.
2: ഈ രണ്ടുപേരെയും നോക്കാനായിട്ട് വേറെ ആരെങ്കിലും ഉണ്ടോ കൂടെ?
6: ഇല്ല, എന്റെ കൊച്ചുമോന് മാത്രമേ ഉള്ളൂ.
2: കൊച്ചുമോൻ മാത്രമേ ഉള്ളൂ അല്ലേ? ഓക്കെ, അപ്പൊ പെട്ടെന്ന് അസുഖമൊക്കെ മാറട്ടെ, രണ്ടുപേരുടെ അസുഖം മാറട്ടെ കേട്ടോ. എന്തായാലും ഹോസ്പിറ്റൽ ബെഡിൽ ഇരുന്നുകൊണ്ട് റേഡിയോ കേൾക്കുന്നു എന്ന് പറയുമ്പോ വല്ലാത്തൊരു അതിശയമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്.
6: ഓക്കെ,
2: പെട്ടെന്ന് ഡിസ്ചാർജ് ആവട്ടെ, പെട്ടെന്ന് ഓക്കെ ആവട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? കഴിച്ചു അല്ലേ? മെഡിസിൻ ഒക്കെ കൃത്യമായിട്ട് കഴിക്കണേ, ഡോക്ടർമാർ പറയുന്ന രീതിയിൽ മെഡിസിൻ ഒക്കെ
6: കഴിക്കുന്നുണ്ട്.
2: ഓക്കെ, പെട്ടെന്ന് ഭേദമാവട്ടെ കേട്ടോ, അസുഖങ്ങൾക്ക് പെട്ടെന്ന് ഭേദമായിട്ട് പെട്ടെന്ന് വീട്ടിൽ പോകാൻ പറ്റട്ടെ. ഓക്കെ, അപ്പൊ ഇന്ന് ആർക്ക് ആശംസ അറിയിക്കാനുള്ള
6: ആശംസ? ഇവിടെ എല്ലാവർക്കും, ഈ ഹോസ്പിറ്റലിലുള്ള സിസ്റ്റർമാർക്കും, ഞങ്ങൾക്ക്, ഹസ്ബൻഡിനെ, എന്റെ മോനും, എല്ലാവർക്കും
2: എല്ലാവർക്കും. ഓക്കെ, താങ്ക് യു, താങ്ക് യു പിച്ചകൻ ചേച്ചി, ഒരുപാട് സന്തോഷം. പെട്ടെന്ന് പെട്ടെന്ന് ഓക്കെ ആവട്ടെ.
6: ഒരു മിനിറ്റ് എന്റെ മോന്റെ അടുത്ത് കൊടുക്കാം.
2: ഓക്കെ, ആ ഹലോ.
7: ഹലോ,
2: ഗുഡ് മോർണിംഗ്. ആരാണ്?
7: സഞ്ജയ്.
2: സഞ്ജയ്, സഞ്ജയ് ഇന്ന് സ്കൂളിൽ പോകുന്നില്ല. ഹലോ, മൂന്ന് സീലാണ് പഠിക്കുന്നത്. ഓക്കെ, ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ? അവധിയാണോ? ഹലോ, തുറന്നു പക്ഷെ പോവാൻ പറ്റില്ല അല്ലേ? നാളെ പോണം കേട്ടോ. ഓക്കെ, ബൈ. വിളിച്ചത് സഞ്ജയ്, ഒപ്പം തന്നെ പിച്ചകൻ ചേച്ചിയൊക്കെയാണ്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ആ സമയത്തും ഹോസ്പിറ്റൽ ബെഡിൽ ഇരുന്നുകൊണ്ട് റേഡിയോ കേൾക്കുക, റേഡിയോയിലേക്ക് വിളിക്കുക, അത് വല്ലാത്തൊരു, റേഡിയോ അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളുടെ ഒരു ഇതാണല്ലേ. എന്തായാലും സന്തോഷം, പെട്ടെന്ന് തന്നെ അസുഖമൊക്കെ ഭേദമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പെട്ടെന്ന് ഭേദമായി വീട്ടിലെത്താൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. സമയം 9 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഏറെക്കുറെ കോൾസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി കോൾസ് എടുക്കുന്നില്ല. ഇനി മെസ്സേജസ് ധാരാളം ഉണ്ട്, പലരും ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ടൈപ്പ് ചെയ്യുന്ന ആളുകളൊക്കെ വളരെ പെട്ടെന്ന് സെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് 1-2 മെസ്സേജ് ഞാൻ വായിക്കാം. ആദ്യത്തെ മെസ്സേജ് ആസ്വേഷൽ സുലൈ ചേട്ടൻ്റെ ഒരു മെസ്സേജാണ്. പെട്ടെന്നുണ്ടാകുന്ന നേട്ടങ്ങളും പെട്ടെന്നുണ്ടാകുന്ന നഷ്ടപ്പെടലുകളും മനുഷ്യരുടെ സ്വത്വം വെളിവാകുന്ന അവസരങ്ങളാണ്. വേരുകൾക്ക് ബലമില്ലാത്ത ഒരു മരത്തിൽ അപ്രതീക്ഷിതമായി ഒരുപാട് കായ്കൾ ഉണ്ടാവുമ്പോൾ ആ മരം വളഞ്ഞൊടിഞ്ഞ് മണ്ണിൽ കുത്തുന്നത് പോലെ പെട്ടെന്നുണ്ടാകുന്ന നേട്ടങ്ങളും നഷ്ടങ്ങളും പലരുടെയും മാനസിക നില തെറ്റിക്കും. ശുഭദിനം നേർന്നു. സുലൈ അയനിക്കോടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അടുത്തൊരു മെസ്സേജ്, ഗുഡ് മോർണിംഗ് അഹല്യ, സുനൽ, ഇന്ന് ആശംസകൾ. ഇന്നലെ പിറന്നാളായിരുന്ന നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ സാറിന് നല്ല ദിവസങ്ങളുടെ ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ട് നിശാന്ത് എറണാകുളമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വി ഡി സതീശൻ സാർക്ക് എല്ലാവിധ പിറന്നാൾ ആശംസകൾ കൂടെ നേർന്നുകൊണ്ട് നമുക്ക് അടുത്ത പാട്ടൊക്കെ കേട്ടിട്ട് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. പാട്ടെല്ലാം കഴിഞ്ഞു വരുമ്പോൾ ഞാൻ മെസ്സേജൊക്കെ വായിക്കുന്നതായിരിക്കും. അപ്പോഴേക്കും നിങ്ങളുടെ മെസ്സേജ് വേഗം തന്നെ ടൈപ്പ് ചെയ്ത് അയക്കുക. നമ്പർ 8 8 1 5 0 9 000.

0: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതട്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: അഹല്യ വിഷസ്, യോർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: അങ്ങനെ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയിരിക്കുന്നു. മെസ്സേജുകൾ വായിക്കാം. അതിന് മുന്നേ ആയിട്ട് പത്രത്തിൽ 1-2 കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് CBIക്ക് വിടും. നവീൻ ബാബുവിന്റെ കുടുംബം മുഖ്യമന്ത്രി VD സതീശനെ കണ്ട് ആവശ്യപ്പെട്ടതോടെയാണ് തീരുമാനം. വിജ്ഞാപനം ഉടൻ ഇറങ്ങും. മകൾക്ക് ആശ്രിത നിയമനം നൽകുന്നതും പരിഗണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ആ ഒരു വാർത്ത. അടുത്തത് ഐ പി എല്ലിൽ ഡബിൾ റോയൽ, നമ്മുടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് 2nd കിരീടമാണ് തുടർച്ചയായിട്ട് 2nd കിരീടം ഇന്നലെ കിട്ടി. അതിന്റെ വാർത്തകളൊക്കെയാണ് അവരുടെ ആ ഒരു ആഘോഷത്തിന്റെ ചിത്രം ഫസ്റ്റ് പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. വൈഭവ് സൂര്യവംശി, രാജസ്ഥാൻ റോയൽസിന്റെ വൈഭവ് സൂര്യവംശിയാണ് ടൂർണമെന്റിലെ താരം. 776 റൺസാണ് വൈഭവ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഡബിൾ റോയൽ എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വിരാട് കോഹ്ലിയാണ് ഇന്നലത്തെ കളിയിലെ താരം. 42 ബോളിൽ നിന്ന് 75 റൺസാണ് നോട്ട് ഔട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ വിജയം രാജകീയം ബൗളർമാർ ഒരുക്കിക്കൊടുത്ത നിലത്ത് ചേസ് മാസ്റ്റർ വിരാട് കോഹ്ലിയും വെങ്കടേഷ് അയ്യരും ചേർന്ന് ബാറ്റ് കൊണ്ട് മിന്നൽ പിണർ തീർത്തപ്പോൾ IPL ക്രിക്കറ്റിൽ തുടർച്ചയായ 2nd തവണയും ബാംഗ്ലൂരു റോയൽ ചലഞ്ചേഴ്സ് ജേതാക്കൾ. രാജസ്ഥാൻ റോയൽസിന്റെ വൈഭവ സൂര്യവംശിയാണ് ടൂർണമെന്റിലെ താരം എന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മറ്റൊരു കാര്യം, മിൽമ പാലിന്റെ വില വർധന തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും. അതായത് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിക്കുന്നത്. ഇതിൽ 3.35 രൂപ ക്ഷീര കർഷകർക്കും 25 പൈസ ക്ഷീര സഹകരണ സംഘങ്ങൾക്കും ലഭിക്കും. ഉൽപാദന ചെലവ് വർദ്ധിച്ച സാഹചര്യത്തിൽ ക്ഷീര കർഷകരെ ഈ മേഖലയിൽ നിലനിർത്തുന്നതിന് വില വർധന അനിവാര്യമാണ് എന്ന് മിൽമ ചെയർമാൻ KS മണി പറഞ്ഞു. നിലവിലുള്ള പാൽ കവറുകളുടെ സ്റ്റോക്ക് തീരുന്നതുവരെ പഴയ വില അതിൽ അച്ചടിക്കും. ഓക്കെ, പാൽ കവറുകളുടെ സ്റ്റോക്ക് തീരുന്നതുവരെ പഴയ വില അച്ചടിക്കും, പക്ഷേ പുതിയ വില കൊടുക്കേണ്ടി വരും. അതിൽ 3.35 രൂപയും ക്ഷീര കർഷകർക്കാണ് കിട്ടുന്നത് എന്നുള്ളത് വലിയൊരു നല്ല കാര്യം തന്നെയാണ്. ഒരുപാട് പേര് ക്ഷീര കർഷകരുണ്ടല്ലോ. പശുവിനെയും പശു വളർത്തലിനെയും ആശ്രയിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ആശ്വാസകരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. പിന്നെ അത്രയധികം ചെലവ് കൂടെ ഉണ്ട് അല്ലേ. ഈ പശുവിനെ വളർത്തുക എന്ന് പറയുന്നത് ഈസി ആ, വെറുതെ വെള്ളം മാത്രം കൊടുത്താൽ പോരല്ലോ. അതിനൊരുപാട് കാലിത്തീറ്റ ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ചെലവൊക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കത് ന്യായമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ പാല് പൈസ കൊടുത്ത് വാങ്ങിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത്രയധികം നല്ലതല്ല. ബജറ്റ് താളം തെറ്റിപ്പോകുന്ന ഒരു കാര്യം കൂടിയാണ്. പിന്നെ ഉൾപേജുകളിലേക്ക് പോകുന്ന സമയത്ത് സ്കൂൾ തുറന്നു കേറിവാട മക്കളെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ജില്ലാ പ്രവേശനോത്സവം പൊറ്റശ്ശേരി ഗവൺമെന്റ് HSSലാണ്. ജൂൺ മാസം ഇങ്ങെത്തി മഴയും അധ്യയന വർഷവും ഒരുമിച്ചെത്തുന്ന കാഴ്ച ഇത്തവണ ഉണ്ടായേക്കില്ല. പക്ഷേ അവർ ഇറങ്ങുകയാണ് പുതിയ ബാഗും കുടയും വസ്ത്രവുമായി സ്കൂളിലേക്ക്. ജില്ലയിൽ പുതിയ അധ്യയന വർഷത്തിൽ 8000 കുട്ടികളാണ് 1ാം ക്ലാസ്സിൽ ചേർന്നിട്ടുള്ളത്. പാലക്കാട്, ഒറ്റപ്പാലം, മണ്ണാർക്കാട് വിദ്യാഭ്യാസ ജില്ലകളിലെ 990 സ്കൂളുകളിലായാണ് ഇത്രയും കുട്ടികൾ എത്തുന്നത്. സ്കൂൾ തുറന്ന ശേഷവും കുട്ടികളെ ചേർക്കാനായിട്ട് സാധിക്കും. അതിനാൽ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വ്യത്യാസം വരാം. വർണ്ണക്കൂടാരം പദ്ധതി ഒരുക്കിയും ക്ലാസ് മുറികളും കെട്ടിടങ്ങളും അലങ്കരിച്ചും കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ ചിത്രങ്ങൾ ഒരുക്കിയുമാണ് സ്കൂളുകൾ ഒരുങ്ങിയിട്ടുള്ളത്. 1 മുതൽ +2 വരെയുള്ള ക്ലാസ്സുകൾ ഇന്ന് തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇന്ന് സ്കൂളിലേക്ക് പോകുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും ആശംസകൾ, കുഞ്ഞുമക്കൾക്ക് മാത്രമല്ല വലിയ കുട്ടികൾക്കും ആശംസകൾ അറിയിക്കുകയാണ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന വാർത്തകൾ. ഇനിയും ധാരാളം ഉണ്ട്. വാണിജ്യ സിലിണ്ടറിന്റെ വില ഇന്ന് മുതൽ കൂട്ടിയിട്ടുണ്ട് ചെറിയ രീതിയിൽ. അത് പത്രത്തിൽ വന്നിട്ടില്ല, പക്ഷെ ഇന്ന് രാവിലെ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണെന്ന് തോന്നുന്നു അത്. അതൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ RCB റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ഫാൻസിനൊക്കെ വളരെ സന്തോഷമായിട്ടുണ്ടാവും. RCBയെ കുറിച്ചിട്ടുള്ള കുറെ വാർത്തകളൊക്കെ സ്പോർട്സ് പേജിലൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ അവാർഡുകൾ വാരിക്കൂട്ടി സൂര്യവംശി വെറും 15 വയസ്സ് മാത്രമാണ് ആ ഒരു പയ്യനുള്ളത്, പക്ഷേ റെക്കോർഡുകളുടെ രാജകുമാരനായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, എന്തായാലും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്, ആശംസകൾ അറിയിക്കുകയാണ്. സമയം 9 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആയിരിക്കുന്നു. പത്രം ഞാൻ മടക്കി വെച്ചിട്ടുണ്ട്. വാട്സപ്പ് പതുക്കെ അങ്ങ് തുറക്കുകയാണ്. മെസ്സേജ് ഓരോന്നായിട്ട് വായിക്കാം. അടുത്ത മെസ്സേജ് നിശാന്തിന്റെ മെസ്സേജാണ് നമ്മൾ അവസാനമായിട്ട് വായിച്ചത് അല്ലെ. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് അജിത സുരേഷ് കൊട്ടേക്കാടാണ്. ജൂൺ 1 സ്കൂളിലേക്ക് കുട്ടികൾ തിരികെ പോവുകയാണ്, ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ആശംസകൾ അറിയിക്കുന്നു. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് സുനിൽ, പുതിയ അധ്യയന വർഷത്തിലേക്ക് പോകുന്നു. എല്ലാ അധ്യാപകർക്കും കുട്ടികൾക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. ദിവ്യയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. 1995 എണ്ണപ്പാടം GLP സ്കൂളിലാണ് ആദ്യമായി പോയി പഠിച്ചത്. ആദ്യം പഠിപ്പിച്ച ടീച്ചർ രാധ ടീച്ചർ എന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദിവ്യയ്ക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഹൈ സുനിൽ, ഗുഡ് മോർണിംഗ്. ഞാൻ പഠിച്ചത് കാരപ്പാടം ALP സ്കൂളിലാണ്. വർഷം 86-87 എന്നെ ആലിസ് ടീച്ചറാണ് ആദ്യമായി പഠിപ്പിച്ചത്. ഇന്ന് വിശേഷം ആഘോഷിക്കുന്ന എല്ലാവർക്കും സ്നേഹാശംസകൾ. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, ചങ്ങാതിക്കൂട്ടം കൂട്ടുകാർക്കും, റാണി ചേച്ചി, നദീർ ചേച്ചി, ദിവ്യ, സന്തോഷ്, ഗിരിജക്കുട്ടി, അപർണക്കുട്ടി, സുധന്യ മോൾ, പിന്നെ സുനിലിനും ഒരു അടിപൊളി ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് സ്കൂളിൽ പോകുന്ന എല്ലാ മക്കൾക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഷിബ ദിനേശ് ആലാമരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഷിബ ചേച്ചിക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഹലോ, ഗുഡ് മോർണിംഗ് സുനിൽ ഏട്ടാ. ഞാൻ ALP സ്കൂൾ പിരായിരി എന്ന സ്കൂളിൽ 94-95 തോന്നുന്നു, വർഷം കൃത്യമായി ഓർക്കുന്നില്ല. പഠിപ്പിച്ചത് ജാനകി ടീച്ചറാണ്. 1B ക്ലാസ് ആയിരുന്നു, അതൊക്കെ ഓർക്കുന്നുണ്ട്. 1A ക്ലാസ്സിൽ, ഫസ്റ്റ് എയിൽ, സൗദാമിന് ടീച്ചറായിരുന്നു. ഇന്ന് സ്കൂളിൽ പോകുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അനിയത്തിയുടെ മകൻ ആദിദേവിന്റെ ഇന്ന് ആദ്യ സ്കൂൾ ദിവസമാണ്. അവന് പ്രത്യേക ആശംസകൾ അറിയിക്കുന്നു. സൗമ്യ ചെറുപ്പുളശ്ശേരിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എന്റെ മകൻ ശ്രീഹരിയുടെ പിറന്നാളാണ് നാളെ. അവൻ എല്ലാവിധ നന്മയും നേരുന്നു. 1000 പിറന്നാൾ ആശംസകൾ കൂടെ നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് സൗമ്യ മെസ്സേജ് അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ആദിദേവിനും ശ്രീഹരിക്കും ആശംസകൾ അറിയിക്കുകയാണ്. സൗമ്യയ്ക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഹായ് സുനിൽ, ഹാവ് എ നൈസ് ഡേ. ബുള്ളറ്റ് ജഗനാണ് മലപ്പുറത്ത് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ശുഭദിനം സുനിൽ, ഇന്നത്തെ ടോപ്പിക് ഇഷ്ടപ്പെട്ടു കേട്ടോ. 1 ക്ലാസ് ഒരു ഓർമ്മ തന്നെയല്ലേ. 1980 ശ്രീ ശാരദ ഗേൾസ് ഹൈസ്കൂൾ പുറനാട്ടുകര, അവിടെയാണ് പഠിച്ചത് മാഷ് ശ്രീധരൻ മാഷ്. എല്ലാ കുഞ്ഞുമക്കൾക്കും, 2 ക്ലാസ്സിലേക്ക് പോകുന്ന എന്റെ കൊച്ചുമോൾ ആൻവിക കൃഷ്ണയ്ക്കും ആശംസകൾ നേരുന്നു. പാട്ടുകളെല്ലാം നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കവിത ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കവിത ചേച്ചിക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ഹരിദാസ് ഏട്ടനാണ്. ഗുഡ് മോർണിംഗ് സുനിൽ, 1960 1 ക്ലാസ്സിൽ പോയി, വേലായുധൻ മാഷായിരുന്നു. ഇന്ന് സ്കൂളിന്റെ സ്ഥിതി വളരെ മോശമാണ്. ഇന്ന് സ്കൂളിൽ പോകുന്ന എല്ലാ കുട്ടികൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹരിദാസ് മാങ്കാവാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹരിദാസ് ഏട്ടനും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് അഹല്യ ടീം, ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്നവർക്കും FM കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഗുഡ് ഡേ വിഷസ്, മണിമേഖല ഹരിദാസ്. മണിമേഖല ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് സുനിൽ, ഞാൻ പഠിച്ച സ്കൂൾ GLP സ്കൂൾ മുണ്ടക്കോടാണ്. പഠിപ്പിച്ചത് സുചിത്ര ടീച്ചറാണ്. കോരിച്ചൊരിയുന്ന മഴയത്ത് അമ്മയുടെ കൂടെ ആദ്യമായി സ്കൂളിലെത്തിയ നല്ല ഓർമ്മകളുണ്ട്. ഇരുണ്ട ക്ലാസ് മുറികളും കരച്ചിലും ബഹളവും എല്ലാം നിറഞ്ഞൊരു അന്തരീക്ഷമായിരുന്നു അത്. ഇന്ന് സ്കൂളിൽ പോകുന്ന എല്ലാ കുഞ്ഞോമനകൾക്കും ആശംസകൾ, എല്ലാ കൂട്ടുകാർക്കും, FM ടീമിനും ശുഭദിനാശംസകൾ എന്ന് പറഞ്ഞിട്ട് ശാന്തി സുമേഷ് എല്ലപ്പുള്ളിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഡിയർ സുനിൽ, ഗുഡ് മോർണിംഗ്. എല്ലാ വിദ്യാർത്ഥികൾക്കും എന്റെ ആശംസകൾ. ഷക്കീല ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഷക്കീല ചേച്ചിക്കും നല്ല ദിവസമാകട്ടെ ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് സുനിൽ, ഇന്നത്തെ വിഷസ് എല്ലാ കുട്ടികൾക്കും ആവട്ടെ. ഉഷ ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, കൊട്ടേക്കാട് നിന്നും. ഓക്കെ, കവിത ചേച്ചി 1-2 ഫോട്ടോസ് ഒക്കെ ആദ്യമായിട്ടല്ല, 2 ക്ലാസ്സിലേക്ക് പോകുന്ന അൻവിക കൃഷ്ണയുടെ ഫോട്ടോ ഒക്കെ അയച്ചിട്ടുണ്ട്. ഓക്കെ, അൻവിക കുട്ടിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. മെസ്സേജ് ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? ഇല്ല, ഏറെക്കുറെ എല്ലാ മെസ്സേജും വായിച്ചിട്ടുണ്ട്. അപ്പോൾ മെസ്സേജ് അയച്ച എല്ലാവർക്കും നന്ദി. വിളിച്ച എല്ലാവർക്കും സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ അഹല്യ വിഷസ് ഇവിടെ ഏറെക്കുറെ കംപ്ലീറ്റ് ആവുകയാണ്, പൂർണ്ണമാവുകയാണ്. അപ്പോൾ വീണ്ടും ഒരു June 1 എത്തി, കാലവർഷം വരാനായിട്ട് പോകുന്നു. വന്നിട്ടില്ല, നമ്മുടെ നാട്ടിലെത്തിയിട്ടില്ല, പാലക്കാട് എത്തിയിട്ടില്ല, പക്ഷെ പല സ്ഥലങ്ങളിലും എത്തിയിട്ടുണ്ട്. കാലവർഷം പതുക്കെ വന്നുകൊണ്ടിരിക്കുന്നു, മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി അങ്ങോട്ടൊരു മഴക്കാലമാണ്. പിന്നെ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് അല്ലേ കരഞ്ഞും, ആദ്യ ഡേ സ്കൂളിലേക്ക് പോകാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. അമ്മമാരും അച്ഛന്മാരൊക്കെ കൂടെ പോകുന്നതുകൊണ്ട് വലിയ പ്രയാസം ഉണ്ടാവില്ല. പക്ഷേ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ കുറച്ച് പണിയായിരിക്കും. പിന്നെ പാരന്റ്സിനോട് പറയാനുള്ളത്, ഇതുവരെ സ്കൂളിൽ നിങ്ങൾ കൊണ്ടുവിട്ടിട്ടില്ലായെങ്കിൽ, കുട്ടികളെ കൊണ്ടുപോകുന്നതേ ഉള്ളൂ എങ്കിൽ, രണ്ടുപേരും ഒരുമിച്ച് പോകാനായിട്ട് ശ്രമിക്കുക. അച്ഛനും അമ്മയും ഒരുമിച്ച് കുട്ടികളെ കൊണ്ടുവിടാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ 1 ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾ മാത്രമല്ല, ഇപ്പോൾ 2 ക്ലാസ്സിലാണെങ്കിലും 3 ക്ലാസ്സിലാണെങ്കിലും ഒരു 5 ക്ലാസ് വരെയുള്ള കുട്ടികളെയൊക്കെ രണ്ടുപേരും ഒരുമിച്ച് സ്കൂളിൽ കൊണ്ടുവിടാനായിട്ട് പരമാവധി ശ്രമിക്കുക. പറ്റുമെങ്കിൽ ഇന്ന് അവധിയൊക്കെ ആയിട്ട് നേരത്തെ പറയേണ്ട ഒരു കാര്യമാണ്, പക്ഷെ വൈകിപ്പോയി എങ്കിലും പറയുന്നു. രണ്ടുപേരും അച്ഛനും അമ്മയും ഒരുമിച്ച് കുട്ടിയെ സ്കൂളിലേക്ക് കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ അത് അവർക്കും വളരെ സന്തോഷമായിരിക്കും, പാരന്റ്സിനും അതൊരു വല്ലാത്തൊരു മൊമെന്റ്സ് ആയിരിക്കും. ഇപ്പോൾ ഒന്നാം ക്ലാസ്സിലോ LKGയിലേക്കോ പോകുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും പോകണം. ലൈഫിൽ ആ ഒരു ഈ ഒരു മൊമെന്റ് ഇപ്പം മാത്രമേ കിട്ടുള്ളൂ, പിന്നീട് അങ്ങോട്ട് കിട്ടില്ല. അപ്പം അതുകൊണ്ട് അവരുടെ സന്തോഷത്തിൽ, ആ കുട്ടിയുടെ സന്തോഷത്തിൽ അച്ഛനും അമ്മയുമാണ് കൂടെ നിൽക്കേണ്ടത് അല്ലേ. അപ്പോൾ അവർ നിൽക്കാതെ വേറെ ആരാ നിൽക്കുക? അപ്പം അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും ഒരുമിച്ച് ആ കുട്ടിയെ സ്കൂളിലേക്ക് രണ്ട് കൈയും പിടിച്ച് സ്കൂളിലേക്ക് കൊണ്ട് ചെന്ന് വിടുക എന്നാണ് പറയാനുള്ളത്. മടി കാണിച്ച് ആരെങ്കിലും ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലുമൊക്കെ പാരന്റ്സ് മടി കാണിച്ച് ഏയ് നീ പോയാൽ മതി, ഞാൻ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ വാശിയൊക്കെ മാറ്റിവെച്ച് രണ്ടുപേരും ഒരുമിച്ച് പോയി കുഞ്ഞിനെ സ്കൂളിലേക്ക് വിടുക എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ആദ്യാക്ഷരം കുറിക്കാനായിട്ട് പോകുന്ന, അറിവിന്റെ അക്ഷരമുറ്റത്തേക്ക് പോകുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും എല്ലാവിധ നന്മകളും ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം തന്നെ എന്താ സ്കൂളിലേക്ക് പോകുന്ന മറ്റെല്ലാ കുട്ടികൾക്കും നല്ലൊരു അക്കാദമിക്കിയർ വിഷസ് നല്ലൊരു അക്കാദമിക്കിയർ വിഷ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അഹല്യ വിഷസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. സമയം 9 കഴിഞ്ഞ് 18. വീണ്ടും നമ്മൾ കേൾക്കുന്നത് ബുധനാഴ്ചയായിരിക്കും. ബുധനാഴ്ച മറ്റൊരു വിഷയവുമായി ഒന്നിക്കാം. അതുവരേക്കും കേട്ടുകൊണ്ടേയിരിക്കും അഹല്യ FM 90.4. കേട്ട് കൂട്ടുകൂടാം.

0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: സെല്ലുലോയിഡ്,
4: നമസ്കാരം. സെല്ലൗട്ട് സിനിമാ സ്പെഷ്യലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. സെല്ലൗട്ടുമായിട്ട് കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ആ ഒരു സിനിമ തിയേറ്ററുകളിൽ വലിയൊരു സസ്പെൻസ് വിരുന്നു തന്നെ ഒരുക്കിയ ജിസ് ചോയ് ചിത്രം തലവൻ. തലവൻ എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്ന് കേൾക്കാനായിട്ട് പോകുന്നത്. ബിജു മേനോനും ആസിഫ് അലിയും രണ്ട് തലപ്പത്തുള്ള പോലീസ് ഓഫീസർമാരായി വന്ന് കട്ടക്കി നിന്ന ഒരു പക്ക ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. അങ്ങനെ നമുക്ക് ഇതിന്റെ ഒരു കഥയിലേക്ക് കടന്നാലോ. ഈ ഒരു സിനിമയുടെ കഥ നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, കഥ നടക്കുന്നത് അങ്ങ് മലബാറിലെ ഒരു പോലീസ് സ്റ്റേഷന്റെ പശ്ചാത്തലത്തിലാണ്. അവിടുത്തെ CI ആണ് ജയശങ്കർ. ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ബിജു മേനോൻ ആണ് കേട്ടോ. വളരെ സീനിയറായ, പരുക്കൻ സ്വഭാവമുള്ള, നിയമം സ്വന്തം ശൈലിയിൽ നടപ്പാക്കുന്ന ഒരു ഓഫീസർ. അങ്ങോട്ടേക്ക് പുതിയതായി ചാർജ് എടുത്തു വരികയാണ് ഈഗോയും ആത്മവിശ്വാസവും ഉള്ള NSI കാർത്തിക്. ആ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ആസിഫ് അലിയാണ്. തുടക്കം മുതൽ തന്നെ ഇവരുടെ രണ്ടുപേരുടെയും പ്രവർത്തന ശൈലിയിലുള്ള ഒരു വ്യത്യാസം കാരണം സ്റ്റേഷനിൽ വലിയൊരു ഈഗോ നടക്കുന്നുണ്ട്. ആ ഒരു ഈഗോ പോരാട്ടത്തിലൂടെയാണ് ഈ ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. പല കേസുകളിലും ജയശങ്കർ കാർത്തികിനെ ചെറുതാക്കി കാണിക്കാനായിട്ട് ശ്രമിക്കുന്നത് കാർത്തികിൽ വലിയൊരു ദേഷ്യമാണ് ഉണ്ടാക്കുന്നത്. ഇതിനിടയിലാണ് കഥയെ മാറ്റിമറിക്കുന്ന ആ ഞെട്ടിക്കുന്ന ഒരു സംഭവം നടക്കുന്നത്. CI ജയശങ്കറിന്റെ വീട്ടിൽ നിന്ന് ഒരു യുവതിയുടെ ജീർണിച്ച മൃതദേഹം പോലീസിന് ലഭിക്കുന്നു. ഒരു കൊടും കുറ്റവാളിയെ പോലെ ജയശങ്കർ അങ്ങനെ പ്രതിക്കൂട്ടിലാകുന്നു. തന്നെ ആരും ബോധപൂർവം ചതിച്ചതാണെന്ന് ജയശങ്കർ പറയുന്നുണ്ടെങ്കിലും ഉയർന്ന ഉദ്യോഗസ്ഥർ അത് വിശ്വസിക്കാനായിട്ട് തയ്യാറാവുന്നില്ല. കൃത്യമായി പറഞ്ഞാൽ ജയശങ്കറിനോട് വ്യക്തിപരമായ ശത്രുതയുള്ള SI കാർത്തികിന് തന്നെയാണ് ഈ ഒരു കേസിന്റെ അന്വേഷണ ചുമതലയും ലഭിക്കുന്നത്. തന്റെ കരിയർ തകർത്ത CIയോട് പ്രതികാരം ചെയ്യാനായിട്ട് കാർത്തികിന് കിട്ടിയ നല്ലൊരു അവസരം തന്നെയായിരുന്നു ഇത്. എന്നാൽ ആ അന്വേഷണം എങ്ങോട്ടാണ് നീങ്ങിയത്? ആ ഒരു കാര്യമാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. കേൾക്കാം സെല്ലൗട്ടിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം. കീപ് ലിസണിംഗ് HLFM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: Welcome back to Celluloid. സെല്ലാഡുമായി കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് സ്വന്തം സിയായുടെ കൊലപാതക കേസ് അന്വേഷിക്കുന്ന SI കാർത്തികിനെ കുറിച്ചായിരുന്നു. കൊല്ലപ്പെട്ടത് രമ്യ എന്ന പെൺകുട്ടിയാണെന്ന് പോലീസ് പിന്നീട് തിരിച്ചറിയുന്നുണ്ട്. ജയശങ്കർ മുൻപ് അന്വേഷിച്ച ഒരു കേസുമായിട്ട് ഈ ഒരു പെൺകുട്ടിക്കും ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജയശങ്കർ അവളെ ലൈംഗികമായി പീഡിപ്പിച്ച് കൊന്നതാണ് എന്ന രീതിയിലാണ് നാട്ടുകാരും മാധ്യമങ്ങളും ഒരേ സ്വരത്തിൽ വാർത്തകളും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് തുടങ്ങിയത്. കാർത്തികാണെങ്കിലും വളരെ കർക്കശക്കാരനായ ഒരു പോലീസ് ഓഫീസർ തന്നെയായിരുന്നു. അതേ ശൈലിയിൽ തന്നെയാണ് ജയശങ്കറിനെ ചോദ്യം ചെയ്യുന്നത്. ജയശങ്കറിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും അറസ്റ്റിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു. എന്നാൽ അന്വേഷണം മുന്നോട്ട് പോകുന്ന സമയത്ത് കാർത്തികിന് ചില കാര്യങ്ങളിൽ വല്ലാത്ത സംശയം തോന്നുന്നുണ്ട്. ജയശങ്കറിന് കൊടുക്കാൻ വേണ്ടി വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത തെളിവുകളാണ് പോലീസിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു കാര്യം. അങ്ങനെ ജയശങ്കർ മുൻപ് ജയിലിൽ അടച്ച ചില കടുത്ത ക്രിമിനലുകളിലേക്കും നാട്ടിലെ ചില രാഷ്ട്രീയക്കാരിലേക്കും ആ ഒരു അന്വേഷണം നീളുന്നുണ്ട്. അവരാരെങ്കിലുമാണോ ജയശങ്കറിനോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഇത്തരം ഒരു കാര്യം ചെയ്തത്? ആ ഒരു കാര്യത്തിലേക്കാണ് പിന്നീടുള്ള ചോദ്യങ്ങളെല്ലാം നീങ്ങുന്നത്. അതിനിടയിൽ ജയശങ്കർ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് തന്ത്രപരമായിട്ട് രക്ഷപ്പെടുകയാണ്. തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ജയശങ്കർ സ്വന്തം നിലയിൽ രഹസ്യമായിട്ട് അന്വേഷണം തുടങ്ങുന്നു. ഒരേ കൊലപാതകത്തിന് പിന്നാലെ രണ്ട് വഴിക്ക് രണ്ട് പോലീസ് ഓഫീസർമാർ സഞ്ചരിക്കുന്നതോടെയാണ് സിനിമയുടെ ഈ ഒരു സസ്പെൻസ് ഇരട്ടിയാവുന്നത്. ആ യഥാർത്ഥ വില്ലൻ ആരാണെന്ന് നമുക്ക് കേൾക്കാം ഒരു ഇടവേളയ്ക്ക് ശേഷം. സ്റ്റുഡിയോ വിതാഹ ലൈഫ് 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: Once again, welcome back to Celluloid. അങ്ങനെ സെല്ലുലോയിഡ് എന്ന ഇന്നത്തെ ഈ സിനിമാ വിശേഷത്തിന്റെ അവസാനത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. കഥകൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സിനിമാ പ്രേമികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. ഒരു സിനിമയുടെ കഥ കേട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പിന്നണി പ്രവർത്തകരുടെ സാങ്കേതിക തികവ് കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമാണല്ലേ, പറയേണ്ട കാര്യമാണ്. തലവൻ എന്ന സിനിമയെയും ഇത്രയും റിയലിസ്റ്റിക് ആയ ഒരു ക്രൈം ത്രില്ലർ ആക്കി മാറ്റിയത് ഇതിന്റെ അണിയറ പ്രവർത്തകർ കൂടിയാണ്. സംവിധാനം നോക്കുകയാണെങ്കിൽ സാധാരണ ഫീൽ ഗുഡ് സിനിമകൾ മാത്രം ചെയ്യാറുള്ള ജിസ് ജോ എന്ന സംവിധായകന്റെ കംപ്ലീറ്റ് മേക്ക് ഓവർ തന്നെയാണ് ഈ ഒരു ചിത്രം. ഒട്ടും ലാഗ് ഇല്ലാതെ ഓരോ കഥാപാത്രത്തെയും കൃത്യമായ സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് ഒരു ഡാർക്ക് മൂഡ് ത്രില്ലർ ഒരുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ശരിക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്ക്രീൻ പ്ലേ നോക്കുകയാണെങ്കിൽ ശരത് പെരുമ്പാവൂർ, ആനന്ദ് തേവരക്കാട്ട് എന്നിവരുടെ തിരക്കഥയാണ് ഈ ഒരു സിനിമയുടെ ജീവൻ തന്നെ. പോലീസ് സ്റ്റേഷനിലെ ആഭ്യന്തര രാഷ്ട്രീയവും ഈഗോയും ഇൻവെസ്റ്റിഗേഷൻ രീതികളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇവർ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി സിനിമാറ്റോഗ്രഫിയും ഒട്ടും തന്നെ പിന്നിലല്ല. ശരൺ വേലായുധനാണ് ഇതിന്റെ ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത്. മലബാറിലെ കനത്ത മഴയുള്ള രാത്രികളും പോലീസ് സ്റ്റേഷനിലുള്ള

പുകമറഞ്ഞ ആ ഒരു അന്തരീക്ഷവും എല്ലാം ആ ഒരു ത്രില്ലർ മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും അനുയോജ്യമായ രീതിയിൽ തന്നെയാണ്, ആ ഒരു ടോണിൽ തന്നെയാണ് അദ്ദേഹം പകർത്തി വെച്ചിരിക്കുന്നത്. പശ്ചാത്തല സംഗീതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ദീപക് ദേവാണ് ഈ ഒരു ചിത്രത്തിന് വേണ്ടിയിട്ട് മ്യൂസിക് നൽകിയിരിക്കുന്നത്. സ്ഥിരം പാറ്റേണുകളിൽ നിന്ന് മാറി സീനുകളുടെ തീവ്രത കൂട്ടുന്ന തരത്തിലുള്ള പരുക്കൻ ഇലക്ട്രോണിക് ബീറ്റുകളും ഓർക്കസ്ട്രേഷനും ഉപയോഗിച്ചാണ് കേട്ടോ അദ്ദേഹം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത്. സൂരജ് എസ് ആണ് ഈ ഒരു സിനിമയുടെ എഡിറ്ററായി എത്തുന്നത്. അന്വേഷണ വഴിയിലെ പല പല ട്വിസ്റ്റുകളും പ്രേക്ഷകൻ ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാക്കാത്ത രീതിയിൽ വളരെ സ്മൂത്ത് ആയിട്ട് അദ്ദേഹം കട്ട് ചെയ്ത് ഒതുക്കി വെച്ചിട്ടുണ്ടല്ലേ. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും കൃത്യമായ ഒത്തൊരുമ കൊണ്ട് തന്നെയാണ് തലവൻ തിയേറ്ററുകളിൽ വൻ വിജയമായിട്ട് മാറിയിരിക്കുന്നത്. അങ്ങനെ ഇന്നത്തെ സെലലോഡിൽ നമ്മൾ സംസാരിച്ച പങ്കുവച്ച സിനിമ വിശേഷം തലവൻ ശരിക്കും കാണേണ്ട ഒരു ത്രില്ലർ സിനിമ തന്നെയാണ്. ഈ അടുത്ത് വന്ന ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമയിൽ പോലും അതിൻ്റെ ഒരു ചെറിയ റെഫറൻസ് കട്ട് വരെ പോയിട്ടുണ്ടെന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ തലവൻ എന്ന് പറയുന്ന ആ ഒരു സിനിമ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കണം. അടിപൊളി ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവി തന്നെയാണ് തലവൻ. ഒരുപാട് സസ്പെൻസുകളുള്ള, നമ്മളെ ഇങ്ങനെ എന്താണ് അടുത്തത്, അടുത്ത സീൻ എന്താണ്, ആകാംക്ഷയിലൂടെ കാണാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സ്ക്രിപ്റ്റും അവതരണവും ഒക്കെ തന്നെയാണ് ഈ ഒരു സിനിമയുടെയും. തീർച്ചയായും കണ്ടു നോക്കും എന്ന് പ്രതീക്ഷയിലെ ഇന്നത്തെ എല്ലാവരും എപ്പിസോഡിൽ നിന്നാണ് എനിക്ക് ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. അങ്ങനെ വീണ്ടും മറ്റൊരു സിനിമയും സിനിമാ വിശേഷവും ഒക്കെ ആയിട്ട് നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ അഹല്യ സൈനിങ് ഓഫ്. സ്റ്റേഡിയം വിത് അഹല്യ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
1: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
2: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
3: മക്കളെ, രാവിലെ എഴുന്നേൽക്കുമ്പോ മുതലേ നമ്മള് നമ്മളോട് പല ആളുകളും പല രീതിയില് ഗുഡ് മോർണിംഗ് പറയാറുണ്ടാകും അല്ലേ? ചിലപ്പോ നമുക്ക് അച്ഛനോ അമ്മയോ വീട്ടിലുള്ള ആരെങ്കിലും ഗുഡ് മോർണിംഗ് പറയാറുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ചില വീട്ടുകാർ തമ്മിൽ ഗുഡ് മോർണിംഗ് പറയുന്നതൊക്കെ ഇങ്ങനെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. ഇപ്പൊ ചില ഫ്രണ്ട്സ് ആണെങ്കിൽ വാട്സപ്പിൽ ചിലപ്പോ ഗുഡ് മോർണിംഗ് പറയുന്ന ഫ്രണ്ട്സ് ഉണ്ടാകും. ചിലർ ഫോർവേഡഡ് മെസ്സേജസ് അയക്കും, സുപ്രഭാതം എന്നൊക്കെ പറഞ്ഞിട്ട്. ചിലപ്പോ വഴിയിൽ കാണുമ്പോൾ ആരെങ്കിലും നമ്മളിങ്ങനെ നടന്നു പോകുന്ന കാണുമ്പോഴത്തേക്കും രാവിലെ ആ ഒരു സമയമാണെന്നുണ്ടെങ്കിൽ ചിരിച്ചുകൊണ്ട് ഗുഡ് മോർണിംഗ് എന്ന് പറയും. നമ്മൾ തിരിച്ചും ആ ഗുഡ് മോർണിംഗ് എന്ന് പറയും. അങ്ങനെ പല ആളുകളും പല രീതിയിൽ നമുക്ക് ഗുഡ് മോർണിംഗ് തരാറുണ്ട്. പക്ഷേ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് നിന്നും ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറച്ച് ആളുകൾ നമുക്ക് ഗുഡ് മോർണിംഗ് തന്നാൽ, അല്ലെങ്കിൽ ഒരു നമസ്കാരം തന്നാൽ, എന്തായിരിക്കും നമ്മുടെ ഒരു ഫീല്? എന്തായിരിക്കും ഒരു ഗമ? നമുക്കൊരു ഇത് ഉണ്ടാവില്ലേ? മനസ്സിൽ ചെറിയൊരു സന്തോഷവും കൗതുകവും സമാധാനവും ഒക്കെ ഫീൽ ചെയ്യും ഈ ഒരു ഗുഡ് മോർണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ. അതാരാണപ്പോ അങ്ങനെ ഒരു ഗുഡ് മോർണിംഗ് പറയാൻ ഇവിടെ ഇരിക്കണേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒരാളുണ്ട്, അല്ലെങ്കിൽ ഇനി തൊട്ട് അങ്ങോട്ട് ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. പറയുന്നത് മറ്റാരുമല്ല, നമ്മുടെ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. എന്താ സാറ് പറഞ്ഞത് എന്നൊക്കെ നമുക്ക് കേൾക്കാം ഇന്നത്തെ കാലിഡോസ്കോപ്പിൽ. പക്ഷേ ഇതുണ്ടല്ലോ, ഗംഭീരമായിട്ടുള്ളൊരു തീരുമാനമാണ്. ഞാൻ ഈ തീരുമാനത്തിൻ്റെ ഒപ്പം നിൽക്കുകയാണ്. എന്താണ് ആ തീരുമാനം ഒക്കെ അറിയണ്ടേ? ഇത് കാലിഡോസ്കോപ്പിൻ്റെ സമയമാണ്. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എൻ്റർടൈൻമെൻറ്റ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: കാക്കിക്കുള്ളിലെ മനുഷ്യത്വത്തിന് പുതിയൊരു മുഖം നൽകിക്കൊണ്ട് നമ്മുടെ കേരള പോലീസ് വൺസ് അഗെയിൻ ഇൻ ദി ലൈം ലൈറ്റ്. മാറ്റങ്ങൾ എപ്പോഴും നല്ലതാണ്. പ്രത്യേകിച്ച് ജനങ്ങളും പോലീസും തമ്മിലുള്ള അകലം കുറയ്ക്കുന്ന ചില മാറ്റങ്ങളാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല സാറ് ഈ ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യം. അറിഞ്ഞിരുന്നു ആ മാറ്റങ്ങളെ കുറിച്ച്? അങ്ങനെ ഒരു കിടിലൻ ഈ പറഞ്ഞ പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാത്തടുത്ത് നിന്ന് ഗുഡ് മോർണിംഗ് കിട്ടുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ഇത് ഫീൽ ചെയ്ത് തരില്ലേ, അങ്ങനെ ഒരു കിടിലൻ ഇത് തരാൻ പോവുകയാണ് നമ്മുടെ കേരള പോലീസ്. അതെ, ഇനി പോലീസ് സ്റ്റേഷനിലോട്ട് കയറി ചെല്ലുമ്പോൾ നെഞ്ചിടിപ്പ് വേണ്ട. കാരണം നമ്മുടെ സംസ്ഥാനത്തെ 484 പോലീസ് സ്റ്റേഷനുകളും ജനസേവന കേന്ദ്രങ്ങളാണ്. ഓൾറെഡി അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. എന്നാൽ കുറച്ചുകൂടെ ഒന്ന് ഉറപ്പിച്ച് പറയേണ്ടി വരും. കാരണം അങ്ങോട്ട് ചെല്ലുന്ന ജനങ്ങളെ, ഏതാവശ്യത്തിന് ചെല്ലുന്ന ജനങ്ങളാണെങ്കിലും ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ നമസ്കാരം പറഞ്ഞ് സ്വീകരിക്കണം എന്ന് കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, വർഷങ്ങളായി സ്റ്റേഷൻ പരിസരത്ത് തുരുമ്പെടുത്ത് കിടക്കുന്ന പഴയ വണ്ടികളൊക്കെ ലേലം ചെയ്ത് മാറ്റി സ്റ്റേഷനൊക്കെ അടിമുടി ക്ലീൻ ആക്കി പുതിയ ലുക്കിലേക്ക് മാറ്റാനായിട്ട് പോവുകയാണ് എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും നമ്മളെപ്പോഴും നല്ല മാറ്റങ്ങൾക്ക് കൂടെ നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ടേ കാലിഡോസ്കോപ്പിലെ പാട്ടിന്റെ സമയമാണ്. കൂടെയുള്ളത് ഞാൻ അഭിരാമി. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഇന്നത്തെ ഈ തീയതി ഒന്ന് മനസ്സിൽ കുറിച്ചിട്ടോ. ജൂൺ 1 സ്കൂളുകളൊക്കെ തുറന്ന് പുതിയ കുടയും പുസ്തക സഞ്ചിയും ഒക്കെ ആയിട്ട് നമ്മുടെ കുഞ്ഞു മക്കള് കുരുന്നുകൾ അറിവിന്റെ പുതിയൊരു തലത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ദിവസം അല്ലേ. നമ്മുടെ കുട്ടികള് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷമാണ് അല്ലെ. അവരവരുടെ ലൈഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം അവരിതാ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോണു. ആദ്യമായിട്ട് സ്കൂളിലേക്ക് മക്കൾ പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ എല്ലാവർക്കും സന്തോഷമാണ്. പക്ഷേ ഈ സ്കൂൾ പരിസരത്ത് അവരെ കാത്തിരിക്കുന്ന ചില അലവലാദികളുണ്ട്. അതെ, കുട്ടികളെ ലഹരിയുടെ കെണിയിൽ പെടുത്താൻ നോക്കിയിരിക്കുന്ന ചില ലഹരി മാഫിയകളുണ്ട്. ഇത്തവണ അവരുടെ കളിയൊന്നും നമ്മുടെ കുട്ടികളോട് നടക്കില്ല. കാരണം അവന്മാരുടെ വേരറുക്കാൻ വേണ്ടി നമ്മുടെ ആഭ്യന്തര വകുപ്പ് മറ്റൊരു 1.5 പ്ലാനുമായിട്ട് റെഡിയായി നിൽക്കുകയാണ്. പേര് കേട്ടാൽ തന്നെ അവന്മാരും ഞെട്ടും. ഓപ്പറേഷൻ തൂഫാൻ ദിനാർകോ ഹണ്ട്. പുതിയ അധ്യയന വർഷത്തിന്റെ തുടക്കം മുതല് നമ്മുടെ കേരളത്തില് മൊത്തത്തില് വ്യാപകമായിട്ടൊരു വലിയ വേട്ട തുടങ്ങുകയാണ് എന്നാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി അറിയിച്ചിട്ടുള്ള ഒരു കാര്യം. നമ്മുടെ മക്കളുടെ ഭാവി തകർക്കാൻ നോക്കുന്ന ഒരൊറ്റ ലഹരി മാഫിയയും ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ല. നമ്മുടെ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന ഈ ഒരു വലിയ ദൗത്യത്തെ കുറിച്ചാണ് ഇന്ന് ഞാൻ കുറച്ച് നേരമായിട്ട് കലിഡോസ്കോപ്പിൽ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്റ്റേ ട്യൂൺ ടു അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നിങ്ങൾ വാഹനം അമിത വേഗത്തിൽ ഓടിച്ചത് AI ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. പിഴ അടയ്ക്കുന്നതിനായി താഴെ പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഒരു ചങ്ങാതിക്ക് വന്നൊരു മെസ്സേജാണിത്. പാവം ഓവർ സ്പീഡ് കാരണം പണി കിട്ടിയല്ലോ എന്ന് കരുതി ഒന്നും ആലോചിച്ചില്ല, നേരെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു പിഴയോ അടച്ചു. പക്ഷേ കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞപ്പോഴത്തേക്കും ബാങ്ക് അക്കൗണ്ടിൽ നിന്നും അദ്ദേഹത്തിന്റെ നല്ലൊരു തുക സ്വാഹായപ്പോഴാണ് മൂപ്പർക്ക് കാര്യം മനസ്സിലായത്. ഇതിലെന്തോ പ്രശ്നമുണ്ടെന്ന് പെട്ടെന്ന് തന്നെ അദ്ദേഹം പോലീസിൽ പരാതിപ്പെട്ടു. അപ്പോഴല്ലേ കഥ മൊത്തം അറിഞ്ഞത്. മോട്ടോർ വാഹന വകുപ്പോ പോലീസോ അങ്ങനെ ഒരു മെസ്സേജ് അയച്ചിട്ടില്ല. സംഗതി നമ്മുടെ സൈബർ കള്ളന്മാരുടെ ഒന്നാം തരം AI ക്യാമറ തട്ടിപ്പാണ്. അതുകൊണ്ട് മൈ ഡാർലിങ്സ്, ഇങ്ങനത്തെ വ്യാജ ലിങ്കുകൾ വന്ന് വീഴുമ്പോൾ ദയവ് ചെയ്ത് ചാടിക്കയറി ക്ലിക്ക് ചെയ്യരുത്. AI ക്യാമറയുടെ പിഴ അടയ്ക്കാൻ ഔദ്യോഗിക വെബ്സൈറ്റുകൾ മാത്രമേ ഉപയോഗിക്കാവൂ. എങ്ങാനും അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ നേരെ 1930 എന്ന സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിക്കുക.

ചെല്ലാൻ്റെ അതേ ലോഗോയും അതേ ലാംഗ്വേജും ഒക്കെ കോപ്പി അടിച്ചിട്ടാണ് ഇവര് നമുക്ക് മെസ്സേജ് അയക്കുന്നത്. കണ്ടാൽ അച്ചട്ടാണെന്ന് തോന്നിപ്പോവും. അപ്പോൾ ഇവന്മാരുടെ കയ്യിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ തലച്ചോറിൽ സേവ് ചെയ്ത് വെക്കണം. നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ് ഒരിക്കലും നിങ്ങൾക്ക് വാട്സപ്പിൽ ഈ ചെല്ലാൻ അയക്കില്ല. മെസ്സേജുകൾ ഒഫീഷ്യൽ SMS ആയിട്ട് മാത്രമേ വരുള്ളൂ. അതുകൊണ്ട് വാട്സപ്പിൽ വണ്ടിയുടെ ഫോട്ടോയും ഫൈനും ഒക്കെ കണ്ട് ആരും ഞെട്ടണ്ട, അത് വ്യാജനാണ് എന്ന് ഉറപ്പിക്കുക മനസ്സിൽ. അതുപോലെ ഈ വാട്സപ്പിൽ ആരെങ്കിലും ലിങ്കുകളോ ആപ്ലിക്കേഷൻ ഫയൽസോ ഒക്കെ അയച്ചു കൊടുത്താൽ ദയവ് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്യുകയോ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യരുത്. അതുവഴി നിങ്ങളുടെ ഫോൺ മൊത്തം അവർ ഹാക്ക് ചെയ്തേക്കാം. പിന്നെ നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ, സംശയമുണ്ടോ, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ ഈ ചെലാൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി വണ്ടി നമ്പർ അടിച്ചു നോക്കുക, അല്ലെങ്കിൽ കസ്റ്റമർ കെയർ ആയിട്ട് നേരിട്ട് ബന്ധപ്പെടുക. അല്ലാതെ ലിങ്കിൽ കാണുന്ന നമ്പറിലേക്ക് ഒരിക്കലും വിളിച്ച് ചോദിക്കാൻ നിൽക്കരുത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ ചെലാൻ്റെ പേരിൽ വരുന്ന ഒഫീഷ്യൽ സന്ദേശത്തിലും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളോ പാസ്വേഡോ ATM കാർഡ് നമ്പറോ OTP ഒന്നും ചോദിക്കാറില്ല. അങ്ങനെ ചോദിച്ചുകൂടെ കഴിഞ്ഞാൽ ഉറപ്പിച്ചോ 100%, 101% തട്ടിപ്പാണ്. അപ്പോ ഡിജിറ്റൽ യുഗമാണ്, കള്ളന്മാർ ഹൈടെക് ആണ്, നമ്മൾ കുറച്ചുകൂടെ സ്മാർട്ട് ആകും.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഇന്നത്തെ നമ്മുടെ കാലിഡോസ്കോപ്പ് ഏകദേശം അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ പോകുന്നതിന് മുന്നേ എനിക്കൊരു ഗോൾഡൻ ടിപ്പ് കൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് പകർത്താനുണ്ട്. നമ്മൾ എത്രയൊക്കെ ജാഗ്രത പാലിച്ചാലും ദൈവമേ ഇനി നമ്മൾ എങ്ങാനും ഇങ്ങനെ ഒരു ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായാൽ ഒട്ടും സമയം കളയരുത്. ആ തട്ടിപ്പ് നടന്ന് നിങ്ങൾക്കത് മനസ്സിലായി കഴിഞ്ഞാൽ ഒരു മണിക്കൂറിനകം, ആ മണിക്കൂർ എന്ന് പറയുന്നത് ദ ഗോൾഡൻ അവറാണ്, 1930 എന്ന നമ്പറിലേക്ക് വിളിക്കുക. നിങ്ങൾ എത്ര പെട്ടെന്ന് വിളിക്കുന്നോ അത്രയും പെട്ടെന്ന് നിങ്ങളുടെ നഷ്ടപ്പെട്ട പണം തിരിച്ചെടുക്കാനായിട്ട് പോലീസിന് സാധിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് cybercrime.gov.in എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെയും പരാതി രജിസ്റ്റർ ചെയ്യാം. ഈ രണ്ട് കാര്യങ്ങൾ എപ്പോഴും ഓർത്തു വെക്കുക. നമ്മുടെ പണം നമ്മുടെ അധ്വാനമാണ്, അത് ആരും കൊണ്ടുപോകാൻ സമ്മതിക്കരുത്. അപ്പൊ എപ്പോഴും അറിവോടെയും ജാഗ്രതയോടെയും ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമുക്ക് കേട്ടുമുട്ടാം മറ്റൊരു കിഡിലെന്ന എപ്പിസോഡുമായി. അതുവരെ സൈനിങ് ഓഫ് ഫ്രം കാലിഡോസ്കോപ്പ്. ബൈ ബൈ.

0: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
2: ഹരിത ഭൂമി.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കേരളത്തിലെ നാട്ടിൻപുറങ്ങളിലെ ഒട്ടുമിക്ക അടുക്കളകളിലും ഏറെ പ്രിയപ്പെട്ട പച്ചക്കറി വിപണിയിൽ നല്ല ഡിമാൻഡുള്ള ഒരു കിഴങ്ങ് വർഗ വിളയാണ് കൂർക്ക അഥവാ ചൈനീസ് പൊട്ടറ്റോ. ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ ചൈനീസ് പൊട്ടറ്റോ എന്ന് വിളിക്കുന്ന കൂർക്കയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ ഓണക്കാലത്തെ സദ്യവട്ടങ്ങൾക്കായാലും നാടൻ ഊണിനൊപ്പമായാലും കൂർക്ക മെഴുക്ക് പുരട്ടിയുടെ ആ ഒരു സ്വാദ് ഓർക്കുമ്പോൾ തന്നെ നാവില് വെള്ളമോറും അല്ലേ. ഒരു കാലത്ത് നമ്മുടെ പറമ്പുകളിൽ വിരിപ്പ് കൃഷിക്ക് ശേഷം ചിങ്ങം കന്നി മാസങ്ങളിൽ വ്യാപകമായി കൃഷി ചെയ്തിരുന്ന ഒരു പരമ്പരാഗത വിള കൂടിയാണ് കൂർക്ക. കഠിനമായിട്ടുള്ള രോഗബാധകളൊന്നുമില്ലാതെ കുറഞ്ഞ ചെലവിൽ മികച്ച ലാഭം തരുന്ന കൂർക്ക കൃഷിക്ക് ഇന്നും കർഷകർക്കിടയിൽ വലിയ സ്വീകാര്യതയുണ്ട്. ഉയർന്ന വിളവ് തരുന്ന കൂർക്ക ഇനങ്ങളെക്കുറിച്ചും അതിന്റെ ശാസ്ത്രീയമായ കൃഷി രീതികളെക്കുറിച്ചും ഇന്ന് വിശദമായി സംസാരിക്കാം. അഹ്ലിയ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് സ്വാഗതം. ഇന്ന് ഹരിതഭൂമിയിൽ ഒപ്പമുണ്ട് ഞാൻ സുനിൽ. മനോഹരമായ ഒരു പാട്ട് വരുന്നു. പാട്ടിന് ശേഷം കൂർക്കയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാം.

ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. കാൽസ്യം, ഇരുമ്പ്, വൈറ്റമിൻ എ, വൈറ്റമിൻ സി എന്നിവയൊക്കെ ധാരാളമായി അടങ്ങിയിട്ടുള്ള പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു കിഴങ്ങാണ് കൂർക്ക. ശരീരത്തിന് ആവശ്യമായ ഊർജം നൽകാനും ദഹന പ്രക്രിയ സുഗമമാക്കാനും ഇത് സഹായിക്കുന്നു. കൂടാതെ ഇതിന്റെ ഇലകൾക്കും തണ്ടിനും നേരിയ ഔഷധ ഗുണമുള്ളതിനാൽ ആയുർവേദത്തിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. മണ്ണിൽ പടർന്നു വളരുന്ന ഒരു ചെറിയ സസ്യം കൂടിയാണ് ഇത്. ഇതിന്റെ ഇലകൾക്ക് ഒരു പ്രത്യേക സുഗന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ പശുക്കളോ ആടുകളോ ഇതിന്റെ ഇലകൾ സാധാരണയായിട്ട് തിന്ന് നശിപ്പിക്കാറില്ല എന്നത് കർഷകർക്ക് വലിയൊരു ആശ്വാസമാണ്. കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ കൂർക്ക കുറഞ്ഞ കാലയളവ് കൊണ്ട് വിളവെടുക്കാൻ കഴിയുന്ന ഒന്നാണ്. വലിയ പരിചരണമില്ലാതെ തന്നെ നെൽവയലുകളിലും പറമ്പുകളിലും ഒരുപോലെ ഇത് വിജയകരമായിട്ട് കൃഷി ചെയ്യാം. കൂർക്ക കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കൂർക്കയുടെ പ്രധാന ഇനങ്ങളെക്കുറിച്ചറിയാം മനോഹരമായ പാട്ടിന് ശേഷം.

0: ഹരിത ഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഏറ്റവും ജനപ്രിയമായ ഒരു കൂർക്ക ഇനമാണ് നിധി. ഉയർന്ന ഉൽപാദനക്ഷമതയുള്ള ഈ ഇനത്തിന്റെ കിഴങ്ങുകൾക്ക് നല്ല വലിപ്പവും കടും തവിട്ട് നിറവും ഉണ്ടായിരിക്കും. നട്ട് ഏകദേശം 4 മുതൽ 4.5 മാസം കൊണ്ട് തന്നെ ഇത് വിളവെടുക്കാനായിട്ട് പാകമാകാം. മറ്റൊരു പ്രധാന ഇനമാണ് സുഫല. കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത ഈ ഇനം മികച്ച വിളവ് തരുന്ന ഒന്നാണ്. ഇതിന്റെ കിഴങ്ങുകൾക്ക് ആകൃതിയും ഭംഗിയും കൂടുതലായതുകൊണ്ട് വിപണിയിൽ നല്ല ഡിമാൻഡാണ്. കൂടാതെ നാടൻ ഇനങ്ങളായ തലശ്ശേരി കൂർക്ക, പ്രാദേശിക കറുത്ത കൂർക്ക എന്നിവയും കർഷകർ കൃഷി ചെയ്യാറുണ്ട്. പുതിയ ഇനങ്ങൾ നടാൻ തിരഞ്ഞെടുക്കുമ്പോൾ രോഗപ്രതിരോധ ശേഷിയുള്ളതും വിപണിയിൽ നല്ല വിറ്റഴിക്കൽ സാധ്യതയുള്ളതുമായ നിധി, സുഫല തുടങ്ങിയ അംഗീകൃത ഇനങ്ങളുടെ തണ്ടുകൾ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇത് മികച്ച ആദായം ഉറപ്പാക്കും. കേട്ടുകൊണ്ടിരിക്കുന്നത് കൂർക്ക കൃഷിയെക്കുറിച്ചാണ്. ഇനി നടീൽ വസ്തു തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നറിയാം. നല്ലൊരു പാട്ടിന് ശേഷം

ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. കൂർക്ക നേരിട്ട് കിഴങ്ങ് നട്ടല്ല കൃഷി ചെയ്യുന്നത്, മറിച്ച് കിഴങ്ങിൽ നിന്ന് മുളപ്പിച്ചുണ്ടാകുന്ന തണ്ടുകൾ മുറിച്ച് നട്ടാണ്. ഇതിനായി മെയ് ജൂൺ മാസങ്ങളിൽ തന്നെ നഴ്സറി തയ്യാറാക്കണം. നന്നായി കിളച്ചൊരുക്കിയ തടങ്ങളിൽ ചെറിയ കൂർക്ക കിഴങ്ങുകൾ അടുത്തടുത്തായി പാകി മണ്ണ് മൂടി നനയ്ക്കണം. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കിഴങ്ങുകൾ മുളച്ച് മുകളിലേക്ക് വരും. ഇങ്ങനെ വളരുന്ന തണ്ടുകൾക്ക് ഒരു ചാൺ, അതായത് ഏകദേശം 15 മുതൽ 20 സെന്റിമീറ്റർ നീളമാകുമ്പോൾ അവ ചുവടോടെ മുറിച്ചെടുത്ത് നടീലിനായിട്ട് ഉപയോഗിക്കാം. ഒരു ഹെക്ടർ കൃഷി ചെയ്യാനായിട്ട് ഏകദേശം 170 കിലോഗ്രാം കിഴങ്ങുകൾ നഴ്സറിയിൽ പാകേണ്ടി വരും. പ്രധാന കൃഷിയിടം ഒരുങ്ങുന്നത് വരെ നഴ്സറിയിലെ തണ്ടുകൾ അഗ്രം മുറിച്ച് വീണ്ടും നട്ട് കൂടുതൽ തൈകൾ ഉൽപ്പാദിപ്പിക്കാവുന്നതാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് കൂർക്ക കൃഷിയെക്കുറിച്ചാണ്. ഇനി മണ്ണൊരുക്കലും നടീൽ രീതിയും എങ്ങനെയാണെന്നറിയാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വെള്ളം കെട്ടിനിൽക്കാത്ത നല്ല നീർവാർച്ചയുള്ള മണൽ കലർന്ന ദശയുള്ള മണ്ണാണ് കൂർക്ക കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. കളിമണ്ണ് നിറഞ്ഞ പ്രദേശങ്ങളിൽ കിഴങ്ങുകൾ ശരിയായിട്ട് വളരില്ല. സാധാരണയായിട്ട് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ്, അതായത് കർക്കിടക മാസങ്ങളിലൊക്കെയാണ് കൂർക്ക നടാനായിട്ട് ഏറ്റവും അനുയോജ്യമായ സമയം. നിലം നന്നായി ഉഴുതുമറിച്ച് ഒരടി ഉയരത്തിൽ വരമ്പുകളോ തടങ്ങളോ എടുത്തു വേണം കൂർക്ക തണ്ടുകൾ നടാനായിട്ട്. അടിവളമായി ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ ചേർത്ത് കൊടുക്കുന്നത് മണ്ണിന്റെ ഫലഭൂയിഷ്ഠത കൂട്ടും. ചതുരശ്ര മീറ്ററിന് 2 മുതൽ 3 കിലോഗ്രാം ജൈവ വളമെന്നതാണ് കണക്ക്. തയ്യാറാക്കിയ വരമ്പുകളിൽ 30 സെന്റിമീറ്റർ അകലത്തിൽ കൂർക്ക തണ്ടുകൾ നടാം. 4-5 ഇലകളുള്ള തണ്ടുകൾ ചരിച്ച് അതിന്റെ മധ്യഭാഗം മണ്ണിൽ പുതയുന്ന രീതിയിലാണ് നടേണ്ടത്. നടുമ്പോൾ 2 അഗ്രങ്ങളും മണ്ണിന് മുകളിലായിരിക്കണം. ഇത് കൂടുതൽ വേരുകൾ വരാനായിട്ട് സഹായിക്കും. കേട്ടുകൊണ്ടിരിക്കുന്നത് കൂർക്ക കൃഷിയെക്കുറിച്ചാണ്. ഇനി വളപ്രയോഗത്തെക്കുറിച്ചും പരിചരണത്തെക്കുറിച്ചും അറിയാം മനോഹരമായ പാട്ട്.

ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. കൂർക്കത്തണ്ടുകൾ നട്ട് മൂന്നാഴ്ച കഴിയുമ്പോൾ ആദ്യത്തെ കളപറിക്കലും മണ്ണുകൂട്ടി കൊടുക്കലും നടത്തണം. ഈ സമയത്ത് ജൈവവളങ്ങളോടൊപ്പം അല്പം ചാരവും ചേർത്ത് കൊടുക്കുന്നത് കിഴങ്ങുകൾക്ക് നല്ല വലുപ്പം വരാനായിട്ട് സഹായിക്കും. നട്ട് ഒന്നര മാസം കഴിയുമ്പോൾ രണ്ടാമത്തെ തവണ മണ്ണുകൂട്ടി കൊടുക്കണം. കൂർക്ക കൃഷിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം കൂടിയാണ് ഇത്. വള്ളികൾ പടരുന്നതനുസരിച്ച് മണ്ണുകൂട്ടി കൊടുത്താൽ മാത്രമേ കൂടുതൽ വേരുകളിൽ കിഴങ്ങുകൾ പിടിക്കുകയുള്ളൂ. രാസവളങ്ങൾ ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർക്ക് കൃഷിവകുപ്പിന്റെ നിർദ്ദേശാനുസരണം നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് വളങ്ങൾ നൽകാം. എന്നാൽ വീട്ടാവശ്യത്തിനായുള്ള കൃഷിയിൽ കോഴിക്കാഷ്ടം, കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചത് എന്നിവ നൽകുന്നത് വഴി മികച്ച വിളവ് ലഭിക്കും. ഇനി കൂർക്കയിലെ കീടനിയന്ത്രണത്തെക്കുറിച്ച് അറിയാം മനോഹരമായ പാട്ടിനു ശേഷം.

ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. കൂർക്കയെ ബാധിക്കുന്ന പ്രധാന വില്ലൻ ഇലചുരുട്ടി പുഴുക്കളും തണ്ട് തുറപ്പൻ പുഴുക്കളുമാണ്. ഇവ ഇലകൾ തിന്ന് നശിപ്പിക്കുകയും തണ്ടുകൾ ഉണങ്ങാൻ കാരണമാവുകയും ചെയ്യുന്നു. തുടക്കത്തിൽ തന്നെ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഇത് വിളവിനെ സാരമായിട്ട് ബാധിക്കും. മറ്റൊരു പ്രധാന രോഗം വേരുകളെ ബാധിക്കുന്ന നിമാവിര ശല്യമാണ്. ഇത് കിഴങ്ങുകളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു. ഇതിനെ പ്രതിരോധിക്കാനായിട്ട് നടീൽ സമയത്ത് മണ്ണിൽ വേപ്പും പിണ്ണാക്ക് ചേർക്കുന്നത് വളരെ ഫലപ്രദമാണ്. പുഴുക്കളുടെ ആക്രമണം തടയാൻ 2% വീര്യമുള്ള വേപ്പെണ്ണ സോപ്പ് മിശ്രിതം ഇലകളിൽ തളിക്കാവുന്നതാണ്. കൂടാതെ കൃഷിയിടം എപ്പോഴും കളകളില്ലാതെ വൃത്തിയായി സൂക്ഷിക്കുന്നത് കീടങ്ങളുടെ പ്രജനനം തടയും. കേട്ടുകൊണ്ടിരിക്കുന്നത് കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമി. കൂർക്ക കൃഷിയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി വിളവെടുപ്പിനെ കുറിച്ചും സംഭരണത്തെ കുറിച്ചും അറിയാം മനോഹരമായ പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: നട്ട് 4 മുതൽ 5 മാസമാകുമ്പോൾ കൂർക്കയുടെ ഇലകൾ മഞ്ഞ നിറമായി ഉണങ്ങാനായിട്ട് തുടങ്ങും. ഇതാണ് കൂർക്ക വിളവെടുക്കാൻ പാകമായി എന്നതിന്റെ ലക്ഷണം. സാധാരണയായിട്ട് ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് പാകമാവുക. വിളവെടുപ്പിന് 1 ആഴ്ച മുമ്പ് നനയ്ക്കുന്നത് നിർത്തണം. മണ്ണ് പതുക്കെ ഇളക്കി വള്ളികൾ ചുവടോടെ പിഴുതെടുത്താണ് കൂർക്ക വിളവെടുക്കുന്നത്. മണ്ണിൽ കിടക്കുന്ന ചെറിയ കിഴങ്ങുകൾ പോലും ശ്രദ്ധയോടെ മാന്തിയെടുക്കണം. വിളവെടുത്ത കിഴങ്ങുകളിലെ മണ്ണും വേരുകളും വൃത്തിയായിട്ട് നീക്കം ചെയ്യുക. വിളവെടുത്ത കൂർക്ക ഈർപ്പമില്ലാത്ത വായുസഞ്ചാരമുള്ള മുറികളിൽ സൂക്ഷിച്ചാൽ 2 മുതൽ 3 മാസത്തോളം കേടുകൂടാതെ ഇരിക്കും. വിത്തിനായുള്ള കിഴങ്ങുകൾ ഉണങ്ങിയ മണലിൽ പൂഴ്ത്തി സൂക്ഷിക്കുന്നതാണ് നാടൻ രീതി. കഠിനാധ്വാനവും വലിയ സാമ്പത്തിക ചെലവുമില്ലാതെ നമ്മുടെ വീട്ടിലെ ഒഴിഞ്ഞ പറമ്പുകളിലോ ടെറസിലെ ഗ്രോ ബാഗുകളിലോ പോലും ഈസിയായിട്ട് വളർത്തിയെടുക്കാവുന്ന ഒന്നാണ് കൂർക്ക. വിപണിയിൽ നിന്ന് വാങ്ങുന്ന വില കൂടിയ പച്ചക്കറികൾക്ക് പകരം സ്വന്തം മണ്ണിൽ വിളയിച്ചെടുത്ത വിഷരഹിതമായ കൂർക്ക കൊണ്ട് തയ്യാറാക്കുന്ന വിഭവങ്ങളുടെ ഗുണവും സംതൃപ്തിയും ഒന്ന് വേറെ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. വീണ്ടും അടുത്ത അധ്യായത്തിൽ കൂടുതൽ കാർഷിക വിശേഷങ്ങളുമായി ഒന്നിക്കാം. അതുവരേക്കും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട് കൂട്ടുകൂടാം.

0: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
1: എടാ നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബിൽ ആരടയ്ക്കും? നീ അടയ്ക്കും.
0: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
2: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാ കാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.

ക്രിസ്റ്റൻപാട്ട് ഇവിടെ മൊത്തം കാട്ട്. ഹായ്, ഹലോ, നമസ്കാരം. ദേ അങ്ങനെ സമയം കൃത്യം 12 മണിയാകുമ്പോൾ ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് ഞാൻ വന്നിരിക്കുന്നു. ആരാണ് ഈ ഞാനാണ് കേട്ടോ, ആയില്ലയാണ്. അങ്ങനെ ജൂൺ മാസമായി മക്കളെ, എന്താണല്ലേ മെയ് മാസത്തെ പറഞ്ഞു ആ മെയ് മാസം പോയ വഴി നമ്മൾ അങ്ങനെ അറിഞ്ഞില്ല. ഇനി നമുക്ക് പറയാം, എന്ത് ജൂൺ വന്നു, മഴ വന്നു, മൊത്തത്തിൽ പ്രശ്നമാണല്ലോ എന്ന് പറയാനായിട്ട് നമ്മൾ ആരംഭിക്കാൻ പോവാണ്. അതിനുപരിയായിട്ട് ഇന്ന് എല്ലാവരും ക്ലാസ്സിൽ പോയോ? ഇത്രയും നാള് സുഖമായിട്ട് വീട്ടിലൊക്കെ ഇരുന്ന് ഇന്ന് ക്ലാസ്സിൽ പോവാ. എനിക്ക് സന്തോഷമായിട്ട് എല്ലാവരും ക്ലാസ്സിൽ പോകുന്നത് കണ്ടപ്പോ. അങ്ങനെ ഇപ്പൊ ഇവര് മാത്രം സൂചിച്ചാ പോരല്ലോ, നമ്മളൊക്കെ ഇവിടെ ഇങ്ങനെ ഡെയിലി വന്ന് പണിയെടുക്ക, ബാക്കിയുള്ളവരൊക്കെ വെക്കേഷൻ എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുക. അപ്പൊ ആ ഒരു പരിപാടിയൊക്കെ തീർന്ന് എല്ലാവരും ക്ലാസ്സിലേക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ എന്തായാലും അടിപൊളി ആവുന്ന ഒരു അത്യന വർഷം കൂടി ആവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. യെസ്, അങ്ങനെ ദേ ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാകുമ്പോൾ, പാട്ടുകളുടെ സമയമാകുമ്പോൾ നല്ല നല്ല പാട്ട് നമുക്ക് കേൾക്കണ്ടേ? അതെ, നല്ല നല്ല പാട്ട് കേൾക്കണം. അപ്പോ നല്ല നല്ല പാട്ട് ഇന്ന് കേൾക്കുമെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഇന്ന് വന്നത്. അപ്പൊ എന്തായാലും പ്രതീക്ഷ തെറ്റിക്കോ നിങ്ങൾ, ഇല്ലല്ലേ, എത്തിട്ടില്ലായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും എന്റെ ഫേവറേറ്റ് സോങ് ഞാൻ ഇവിടെ ഇങ്ങനെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് എനിക്ക് കുറച്ചും കൂടി കാം മൂഡാണ് ഗൈസ്. സാധാരണ ഫാസ്റ്റ് നമ്പറിന്റെ ഒരു ഫീൽ ഒന്നില്ല, കുറച്ചും കൂടി ഇങ്ങനെ റിലാക്സ് ചെയ്ത് ഇങ്ങനെ എന്താ പറയുക, അയ്യോ അയ്യോ എന്താണെന്നറിയില്ല. മേ ബി ജൂണൊക്കെ ആയി മഴക്കാലമൊക്കെ ആവാൻ പോവാണല്ലോ എന്നുള്ളൊരു ആ ഒരു ധാരണയിലാവാം മേ ബി അങ്ങനെ ഞാൻ വന്നത്. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങനെ ഒരു അടിപൊളി ട്രാക്കൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ച സ്ഥിതിക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പാട്ടുകൾ ചോദിക്കണ്ടേ? അതെ, അപ്പോൾ വേഗം വേഗം വേഗം വിളിച്ചോളൂ, ഒപ്പം തന്നെ മെസ്സേജ് കൂടി അയച്ചോളൂ. വിളിക്കാനും മെസ്സേജ് അയക്കാനും സെയിം നമ്പറാണ്. ആ നമ്പർ പറയട്ടെ, വേഗം നോട്ട് ചെയ്തു, 8 8 1 5 0 9 0 0 82 81 81 90 0. അപ്പോ നല്ല പാട്ടുകൾ വേണം എന്ന് ചോദിക്കാൻ കേട്ടോ, അതാണ് എന്റെ പ്രതീക്ഷ. നിങ്ങൾ എന്റെ പ്രതീക്ഷ തെറ്റിക്കാറില്ല. ആ ഒരു പ്രതീക്ഷയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ട്.

0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: ഇവിടെ മൊത്തം കാറ്റ്.
3: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ ദേ സ്റ്റുഡിയോ ക്ലോക്കിൽ 12 മണി കഴിഞ്ഞ് 9 മിനിറ്റ് ആയിട്ടുണ്ട്. ഇൻസ്റ്റന്റ് പാട്ടുമായി കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ്. അങ്ങനെ ദേ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ഒരു കോളറിലേക്ക് പോയാലോ. ആരാണ് ഇൻസ്റ്റന്റ് പാട്ടിലെ ഇന്നത്തെ ആദ്യത്തെ ഒരു കോളർ നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
4: ഹലോ, അതിന്റെ മോളെ ഞാൻ അപ്പപ്പുള്ളി മാധവാട്ടനാണ്.
3: പറയൂ മാധവൻ ചേട്ടാ, ഇന്ന് ഏത് പാട്ട് വേണം ഇൻസ്റ്റന്റ് പാട്ടിൽ?
4: പാട്ട്
3: ഓക്കെ, സ്പെഷ്യൽ ഡെഡിക്കേഷൻ ഉണ്ടോ?
4: സ്കൂളിൽ പുതുതായിട്ട് പോകുന്ന എല്ലാ കുട്ടികൾക്കും.
3: ഓക്കെ, എല്ലാവർക്കും വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോ നമ്മളെ വിളിച്ചത് മാധവൻ ചേട്ടനാണ്. മാധവൻ ചേട്ടൻ ഇന്ന് ദേ ക്ലാസ്സിൽ പോയി തുടങ്ങുന്ന എല്ലാ മക്കൾക്കും വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ആ ഒരു പാട്ട് വരുന്നുണ്ട്, ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ ആശാമോളാണ് ചോദിച്ചിരിക്കുന്ന പാട്ട്. മണിച്ചിത്രത്താഴ് എന്ന സിനിമയിലെ പാട്ടാണ്. അപ്പോ ആശാമോൾക്ക് വേണ്ടി ആ ഒരു പാട്ട് കൂടി എത്തുന്നു ഇൻസ്റ്റന്റ് പാട്ടിൽ.

0: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ .gov.in.
1: ഇവിടെ മൊത്തം കാറ്റ്. യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഈ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മനോഹരമായ രണ്ട് പാട്ടുകളെല്ലാം കേട്ട് കഴിഞ്ഞ് വരുമ്പോൾ സമയം എത്ര ആയിട്ടുണ്ട്? സമയം തീ കൃത്യം പറയുകയാണെങ്കിൽ 12 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് കൂടെയുള്ളത് ഞാൻ അയിലയാണ്. അങ്ങനെ നമുക്ക് ഒട്ടും സമയം കളയാതെ അടുത്ത ഒരു പാട്ടിലേക്ക് പോയാലോ? ആരാണ് അടുത്തതായിട്ടൊരു പാട്ട് ചോദിച്ചിരിക്കുന്നത്? നോക്കുകയാണെങ്കിൽ ധനുഷാണ് പാലക്കാട് നിന്നും ചോദിച്ചിരിക്കുന്ന പാട്ട്. പേട്ട എന്ന സിനിമയിലെ പാട്ടാണ് കേട്ടോ. കുറേ നാളായിരിക്കും ഞാൻ ഈ ഒരു പാട്ടൊക്കെ കേട്ടിട്ട്. എസ് പി ബിയുടെ പാട്ടാണ്, അടിപൊളി സോങ് ആണ്. അപ്പൊ എന്നാലും ധനുഷിന് വേണ്ടിയിട്ട് ദേ ആ ഒരു പാട്ട് വരാൻ പോവാണ്. ആ ഒരു പാട്ട് മാത്രമല്ല, മറ്റൊരു പാട്ട് കൂടി വരുന്നുണ്ട്. ആരാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ ശാന്തി ചേച്ചിയാണ് എലപ്പുള്ളിയിൽ നിന്നും. ചോദിച്ചിരിക്കുന്ന പാട്ട് ഇതിഹാസ എന്ന സിനിമയിലെ പാട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മൂവി ആയിരുന്നു കേട്ടോ. ആ ഒരു സമയത്ത് ആ സിനിമയിൽ ഉണ്ടാവുന്ന ആ ചെറിയ ചെറിയ ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ നമ്മുടെ ബോഡിയെ സ്വാപ്പ് ചെയ്ത് ഇങ്ങനെ മൊത്തത്തിൽ എന്തൊരു അതിശയം പോലെ ഞാൻ കണ്ടിരുന്ന ഒരു സിനിമയായിരുന്നു പണ്ട്. ഇപ്പോഴല്ല ഗായ്സ്, പണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ആ ഒരു സിനിമയിലെ പാട്ട് കൂടി വരുന്നുണ്ട്. ഇനി പാട്ടുകൾക്ക് ശേഷം, ആകാശവാണി വാർത്തയ്ക്കും ശേഷമായിരിക്കും നമ്മൾ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങി വരാനായിട്ട് പോകുന്നേ. അപ്പൊ ദേ രണ്ട് പാട്ടുകൾ എത്തുന്നു ഇൻസ്റ്റന്റ് പാട്ടിൽ. ബാക്ക് ടു ദ ഗായ്.

0: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9499045570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. സുപ്രീം കോടതിയിൽ 5 പുതിയ ജഡ്ജിമാരെ കൂടി നിയമിക്കാൻ രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. രാജ്യത്തെ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ പാഠ്യപദ്ധതിയിൽ കാലോചിതമായ മാറ്റം വരുത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. എൽ പി ജി വാണിജ്യ സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചു. ഡൽഹി ലഹരി മാഫിയയ്ക്കെതിരെ പ്രതിരോധം തീർക്കാൻ സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. സുപ്രീം കോടതിയിൽ 5 പുതിയ ജഡ്ജിമാരെ കൂടി നിയമിക്കാൻ രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. പഞ്ചാബ്, ഹരിയാന, മുംബൈ, മധ്യപ്രദേശ്, ജമ്മു കശ്മീർ, ലഡാക്ക് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരെയാണ് ജഡ്ജിമാരായി നിയമിച്ചത്. ഇതിനു പുറമെ മുതിർന്ന അഭിഭാഷക വെങ്കിട സുബ്രഹ്മണ്യ മോഹനെയും ജഡ്ജിയായി നിയമിച്ചതായി കേന്ദ്രമന്ത്രി അർജുൻ റാം മെഘ്വാൾ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇതോടെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ ജഡ്ജിമാരുടെ അംഗ്യസംഖ്യ 37. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 33 നിന്ന് 37 ഉയർത്താൻ കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ മാസം ഭേദഗതി കൊണ്ടുവന്നിരുന്നു. രാജ്യത്തെ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ രംഗത്തെ മാറ്റത്തിനനുസരിച്ച് കോഴ്സുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരംഭിച്ച് ഉന്നത പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റത്തിനാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിജ്ഞാന വിസ്ഫോടനത്തിന്റെ കാലത്ത് ഓരോ മിനിറ്റിലും പുതിയ അറിവുകൾ ഉണ്ടാകുമ്പോൾ അവയെ പിന്തുടരുക എന്നതാണ് വിദ്യാർത്ഥികളുടെ മുന്നിലെ വെല്ലുവിളി. പുതിയ അറിവുകളുടെ ജിജ്ഞാസ കുട്ടികളിൽ വളർത്തിയെടുക്കുകയാണ് വേണ്ടതെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. വിദ്യ നേടി മിടുക്കരാകുന്നതിനോടൊപ്പം മാനവികതയുടെ മഹത്വം ഉൾക്കൊള്ളാനും കഴിയണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് ആശംസാ സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. സംസ്ഥാനത്തെ പാഠ്യപദ്ധതിയിൽ കാലോചിതമായ മാറ്റം വരുത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ അറിയിച്ചു. തിരുവനന്തപുരത്ത് സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാലഹരണപ്പെട്ട കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടതില്ലെന്നും ആധുനികമായ സംഗതികളാണ് അവരെ പഠിപ്പിക്കേണ്ടതെന്നും മന്ത്രി പറഞ്ഞു. സ്കൂളുകളിൽ ആഴ്ചയിൽ ഒരു ദിവസം കളർ ഡ്രസ് എന്ന ആശയം നടപ്പാക്കാൻ ശ്രമിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. ബാക്ക് ബെഞ്ച് രീതി ഒഴിവാക്കും. ആർത്തവ അവധി അനുവദിച്ചത് പോസിറ്റീവായി കാണണമെന്നും ഭ്രഷ്ട് കൽപ്പിച്ചിരുന്നത് പഴയകാലമാണെന്നും മന്ത്രി തിരുവനന്തപുരത്ത് അഭിപ്രായപ്പെട്ടു. ആരെയും മാറ്റി നിർത്താൻ ഉദ്ദേശിച്ചല്ല തീരുമാനമെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ വർഷത്തെ പ്രവേശനോത്സവത്തിൽ വേറിട്ട കാഴ്ചയാവുകയാണ് കണ്ണൂർ ദേവത്തർകണ്ടി ഗവൺമെന്റ് എൽ പി സ്കൂൾ. പുതുതായി ചേർന്നവരെല്ലാം അതിഥി തൊഴിലാളികളുടെ മക്കളാണ്. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
1: ഇത്തവണ പുതുതായി 1-ാം ക്ലാസ്സിലേക്ക് ഈ വിദ്യാലയത്തിൽ ചേർന്നത് 12 കുട്ടികളാണ്. 12 കുട്ടികളും അതിഥി തൊഴിലാളികളുടെ മക്കളാണ് എന്നതാണ് പ്രത്യേകത. നേരത്തെ അഡ്മിഷൻ എടുത്തുവെങ്കിലും ഇന്ന് പ്രവേശനോത്സവത്തിൽ 12-ൽ 5 പേരാണ് സ്കൂളിലെത്തിയത്. 7 പേർ രക്ഷിതാക്കളോടൊപ്പം അവരുടെ സ്വന്തം നാട്ടിലേക്ക് പോയിരിക്കുകയാണെന്ന് പ്രധാന അധ്യാപകൻ പറഞ്ഞു. തിരിച്ചു വരുന്നതോടെ സ്കൂളിലെത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. ആകെ സ്കൂളിൽ 62 കുട്ടികളാണ് പഠനം നടത്തുന്നത്. ഇതിൽ 45 പേരും അതിഥി തൊഴിലാളികളുടെ മക്കളാണ്. വർഷങ്ങളായി ഈ വിദ്യാലയത്തിൽ കൂടുതലും പഠിക്കുന്നത് മറ്റു നാടുകളിൽ നിന്ന് ഇവിടെ തൊഴിലന്വേഷിച്ചെത്തിയവരുടെ മക്കളാണ് എന്നത് ഏറെ ശ്രദ്ധേയമാണ്.
0: ഈ വർഷം 1-ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ 2000 കുട്ടികൾക്ക് സി കെ കാസിം എംഎൽഎ സ്നേഹസമ്മാനങ്ങൾ നൽകി. എംഎൽഎ നടപ്പാക്കുന്ന പ്രത്യേക വിദ്യാഭ്യാസ പദ്ധതിയുടെ തുടക്കമെന്ന നിലയിലാണ് 1-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ നൽകിയത്. 16-ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറെ നാളെ തെരഞ്ഞെടുക്കും. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി. എൽ ഡി എഫിൽ നിന്ന് സി പി ഐയിലെ മുഹമ്മദ് മുഹസിൻ പത്രിക നൽകിയതോടെയാണ് തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടെന്നാണ് ബി ജെ പിയുടെ തീരുമാനം. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേൽ നന്ദി പ്രമേയ ചർച്ചകൾ സഭയിൽ വ്യാഴാഴ്ച വരെ തുടരും. കണ്ണൂർ സർവകലാശാലയുടെ താവക്കര ക്യാമ്പസിലും മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലും നടപ്പാക്കിയ പി എം ഉഷ അടക്കം പദ്ധതികൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്തു. രാവിലെ താവക്കര ക്യാമ്പസിൽ കേരള ഫോക്ലോർ അക്കാദമിയുടെ ഫോക്ലോർ മ്യൂസിയവും സംസ്ഥാന കൈത്തറി വികസന കോർപ്പറേഷന്റെ കൈത്തറി മ്യൂസിയവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി ഉച്ചതർ ശിക്ഷാ അഭിയാന്റെ ഭാഗമായി ക്യാമ്പസിൽ പൂർത്തിയാക്കിയ സെനറ്റ് ഹാളും സെമിനാർ കോംപ്ലക്സും ഗവർണർ ഉദ്ഘാടനം ചെയ്തു. ആധുനികവൽക്കരിച്ച 40 സ്മാർട്ട് ക്ലാസ് റൂമുകളും ഡാറ്റ സെന്ററും ഫോറിൻ ലാംഗ്വേജ് സെന്ററും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തവയിൽപ്പെടുന്നു. സർവകലാശാലയിലെ പുതിയ കോഴ്സുകൾക്കും ഗവർണർ തുടക്കം കുറിച്ചു. വയനാട് ദുരന്ത ബാധിതർക്ക് ടൌൺഷിപ്പിലെ വീടുകളിൽ താമസിക്കാൻ വേഗത്തിൽ സൌകര്യമുണ്ടാക്കുമെന്ന് മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. വീടുകൾ നൽകിയെന്ന് സാങ്കേതികമായി പറയുമ്പോഴും ആളുകൾക്ക് അവിടെ താമസിക്കാൻ കഴിയുന്ന സ്ഥിതിയല്ല. ടൌൺഷിപ്പ് സന്ദർശിച്ച് സ്ഥിതിഗതി വിലയിരുത്തുമെന്നും പാരിസ്ഥിതിക വിഷയങ്ങൾ മനസ്സിലാക്കി എല്ലാവരുമായി ചർച്ച നടത്തി പദ്ധതി കൊണ്ടുവരാനാണ് ശ്രമമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. നീറ്റ് എൻ ടി എ സി ബി എസ് ഇ പരീക്ഷകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവലോകനം ചെയ്യാൻ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ രണ്ട് ദിവസത്തെ യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. പരമ്പരാഗത പേന പേപ്പർ രീതിയും കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷകൾ നടത്തുന്നതിനെക്കുറിച്ചും യോഗത്തിൽ ചർച്ച ചെയ്യും. 12-ാം ക്ലാസ് ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണയത്തിന് ഓൺമാർക്ക് പോർട്ടൽ സുരക്ഷിതമാക്കാൻ സി ബി എസ് ഇ സൈബർ സുരക്ഷാ വിദഗ്ധരുടെ സംഘത്തെ നിയോഗിച്ചു. ഐ ഐ ടിയിലെ വിദഗ്ധ സംഘത്തെയാണ് ഇതിന് ചുമതലപ്പെടുത്തിയെന്ന് സി ബി എസ് ഇ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. എൽ പി ജി വാണിജ്യ സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചു. 19 കിലോ സിലിണ്ടറിന് 42 രൂപ മുതൽ 53 രൂപ 50 പൈസയാണ് ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ നഗരങ്ങളിൽ വർദ്ധിപ്പിച്ചത്. ഗാർഹിക പാചകവാതകത്തിന്റെ വിലയിൽ മാറ്റമില്ല. പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് ആഗോള ഊർജ്ജ ചെലവ് വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് വില വർദ്ധന. ലഹരി മാഫിയയ്ക്കെതിരെ പ്രതിരോധം തീർക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയക്കോട്.
2: ലഹരി മാഫിയകൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുക, പൊതുജന പങ്കാളിത്തത്തോടെ വലിയൊരു ജനകീയ പ്രതിരോധം തീർക്കുക എന്നിവയാണ് കേരള പോലീസ് ഓപ്പറേഷൻ തൂഫാനിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിനായി സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ ഏകോപനം ആഭ്യന്തര വകുപ്പ് നിർവഹിക്കും. സിന്തറ്റിക് ഡ്രഗ്സിന്റെ അതിവേഗ വ്യാപനത്തെ പ്രതിരോധിക്കാൻ ഡിജിറ്റൽ യുഗത്തിന് അനുയോജ്യമായ രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ലഹരി മാഫിയകൾക്ക് നിയമത്തിന്റെ കർക്കശമായ മുന്നറിയിപ്പ് നൽകുന്നതിനൊപ്പം സാധാരണക്കാർക്ക് പൂർണ്ണ സുരക്ഷിതത്വ ബോധം ഉറപ്പിക്കാനും ഈ ദൌത്യം ലക്ഷ്യം. കുറ്റവാളികളെ നിയമത്തിന് മുന്നിലെത്തിക്കാൻ ആധുനിക അന്വേഷണ രീതികളും ദക്ഷിണേന്ത്യയിലെ വിവിധ ആഭ്യന്തര വകുപ്പുകളുമായി സഹകരിച്ചുകൊണ്ട് കുട്ടികളെ ലഹരിക്കിരയാക്കുന്ന സംഘങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കാനാവശ്യമായ നടപടികൾ കേരള പോലീസ് ഓപ്പറേഷൻ തൂഫാനിലൂടെ സ്വീകരിക്കും.
0: മിൽമ പാലിന്റെ വില വർധന പ്രാബല്യത്തിൽ വന്നു. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിച്ചത്. ഇതിൽ 3 രൂപ 35 പൈസ ക്ഷീര കർഷകർക്കും 25 പൈസ ക്ഷീര സഹകരണ സംഘങ്ങൾക്കും ലഭിക്കും. തൈര് കിലോയ്ക്ക് 10 രൂപയും വർദ്ധിച്ചു. പാൽ കവറുകളുടെ സ്റ്റോക്ക് തീരുന്നതുവരെ പുതുക്കിയ വില ഇതിൽ അച്ചടിക്കും. മലേഷ്യയിൽ 16-ൽ താഴെ പ്രായക്കാരായ കുട്ടികൾക്ക് സാമൂഹിക മാധ്യമ അക്കൌണ്ടുകൾ വിലക്കുന്ന നിയമം നടപ്പാക്കാൻ നടപടി തുടങ്ങി. സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾ പ്രായ പരിശോധനാ സംവിധാനങ്ങൾ നടപ്പാക്കണമെന്ന നിയമമാണ് കൊണ്ടുവരുന്നത്. ഇത് പാലിക്കാത്ത കമ്പനികൾക്കെതിരെ പിഴ ചുമത്തുമെന്ന് മലേഷ്യൻ ഗവൺമെന്റ് അറിയിച്ചു. ജെഇഇ അഡ്വാൻസ്ഡ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ജെഇഇ ADV.AC.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം പരിശോധിക്കാം. 2025-26 വർഷത്തിലെ സപ്ലൈകോയുടെ രണ്ടാം വിള നെല്ല് സംഭരണത്തിന് മാർച്ച് 31-നകം രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ സാധിക്കാതിരുന്ന കർഷകർക്ക് ജൂൺ 3 വരെ അപേക്ഷിക്കാം. സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേക ഇളവ് അനുവദിച്ചതിനെ തുടർന്നാണ് കർഷക രജിസ്ട്രേഷന് തീയതി നീട്ടിയത്. രണ്ടാം വിള രജിസ്ട്രേഷൻ പൂർത്തിയാക്കാത്ത കർഷകർ സപ്ലൈകോ പോർട്ടൽ മുഖേന ജൂൺ 3 മുൻപ് രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കണമെന്ന് സപ്ലൈകോ മാനേജിംഗ് ഡയറക്ടർ അറിയിച്ചു. വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മസ്തിഷ്ക മരണം സംഭവിച്ച 22-കാരന്റെ അവയവങ്ങൾ 4 പേർക്ക് പുതുജീവനേകി. കണ്ണൂർ ശ്രീകണ്ഠപുരം വളക്കയിലെ അർജുനന്റെ ഹൃദയവും കരളും വൃക്കകളുമാണ് ദാനം ചെയ്തത്. ബൈക്കിൽ ട്രിപ്പൽ ലോറി ഇടിച്ച് ഗുരുതരമായി പരിക്കേറ്റ അർജുനെ 2 ദിവസം മുൻപാണ് കണ്ണൂർ ചാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്നലെ വൈകിട്ടോടെ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചു. ഇന്ന് ലോക ക്ഷീരദിനം. പാലിന്റെയും പാൽ ഉൽപ്പന്നങ്ങളുടെയും പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുക, ക്ഷീരമേഖലയിലെ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ദിനാചരണ ലക്ഷ്യം. വനിതാ കർഷകരെ ആദരിക്കാം എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ലോക ക്ഷീര ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല പരിപാടി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഇന്ന് ലോക രക്ഷാകർത്തൃദിനം. കുട്ടികളുടെ വളർച്ചയിൽ മാതാപിതാക്കളുടെ പങ്ക് തിരിച്ചറിയുകയും ബഹുമാനിക്കുകയുമാണ് ദിനാചരണ ലക്ഷ്യം. ടുഗദർ ഫോർ പാരന്റ്സ് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. പ്രധാന വാർത്തകൾ വീണ്ടും. സുപ്രീംകോടതിയിൽ 5 പുതിയ ജഡ്ജിമാരെ കൂടി നിയമിക്കാൻ രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. രാജ്യത്തെ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ പാഠ്യപദ്ധതിയിൽ കാലോചിതമായ മാറ്റം വരുത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. എൽ പി ജി വാണിജ്യ സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചു. ലഹരി മാഫിയയ്ക്കെതിരെ പ്രതിരോധം തീർക്കാൻ സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് നാളെ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
3: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
4: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in. ഇവൻ എന്റെ അനിയനാണ്, നല്ല
5: കുസൃതി. Yes, once again, welcome back to Instant Part. അങ്ങനെ ദേ ആകാശവാണി വാർത്തയെല്ലാം കേട്ട് കഴിഞ്ഞ് നമ്മൾ മടങ്ങിയെത്തിയിരിക്കുന്നു ഇൻസ്റ്റന്റ് പാർട്ടിലേക്ക്. ദേ സമയം നോക്കുമ്പോൾ എത്രയായിട്ടുണ്ട്? 12 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇൻസ്റ്റന്റ് പാർട്ടുമായിട്ട് ഇന്ന് നിങ്ങളുടെ കൂടെയുണ്ട് ഞാൻ. ആ ഇല്ല, അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നല്ല രണ്ട് പാട്ടിലേക്ക് പോയാലോ. ഞാനിങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ഗായ്സ്, ഒരു ഫാസ്റ്റ് നമ്പർ കേട്ടിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ആ ഒരു ആഗ്രഹം കണ്ടറിഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് നമ്മളോട് ദേ അടുത്ത പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു ഉമ്മച്ചേച്ചി. ഉമ്മച്ചേച്ചിയാണ് അടുത്ത പാട്ട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. 2 ഹരിഹർ നഗർ എന്ന സിനിമയിലെ പാട്ടാണ് ഉമ്മച്ചേച്ചി ചോദിച്ചിരിക്കുന്നത്. ഉമ്മച്ചേച്ചി എന്നൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് മറ്റേ പഴയ സിനിമയുണ്ടല്ലോ, ആ സിനിമയ്ക്ക് ഓർമ്മ വരുന്നുണ്ട്. ഉമ്മപ്പെണ്ണിന് ഉരിയാടപ്പയ്യൻ, അതൊക്കെയാണ് ഓർമ്മ വരുന്നത്. എന്താണാവോ ഇനി വേ നമുക്ക് ഉമ്മച്ചേച്ചിക്ക് ആ പാട്ട് കൊടുക്കണ്ടേ? യെസ്, ആ പാട്ട് ദേ ഇൻസ്റ്റന്റ് പാട്ടിൽ വരുന്നുണ്ട്. ഒപ്പം തന്നെ ദേ മറ്റൊരു പാട്ട് കൂടി വരാൻ പോവാണ്. അനുഷ് ചോദിച്ചിരിക്കുന്ന പാട്ടാണ് അല്ലു അർജുൻ സോങ് പ്ലീസ് പ്ലേ എന്നാണ് അനുഷ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അനുഷിന് വേണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു അല്ലു അർജുൻ സോങ് തന്നെ വെച്ചു തരാം. അപ്പോ രണ്ട് പാട്ടുകൾ കേട്ടാലോ.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. യെസ്, മിസ്റ്റർ പെർഫെക്റ്റ്. ആരാണല്ലേ മിസ്റ്റർ പെർഫെക്റ്റ് ആവാനായിട്ട് ആഗ്രഹിക്കാത്തത്? ആഗ്രഹം മാത്രമേ ഉള്ളൂ. ആർക്കും അങ്ങനെ ഒരു മിസ്റ്റർ പെർഫെക്റ്റ് എന്ന് പറയുന്ന കാര്യം നടക്കാറുണ്ടോ? അങ്ങനെ മിസ്റ്റർ പെർഫെക്റ്റ് ആയിട്ട് എന്തിനാണെന്നല്ല, അല്ലെങ്കിൽ എന്താണ് ഈ പെർഫെക്ഷനിസം? ആ ഒരു വിഷയത്തിൽ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാരണം ഞാൻ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുന്നു. അതെ, ആ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല. എന്തേ, നമ്മുടെ വിഷയം പാട്ടാണ്. കാരണം കേട്ടുകൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റന്റ് പാട്ടാണ്. അങ്ങനെ ഈ സമയം നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, കൃത്യം പറയുകയാണെങ്കിൽ 12 മണി കഴിഞ്ഞ് 52 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. അപ്പോൾ നമുക്കത് അടുത്ത ഒരു കോളറിലേക്ക് പോവാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ചധികം സമയമായിട്ട് ഞാൻ ഇങ്ങനെ പോസ്റ്റാക്കി നിർത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി ഞാൻ പോസ്റ്റാക്കുന്നില്ല, നമുക്ക് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
2: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ നായിക. നമസ്കാരമുണ്ട്.
1: നമസ്കാരമുണ്ട്, നമസ്കാരമുണ്ട്. ആരാണ് ഇത്ര എനർജറ്റിക് ആയി വിളിക്കുന്ന ആൾ?
2: കണ്ണൂർ ജില്ലയിൽ നിന്ന് ആനന്ദത്തോടെ വിളിക്കുന്ന ആനന്ദ.
1: കണ്ണൂർ ജില്ലയിൽ നിന്നും ആനന്ദത്തോടെ വിളിക്കുന്ന ആനന്ദൻ ചേട്ട, ആനന്ദം എങ്ങനെയുണ്ട്? സന്തോഷമായിരിക്കുന്നോ?
2: ആനന്ദം വളരെ നല്ല.
1: ആനന്ദം പരമാനന്ദം എന്നാണോ?
2: എങ്ങനെ?
1: ആനന്ദം പരമാനന്ദം.
2: ആനന്ദം പരമാനന്ദം തന്നെയാണോ ഉള്ളത്? അത് ഞാൻ എന്നും ആനന്ദം പരമാനന്ദം കണ്ടെത്തിയിട്ട് അതിങ്ങനെ ആനന്ദിച്ചു കൊണ്ടേയിരിക്കും.
1: എന്തായാലും അങ്ങനെ സ്വന്തം സന്തോഷം കണ്ടെത്താൻ പറ്റുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പൊ എന്തായാലും പോരട്ടെ, ഇന്നത്തെ പാട്ട് ഏതാണ് വേണ്ടേ?
2: ഉണ്ണികളെ ഒരു കഥ പറയാൻ എന്ന സിനിമയിലെ ആ പേരുള്ള പാട്ട് തന്നെ.
1: ഓക്കെ, അപ്പൊ എന്തായാലും ആ ഒരു പാട്ട് ഞാൻ എന്തായാലും ഇൻസ്റ്റന്റ് പാട്ടിൽ വെച്ചരാട്ടോ.
2: ആ ഈ പാട്ട് ആദ്യമായിട്ട് സ്കൂളിലേക്ക് 1ാം ക്ലാസ്സിലേക്ക് കാലെടുത്ത് വെച്ച എല്ലാ പിഞ്ചോമനകൾക്കുമായി ആനന്ദം തിലാന്നവരുടെ വക സമർപ്പിക്കുന്നു.
1: ഓക്കെ ചേട്ടാ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പോ നമ്മളെ വിളിച്ചത് കണ്ണൂരിൽ നിന്നും ആനന്ദം ചേട്ടനായിരുന്നു. അപ്പോ എന്തായാലും ആ പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ ഇതേ മറ്റൊരു പാട്ട് കൂടി വരാൻ പോകുന്നു. ചോദിച്ചിരിക്കുന്നത് കൊഴിഞ്ഞാമ്പാറയിൽ നിന്നും ഷൈഫുദ്ദീൻ ചേട്ടനാണ്. സൂര്യമാനസം എന്ന സിനിമയിലെ പാട്ടാണ് ഷൈഫുദ്ദീൻ ചേട്ടൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു പാട്ട് കൂടി നമുക്ക് കേട്ടാലോ?

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. അതെ, ഇവിടെ മൊത്തം പാട്ടാണ്. കാരണം കേട്ടുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റന്റ് പാട്ടാണ്. അപ്പൊ അങ്ങനെ നമ്മൾ മനോഹരമായി ഉണ്ണികളെ ഒരു കഥ പറയാം അല്ലേ. ആ ഒരു കുട്ടിക്കാലവും ആ പണ്ട് കേട്ട കഥയൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വന്നോ? എനിക്കതേ ഓർമ്മ വന്നു കേട്ടോ. ഞാൻ വീണ്ടും ആലോചിച്ചു, ഒരു നിമിഷമെങ്കിലും ആ ഒരു സ്കൂൾ ബാഗൊക്കെ ഇട്ട് വീണ്ടും ക്ലാസ്സിൽ പോയാൽ മതിയായിരുന്നു, പഠിച്ചാൽ മതിയായിരുന്നു. അതങ്ങനെയാണല്ലേ ഗായ്, സക്കര നിൽക്കുമ്പോൾ ഇക്കര പച്ച എന്ന് പറയുന്ന ഒരു സ്വഭാവമാണ്. പണ്ട് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെങ്കിലും ഒന്ന് വലുതായിട്ടൊന്ന് ജോലിക്കൊക്കെ പോയി പൈസയൊക്കെ ഉണ്ടാക്കി ഒരു സംഭവമാവണമെന്നായിരുന്നു ആഗ്രഹം. അതിപ്പോൾ നേരെ തിരിഞ്ഞു, ഉൾട്ടയാണ്. അതാണ് നമ്മുടെ മനുഷ്യന്മാരുടെ ഏറ്റവും വലിയൊരു സ്വഭാവം എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഈ ഒരു എൻഡിലേക്ക് എത്തുമ്പോൾ നമുക്ക് തോന്നും ഓപ്പോസിറ്റ് എൻഡിൽ മതിയായിരുന്നു എന്ന്. ആ ഒരു എൻഡിലെത്തിയാൽ പറയും ഈ എൻഡിൽ പോയാൽ മതി എന്ന്. അക്കരയും ഇക്കരയും നിന്ന് എന്താവും അവസ്ഥ? എനിവേ, ആ ഒഴുക്കിനനുസരിച്ച് നീന്താന്നുള്ളതാണ്. അപ്പോൾ അതേ നമ്മൾ നീന്തി നീന്തി സമയം കൃത്യം ഒരു മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിന്റെ ആ ഒരു ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ് ചെയ്ത് സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുമ്പോൾ അടുത്ത പാട്ട് ദേ വരാൻ പോവാണ്. ആരാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത് നോക്കിയാലോ? സരിത ചേച്ചിയാണ്, സരിതാ മോഹൻ. ചോദിച്ചിരിക്കുന്ന പാട്ട് CID മൂസ. 90s ഒക്കെ കുട്ടിക്കാലം ഏറ്റവും കളർഫുൾ ആക്കിയിട്ടുള്ളൊരു സിനിമ അല്ലേ? അത്രയും അധികം നമ്മൾ കണ്ടു ചിരിച്ചൊരു സിനിമയാണ്. അതിൽ ഓരോ സീനും ഓരോ ഡയലോഗും നമുക്ക് ബൈഹാർട്ടായിരിക്കും. ആ ഒരു സിനിമയിലെ പാട്ടാണ് സരിത ചേച്ചി ചോദിച്ചിരിക്കുന്നത്. സ്പെഷ്യലായിട്ട് ധനുവിനും അസിക്കും വേണ്ടി ഡെഡിക്കേഷൻ കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിലമ്പുലിക്കാറ്റ് എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ മോഹൻ ബാബു ആണ്. മോഹൻ ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് ഇലകുഴിയും ശിശിരത്തിൽ, നല്ല രസമുള്ളൊരു പാട്ടാണ്. അപ്പൊ ആ പാട്ട് കൂടി നമുക്ക് കേൾക്കാം ഇൻസ്റ്റന്റ് പാട്ടിൽ. സ്റ്റേ ട്യൂൺ വിത് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്നാ അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ സീറോ ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ അല്ലേ? നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
1: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. യെസ്, അങ്ങനെ മനോഹരമായ ഒരു പാട്ടെല്ലാം കേട്ട് കഴിഞ്ഞത് നമ്മൾ മടങ്ങിയെത്തിയിരിക്കുകയാണ് ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. അപ്പൊ സമയം നോക്കുമ്പോഴേ 1 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയിട്ടുണ്ട്. സമയം ഇതാ അങ്ങനെ ഓടി ഓടി ഓടി പോകുന്നുണ്ട് ഗായ്സ്. എപ്പോഴും ഈ സമയത്തിനെ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് എന്നോട് ചോദിക്കാൻ തുടങ്ങി ഇവിടെയുള്ളവരൊക്കെ, എന്തായില്ലേ നീയും സമയമായിട്ട് ഈ പ്രശ്നം, സമയത്തിന് പിന്നെ പോണ്ടേന്നൊക്കെയാണ് നിങ്ങളുടെ സുനിലൊക്കെ എന്നോട് ചോദിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഞാൻ സമയത്തിനെ കുറ്റം പറയുന്ന പരിപാടി അങ്ങ് നിർത്തുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് കുറ്റം പറച്ചിലൊക്കെ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് അടുത്ത പാട്ടിലേക്ക് പോയാലോ. അതേ അടുത്ത പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ കവിത ചേച്ചിയാണ്, കവിത മോഹൻദാസ്. ചോദിച്ചിരിക്കുന്ന പാട്ട് പൂമാനവേ എന്ന പാട്ടാണ് കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആയൊരു ട്രാക്കാണല്ലോ. അത് പഴയതും പുതിയതും ഒക്കെ സൂപ്പർ തന്നെയാണ്. ഒന്നിനൊന്ന് മികച്ചതെന്ന് പറയാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും കവിത ചേച്ചിക്ക് വേണ്ടി ആ ഒരു പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ ദേ മറ്റൊരു പാട്ട് വരാൻ പോകുന്നു. നമ്മുടെ എല്ലാം കുട്ടിക്കാലം അതിമനോഹരമാക്കിയ ഒരു സിനിമ, മലയാളത്തിൽ തന്നെ ഈ ഒരു 3D ചിത്രം എന്ന് പറഞ്ഞ പേരിൽ വന്നൊരു സിനിമയുണ്ട്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ, മൈ ഡിയർ കുട്ടിച്ചാത്തൻ. യെസ്, മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന സിനിമയിൽ ഈ പാട്ട് ചോദിച്ചിരിക്കുന്നു വിനോദേട്ടനാണ് കാവിൽപ്പാട് നിന്നും. അപ്പോ ആ ഒരു പാട്ട് കൂടി എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075. ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ മനോഹരമായ രണ്ട് പാട്ടുകൾ കേട്ട് കഴിഞ്ഞാണ് നമ്മൾ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുന്നത് അല്ലേ. അങ്ങനെ സമയം നോക്കുമ്പോൾ ഡേ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 1:26 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിൽ കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇനി ഇൻസ്റ്റന്റ് പാട്ടിൽ വരാൻ പോകുന്ന അടുത്ത രണ്ട് പാട്ടുകൾ ഏതാണെന്ന് നോക്കിയാലോ. അടുത്ത പാട്ട് ചോദിച്ചിരിക്കുന്നത് ആദർശാണ്. ചോദിച്ചിരിക്കുന്ന പാട്ട് വാഴാറ്റു എന്ന സിനിമയിലെ തൂക്കി തൂക്കി ചുവന്ന കരങ്ങളോടെ, അതെ, ഇപ്പോൾ നമ്മളെല്ലാവരും ട്രെൻഡിംഗ് ആയി കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ടാണ്. അപ്പോൾ ആദർശിന് വേണ്ടിയത് ആ ഒരു പാട്ടങ്ങ് വരാൻ പോവാണ് കേട്ടോ. അതുപോലെ തന്നെ അടുത്ത പാട്ട് വരാൻ പോകുന്നത് ഭാഷ എന്ന സിനിമയിലെ പാട്ടാണ്. പക്ഷേ ചോദിച്ചാളുടെ പേരില്ല, പേരില്ലാതെ വന്നൊരു റിക്വസ്റ്റ് ആണ്. പക്ഷേ പേരില്ലാത്തത് കൊണ്ട് ഞാൻ പാട്ട് തരാതൊന്നും ഇരിക്കില്ല, നല്ല മനസ്സല്ല, എന്താ ചെയ്യാല്ലേ. അപ്പൊ എന്തായാലും ദേ ഭാഷ എന്ന സിനിമയിലെ ആ പാട്ട് ചോദിച്ചിരിക്കുന്ന ആൾ ആരാണെന്ന് എനിക്കറിയില്ല. പേരില്ലെങ്കിലും പാട്ട് ദേ വരുന്നുണ്ട് കേട്ടോ.
2: ക്ലാസ് റൂമിൽ ആരൊക്കെ മൊബൈൽ കൊണ്ടുവരുന്നു,

ഈച്ചപ്പാട്ട് ഇവിടെ മൊത്തം കാട്ട്. Yes, once again, welcome back to Instant Paattu. അങ്ങനെ ദേ നമ്മൾ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയം കൃത്യം 1 മണി കഴിഞ്ഞ് 36 മിനിറ്റ് ആയിട്ടുണ്ട്. അതെ, അപ്പോൾ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത പാട്ട് ഏത് പാട്ടാണ് വരുന്നതെന്ന് നോക്കിയാലോ. നല്ല അടിപൊളി തമിഴ് ട്രാക്കാണ് മുൻപേവാ. ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്ന നിവേദിയാണ് കേട്ടോ. അപ്പോൾ മുൻപേവായി എത്തുന്നു ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: കാട്, ഇവിടെ മൊത്തം കാട്. Yes, once again, welcome back to Instant Part. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലാക്കിൽ സമയം തീകൃതിയും 1 മണി കഴിഞ്ഞ 42 മിനിറ്റ് ആയിട്ടുണ്ട്. ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് കൂടെയുള്ളത് ഞാൻ അയിലിയാണ് കേട്ടോ. അങ്ങനെ ഈ പതിയെ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിൽ നിന്ന് ഞാൻ ഈ ടാറ്റ ബൈ ബൈ പറയാനൊക്കെ പോവാണ്. പോകുന്നതിന് മുൻപ് 3 പാട്ടുകൾ കൂടി ഇതേ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കിയാലോ ആരൊക്കെയാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത് എന്ന്. ആദ്യത്തെ പാട്ട് വരാൻ പോകുന്നത് ജോച്ചൽ ചോദിച്ചിരിക്കുന്ന പാട്ടാണ് കേട്ടോ. മാർക്കോ എന്ന സിനിമയിലെ പാട്ടാണ്, ബേബി ജിൻ പാടിയിട്ടുള്ളൊരു പാട്ടാണ്. അപ്പൊ ജോജലിന് വേണ്ടിയിട്ട് ആ ഒരു പാട്ടത് എത്താൻ പോവാണ്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ചോദിച്ചിരിക്കുന്നത് കണ്ണൻ ചേട്ടനാണ്. ചോദിച്ചിരിക്കുന്ന പാട്ട് മെർസൽ എന്ന തമിഴ് മൂവിയിലെ പാട്ടാണ്. അപ്പോ കണ്ണൻ ചേട്ടന് വേണ്ടിയിട്ട് ആ ഒരു പാട്ട് കൂടി വരുന്നുണ്ട്. ഒപ്പം തന്നെ പ്രണയനിലാവ് എന്ന സിനിമയിലെ പാട്ട് ചോദിച്ചിരിക്കുകയാണ് ബാലൻ ചേട്ടൻ. പൊന്നിട്ട പെട്ടകം അങ്ങനെ തുടങ്ങുന്ന പാട്ടുണ്ടല്ലോ, ആ പാട്ടാണ് ബാലൻ ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ 3 പാട്ടുകൾ എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ. അപ്പൊ പാട്ടൊക്കെ കേട്ട് എല്ലാവരും എൻജോയ് ചെയ്യാം. ഇന്ന് പാട്ട് കിട്ടാത്ത ആരും ദി എന്ന് ഞാൻ പറയുന്ന പോലെ വിഷമിക്കേണ്ട, നെക്സ്റ്റ് ഡേ നിങ്ങൾക്കും തീർച്ചയായിട്ടും പാട്ട് കിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും ദേ നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം എന്ന പ്രതീക്ഷയിൽ. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർജെ അയ്യ സൈനിങ് ഓഫ്. സ്റ്റേഡിയം വിദ ഹലി ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: അടങ്ങാത്ത സൂര്യൻ, അതിലില്ല കൈകൾ, കലിതുപ്പും കൺമുന്നിൽ പോയി പെട്ടാ നീ ചാമ്പൻ.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-69515-9400-2-476-84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം, കൊഴിഞ്ഞാമ്പാറ.
2: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
3: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
4: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
5: എടാ, നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബില്ല് ആരടയ്ക്കും? നീ അടയ്ക്കും.
4: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
6: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും.

1977 ഭീംസിംഗ് സംവിധാനം ചെയ്ത നിറകുടം എന്ന സിനിമയിലെ ഗാനാണ്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ജയവിജയന്മാരുടെ സംഗീതം. യേശുദാസ് പാടി അഭിനയിച്ച് സൂപ്പർ ഹിറ്റാക്കിയ ഈ ഗാനമാണ് ഇന്നും ജയവിജയന്മാർ എന്ന സംഗീത കുലപതികളെ പ്രേക്ഷകർക്കിടയിൽ സുപരിചിതരാക്കി നിർത്തുന്നത്. മലയാള സംഗീത ശാഖ ഒരു കാലത്ത് ഭക്തിസാന്ദ്രമായ സംഗീതം കൊണ്ട് അടക്കി വാണിരുന്ന സഹോദരങ്ങളായിരുന്നു ജയവിജയന്മാർ. ആ ജയവിജയന്മാരിൽ ജയൻമാഷും നമ്മളെ വിട്ടു പിരിഞ്ഞു പോയിരിക്കുകയാണ്. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്ക് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഭക്തിയുടെ ഈറനണിഞ്ഞ വൃശ്ചിക പുലരിയെ ഓർമ്മപ്പെടുത്തുന്ന ഒരുപാട് പാട്ടുകൾ, ഭക്തിസാന്ദ്രമായ ഈണങ്ങൾ നമുക്ക് സമ്മാനിച്ച അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നിറകുടം എന്ന ചിത്രത്തിലെ പാട്ട് കേട്ടുകൊണ്ട് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ നമുക്ക് ആരംഭിക്കാം. എല്ലാ പ്രിയപ്പെട്ട ഗാനാസ്വാദകർക്കും ഈ അധ്യായത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം.

മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സിനിമകളിലെ ഏറ്റവും മികച്ച ഒരു ഗാനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നടൻ അശോകനും നടി മാധവും ഈ ഒരു പാട്ടില്, അതിമനോഹരമായ ഈ ഒരു പാട്ടില് ശരിക്കും അവർ അഭിനയിക്കുകയായിരുന്നില്ല, ജീവിക്കുകയായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും. അതുപോലെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ സംഗീത ഡിപ്പാർട്ട്മെന്റ്, മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് വളരെ വലിയൊരു സംഭാവനയാണ് നമ്മൾ സംഗീത സ്നേഹികൾക്ക് നൽകിയത്. നമ്മുടെ ഹൃദയത്തെ ചൂട് പിടിപ്പിക്കുന്ന പാട്ടുകൾ. അമരം എന്ന സിനിമയെക്കുറിച്ചാണ് ആ സിനിമയിലെ അഴകേ നിൻ മിഴിനീർ മണിയെ കുളിരിൽ തൂവരുതേ എന്ന പാട്ട്. കൈതപ്രത്തിന്റെ വരികളാണ്. രവീന്ദ്രൻ മാസ്റ്ററുടെ അത്യുഗ്രൻ സംഗീതം ദാസേടനും ചിത്രചേച്ചിയും ചേർന്ന് ആലപിച്ചിരിക്കുന്ന അമരം എന്ന സിനിമയിലെ പാട്ട് കേൾക്കാം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ.

ലാലേട്ടൻ ഒരു പക്കാ സാധാ മലയാളി പയ്യനായിട്ട് ശോഭന ഒരു തനി നാടൻ പെൺകുട്ടിയായി എത്തിയൊരു സിനിമയാണ് നാടോടിക്കാറ്റ് എന്ന സിനിമ. ലാലേട്ടൻ ശോഭന എവർഗ്രീൻ കോംബോ ഒന്നിച്ചൊരു ചിത്രം. ആ സിനിമയിലെ വൈശാഖ സന്ധ്യ എന്ന ഗാനത്തിലേക്കാണ് ഇനി. യൂസുഫ് അലി കീച്ചേരിയുടെ വരികൾക്ക് ശ്യാമിൻ്റെതാണ് സംഗീതം. ദാസേട്ടന്റെ ശബ്ദത്തിൽ ആ ഗാനം കേൾക്കാം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ.

എപ്പോൾ കേട്ടാലും ഏത് സമയത്ത് ഏത് നിമിഷത്തിൽ ഏത് അവസ്ഥയിലൂടെ നമ്മുടെ ലൈഫ് കടന്നു പോയിക്കൊണ്ടിരുന്ന സമയത്ത് കേട്ടാലും നമുക്ക് അതിയായ മധുരം തുളുമ്പി നിൽക്കുന്നത് പോലെ തോന്നുന്ന ഒരു പാട്ടാണ് ക്ഷണക്കത്ത് എന്ന സിനിമയിലെ ആകാശദീപം എന്ന് തുടങ്ങുന്ന പാട്ട്. കൈതപ്രത്തിന്റെ വരികൾക്ക് ശരത്തിന്റേതാണ് ഈണം. ദാസേട്ടനും ചിത്രചേച്ചിയും ചേർന്നാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചും രസിപ്പിച്ചും ഒടുവിൽ നൊമ്പരമായി മാറിയ ലാലേട്ടന്റെ ചിത്രമാണ് താളവട്ടം. താളവട്ടം എന്ന സിനിമയിലെ കൂട്ടിൽ നിന്നും വീട്ടിൽ വന്ന പൈങ്കിളിയല്ലേ എന്ന പാട്ട്. സംഗീതം രാജാമണിയാണ്, പൂവച്ചൽ ഖാദറിന്റെ വരികളാണ് ദാസേട്ടനാണ് ഈ ഒരു പാട്ട് ആലപിച്ചിരിക്കുന്നത്. അധികം പ്രിയദർശൻ സിനിമകളിൽ ദാസേട്ടൻ പാടിയിട്ടില്ല എങ്കിലും പാടിയ ചില പാട്ടുകൾ, ഈ പാട്ട് പോലെയുള്ള പാട്ടുകളൊക്കെ മുത്തുമണികളാണ് സംഗീതത്തിൽ നോക്കുമ്പോൾ. നമുക്ക് ആ ഒരു പാട്ട് എൻജോയ് ചെയ്യാം. ഓർമ്മയിലുണരും.

കേൾക്കുന്നവരുടെ കാതും നിറയ്ക്കാൻ ഏതു പാട്ടിനും കഴിയും. പക്ഷേ കേൾക്കുന്നവരുടെ കാതും മനസ്സും നിറയ്ക്കാൻ ചില പാട്ടുകൾക്ക് മാത്രമാണ് സാധിക്കുക. അങ്ങനെ ഒരു പാട്ടാണ് ഗുരുജി ഒരു വാക്ക് എന്ന ചിത്രത്തിന് വേണ്ടി ബിച്ചു തിരുമല ജെറി അമൽദേവ് കൂട്ടുകെട്ട് നമുക്ക് സമ്മാനിച്ചത്. ദാസേട്ടൻ പാടിയ പെണ്ണിന്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു എന്ന പാട്ട് കേൾക്കാം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ.

തൃശ്ശൂര് വടക്കുന്നാഥന്റെ മുന്നിൽ കുറെ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്ന പാട്ട് ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സംഗീതം പകർന്ന് പത്മരാജൻ നമുക്ക് സമ്മാനിച്ച തൂവാനത്തുമ്പികൾ എന്ന ചിത്രത്തിലെ ഒന്നാം രാഗം പാടി എന്ന പാട്ടാണ്. ജി വേണുഗോപാലും കെ എസ് ചിത്രയും ചേർന്ന് ആലപിച്ച ആ ഗാനമാണ് ഇനി.

എന്റെ സൂര്യപുത്രിക്ക് എന്ന സിനിമയിലെ ആലാപനം എന്ന പാട്ട് ദാസേട്ടൻ പാടി തുടങ്ങുന്ന പാട്ടാണ്. അതിലൊരു ഭാഗം കഴിയുമ്പോഴാണ് ഫീമെയിൽ വോയിസ് അപ്പിയർ ചെയ്യുക. ആ ഫീമെയിൽ വോയിസ് എത്തുന്ന സമയത്ത് നമ്മുടെ മേലാകെ കോരി തരിച്ചു പോകും. ചിത്ര ചേച്ചിയുടെ ശബ്ദം ഒരു രക്ഷയുമില്ല, വേറെ ലെവലിലേക്ക് ആ പാട്ടിനെ എത്തിക്കുന്ന പോലെ നമുക്ക് തോന്നും. കൈതപ്രം, ബിച്ചു തിരുമല, ഇളയരാജ, ദാസേട്ടൻ, സുശീലാമ്മ, ചിത്ര ചേച്ചി, ശ്രീവിദ്യാമ്മ, അമല, സുരേഷ് ഗോപി, ഇങ്ങനെയുള്ള എല്ലാ ഇതിഹാസങ്ങളും ഒന്നിച്ചുള്ളൊരു ഗാനമാണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിനെ തൊട്ടുപോകുന്ന പാട്ടാണ് എന്റെ സൂര്യപുത്രയ്ക്ക് എന്ന സിനിമയിലെ ആലാപനം തേടും തായ്മനം എന്ന പാട്ട്. ബിച്ചു തിരുമല വരികളെഴുതി, ഇളയരാജ സംഗീതം പകർന്ന് ദാസേട്ടൻ, ചിത്ര ചേച്ചി, സുശീലാമ്മ എന്നിവർ ചേർന്ന് പാടി.

ഈണങ്ങളുടെ ചക്രവർത്തി ബോംബെ രവി. അദ്ദേഹത്തിന്റെ മലയാള ഭാഷ അറിയില്ലെങ്കിലും നമ്മുടെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഓരോ വരികളും അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഈണം പകർന്ന് നമുക്കായി തന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഉത്തരേന്ത്യൻ സംഗീതജ്ഞൻ. നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരുപാട് ഈണങ്ങൾ, നമ്മൾ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന കുറേയധികം പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചാണ് അദ്ദേഹം നമ്മളിൽ നിന്ന് പോയത്. ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമയിലെ ചന്ദന ലേപ സുഗന്ധം എന്ന പാട്ട് അത്തരത്തിലൊരു പാട്ടായിരുന്നു. ബോംബെ രവി നമുക്ക് സമ്മാനിച്ച മികച്ച ഗാനങ്ങളിൽ ഒന്ന്. കെ ജയകുമാറിന്റേതാണ് വരികൾ, ദാസേട്ടന്റേതാണ്.

നമുക്ക് ഒന്നിച്ചൊരു പഴയ ഗ്രാമത്തിലേക്ക് പോകാം. കണ്ണടച്ച് കേട്ടാൽ തിരിച്ചു കിട്ടാത്ത ആ പഴയ ഗ്രാമ കാഴ്ചകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു പാട്ടിലേക്കാണ് പൊന്മുട്ടയിടുന്ന താറാവ് എന്ന സിനിമയ്ക്ക് വേണ്ടി ഒ എൻ വി കുറിപ്പ് എഴുതിയ വരികൾ. കുഞ്ഞിമണി ചെപ്പു തുറന്ന് എന്നി നോക്കും നേരം, പിന്നെ വന്ന് കണ്ണു പൊത്തും തോഴനിങ്ങു പോയി. ജോൺസൺ മാഷ് അതിന് നാടോടി ചേലിലൊരു ഈണം കൊടുത്തു. ഈ പറഞ്ഞ പോലെ ചിത്രചേച്ചിയുടെ ശബ്ദത്തിൽ ആ പാട്ട് കേൾക്കുമ്പോൾ തിരിച്ചു കിട്ടാത്ത ആ പഴയ കാലത്തിലേക്ക്, നല്ല ഗ്രാമകാലത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു പാട്ടായിട്ട് മാറി ആ ഗാനവും. ആ ഗാനമാണ് ഓർമ്മയിലുണരും കാനങ്ങൾ.

കുമാഷിന്റെ സംഗീതത്തിൽ പിറന്ന മറ്റൊരു പാട്ടിലേക്കാണ്. ഇനി പത്മരാജൻ മലയാളത്തിന് തന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് മാത്രം അവകാശപ്പെടുന്ന ഒരു പൊൻതൂവലാണ് ഈ പാട്ട്. വർഷങ്ങൾ എത്രയെത്ര മാറി മറിഞ്ഞാലും, കാലം എത്രയെത്ര മുന്നോട്ട് പോയാലും, ഇന്നും മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു വലിയ ദൃശ്യ വിസ്മയാണ് ഞാൻ ഗന്ധർവൻ എന്ന സിനിമ. ആ സിനിമയിലെ പാട്ടുകളും അതുപോലെ തന്നെയാണ്. ഒരിക്കൽ കേട്ടവർക്ക് മുന്നിൽ പിന്നെയും പിന്നെയും ആ പാട്ട് വലിയൊരു സ്വർണരഥത്തിലേറി നിൽക്കുകയാണ്. ആ സിനിമയിലെ പാലപ്പൂവേ നിൻതിരു മംഗല്യ താലി തരൂ എന്ന പാട്ടാണ് ഇനി. കൈതപ്രത്തിന്റെ വരികൾ, ജോൺസൺ മാഷിന്റെ സംഗീതം, കെ എസ് ചിത്രയുടെ ശബ്ദം. ഈ ഒരു ഗാനത്തോടെ ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങളുടെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും നമുക്ക് നാളെ എത്താം കേൾക്കാൻ കൊതിക്കുന്ന മനോഹരങ്ങളായ ഗാനങ്ങളുമായി, ഓർമ്മയിലുണരും ഗാനങ്ങളിൽ. ഇത്രയും സമയം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമിയാണ്. കേട്ടുകൊണ്ടേയിരിക്കും അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ .gov.in

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യഎഫ്എം 90.4. അഹല്യഎഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യഎഫ്എം.com കേട്ട്.

0: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്. ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133. ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
2: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. അഹല്യ FM 90.4 അവതരിപ്പിക്കുന്ന ഡോക്ടർ അഹല്യയിലേക്ക് എല്ലാ ലിസണേഴ്സിനും സ്വാഗതം. ഇന്ന് ഡോക്ടർ അഹല്യയിൽ കൂടെയുണ്ട് ഞാൻ സുനൽ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെയൊക്കെ ഡെയിലി ലൈഫിലെ ഒരു പ്രധാന ആഹാരത്തെ കുറിച്ചാണ്. ഈ പരിപ്പും പയറുവർഗ്ഗങ്ങൾ, ചെറുപയർ, വൻപയർ, കടല, കടലപ്പരിപ്പ് എന്നിവയൊക്കെ നമ്മുടെ ഊണിൻ്റെ പ്രധാന ഭാഗമാണ് അല്ലേ. പല പല കറികളിലൂടെ നമ്മൾ ഇതൊക്കെ കഴിക്കാറുണ്ട്. സസ്യബുക്കുകളായ ആളുകൾക്ക് ഈ പ്രോട്ടീൻ കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം കൂടെയാണ് ഇത്. പക്ഷെ ഒരു വലിയ പ്രശ്നമുണ്ട്. പലരും പറയുന്നൊരു പ്രശ്നമാണ്, എനിക്ക് പയറോ കടലയോ കഴിക്കാനായിട്ട് പേടിയാണ്, കഴിച്ചാൽ അപ്പം വരും കടുത്ത ഗ്യാസും വയറ് വീർക്കലും. എന്തുകൊണ്ടാണ് ഈ പരിപ്പും പയറും നമ്മുടെ വയറിനുള്ളിൽ ചെന്ന് ഈ പുകലുണ്ടാക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന് പിന്നിൽ ഒരു ശാസ്ത്രമുണ്ട്. ഈ പയറുവർഗ്ഗങ്ങളിൽ ഒലിഗോസാക്രൈഡുകൾ എന്നറിയപ്പെടുന്ന ഒരു തരം സങ്കീർണമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട്, ഒരു കോംപ്ലക്സ് ഷുഗർ എന്നൊക്കെ പറയാം. മനുഷ്യന്റെ ചെറുകുടലിന് ഇതിനെ അത്ര എളുപ്പത്തിൽ ദഹിപ്പിക്കാനായിട്ട് കഴിയില്ല. കാരണം ഇതിനെ വിഘടിപ്പിക്കാനായിട്ട് ആവശ്യമായ എൻസൈമുകൾ നമ്മുടെ ശരീരത്തിൽ കുറവാണ്. അങ്ങനെ ദഹിക്കാത്ത ഈ പഞ്ചസാര നേരെ വൻകുടലിലേക്ക് എത്തുമ്പോൾ അവിടെയുള്ള ദശലക്ഷക്കണക്കിന് ബാക്ടീരിയകൾ ഇതിനെ ആഹാരമാക്കുകയും അതിനെ ഫെർമെന്റേഷൻ പ്രക്രിയയ്ക്ക് വിധേയമാക്കുകയും ചെയ്യും. ഈ സമയത്താണ് കാർബൺ ഡയോക്സൈഡും മീഥേനും ഒക്കെ അടങ്ങിയ ഗ്യാസ് നമ്മുടെ വയറ്റിൽ രൂപപ്പെടുന്നത്. ഇനി ഇതിന്റെ പേരിൽ പയറുവർഗ്ഗങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതുണ്ടോ എന്ന് പലരും ചിന്തിക്കാറുണ്ടാവും. ഇല്ല, അങ്ങനെ പയറുവർഗ്ഗങ്ങൾ ഒഴിവാക്കേണ്ട കാര്യമൊന്നുമില്ല. ചില ലളിതമായിട്ടുള്ള പാചക വിദ്യകൾ വഴി നമുക്ക് ഈ ഗ്യാസ് ഉണ്ടാക്കുന്ന ഘടകങ്ങളെ പടിയടച്ച് പിണ്ടം വയ്ക്കാവുന്നേ ഉള്ളൂ. അത് എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എല്ലാം പറഞ്ഞുതരാം മനോഹരമായ പാഠം.

0: അഹല്യ. Let's talk about health.
1: വെൽക്കം ബാക്ക്. ഡോക്ടർ അഹല്യയാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഈ പയറും പരിപ്പും കറിയും വെക്കുന്ന സമയത്ത് ഗ്യാസ് വരാതിരിക്കാനായിട്ട് അടുക്കളയിൽ ചെയ്യാവുന്ന 4 സ്മാർട്ട് വിദ്യകൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് നന്നായിട്ട് കുതിർക്കണം. കടല, വൻപയർ, കടലപ്പരിപ്പ് ഇതൊക്കെ പാചകം ചെയ്യുന്നതിന് മുമ്പ് കുറഞ്ഞതൊരു 8 മണിക്കൂർ മുതൽ 12 മണിക്കൂർ വരെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഗ്യാസ് ഉണ്ടാകുന്ന ഈ ഒലിഗോസാക്രൈഡുകൾ വെള്ളത്തിലേക്ക് ലയിച്ചു ചേരും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കുതിർത്ത് വെച്ച വെള്ളം പൂർണ്ണമായിട്ടും ഊറ്റിക്കളഞ്ഞ് പുതിയ വെള്ളത്തിൽ മാത്രം വേവിച്ചെടുക്കുക. ആ വെള്ളം കറിയിലേക്ക് ഒഴിക്കാനേ പാടില്ല. പിന്നെ നന്നായിട്ട് വേവിക്കണം. ഈ പയറുവർഗ്ഗങ്ങളെ പകുതി വെന്ത രീതിയിൽ കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് എന്തായാലും ഇരട്ടിയാകും. കുക്കറിൽ നന്നായിട്ട് വിസിലടിച്ച് കൈകൊണ്ട് ഞെരടിക്കഴിഞ്ഞാൽ ഉടയുന്ന പാകത്തിൽ വേവിച്ചെടുക്കണം. നന്നായിട്ട് വേവിക്കുമ്പോൾ അതിലെ സങ്കീർണമായിട്ടുള്ള അന്നജം എളുപ്പത്തിൽ ദഹിക്കുന്ന രൂപത്തിലാകും. പിന്നെ മുളപ്പിച്ച് കഴിക്കുക. ഈ ചെറുപയറൊക്കെ മുളപ്പിച്ച് കഴിക്കുന്നത് ദഹനം വളരെ എളുപ്പമാകും. മുളയ്ക്കുന്ന പ്രക്രിയയിലൂടെ പയറിലെ ഗ്യാസ് ഉണ്ടാക്കുന്ന കാർബോഹൈഡ്രേറ്റുകൾ വിഘടിപ്പിക്കപ്പെടുകയും പോഷക ഗുണം ഇരട്ടിയാവുകയും ചെയ്യും. ഇനി ഈ പരിപ്പ് തളച്ചു വരുന്ന സമയത്ത് മുകളിൽ വരുന്ന വെളുത്ത നിറത്തിലുള്ള പതയുണ്ടല്ലോ, ആ പത വരുന്നത് കണ്ടിട്ടില്ലേ? അതിൽ വലിയ അളവിൽ സാപ്പോണിനുകളും ദഹിക്കാൻ പാടുള്ള ഘടകങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഈ തിളയ്ക്കുന്ന സമയത്ത് ആ പത കരണ്ടി കൊണ്ട് കോരി മാറ്റുന്നത് ഗ്യാസ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് അടുക്കളയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനിയും കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട്, അതിലേക്കെല്ലാം വരാം നല്ലൊരു പാട്ട്.

0: അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഒരിക്കൽ കൂടി സ്വാഗതം ഡോക്ടർ അഹല്യയിലേക്ക്. ഡോക്ടർ അഹല്യയിൽ കൂടെയുണ്ട് ഞാൻ സുനൽ. ഈ ഗ്യാസിനെ തുരത്തുന്ന അടുക്കളയിലെ ഔഷധ കൂട്ടികളെ കുറിച്ച് പറഞ്ഞുതരട്ടെ. ഈ പരിപ്പും പയറും കറി വയ്ക്കുമ്പോൾ അതിനൊപ്പം തന്നെ ചില നാടൻ മരുന്നുകൾ കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഗ്യാസ് വരുന്നത് തടയാനായിട്ട് പറ്റും. എന്തൊക്കെയാണ് നാടൻ മരുന്നുകൾ? ഒന്ന് കായമാണ്. ഈ പരിപ്പ് കറിയിലും സാമ്പാറിലും കായം ചേർക്കുന്നത് വെറും ഒരു മണത്തിന് വേണ്ടി മാത്രമല്ല, കായത്തിന് ആന്റി ഫ്ലാറ്റുലന്റ് ഗുണങ്ങളുണ്ട്. അതായത് ഇത് വയറ്റിൽ ഗ്യാസ് ഉണ്ടാക്കുന്നത് തടയുന്നു. കടലക്കറിയിലും പരിപ്പ് കറിയിലും ഒരു നുള്ള് കായം എപ്പോഴും ഉപയോഗിക്കുക. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയെ കുറിച്ച് മുന്നേയും പറഞ്ഞിട്ടുണ്ട്. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ദഹനരസങ്ങളെ ഉത്തേജിപ്പിക്കുന്നവയാണ്. പയറുവർഗ്ഗങ്ങൾ കറി വയ്ക്കുന്ന സമയത്ത് അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിടുന്നത് ദഹനം സുഗമമാക്കാം. പിന്നെ ജീരകവും മഞ്ഞളും. ഈ ജീരകം വറുത്തിടുന്നത് വയറ്റിലെ അസ്വസ്ഥതകൾ മാറ്റും. മഞ്ഞൾപ്പൊടി കുടലിലെ വീക്കം കുറയ്ക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും. പിന്നെ പുതിയനയോ മല്ലിയിലയോ. കറിയുടെ അവസാന ഭാഗത്ത് കുറച്ച് പുതിയനയിലയോ മല്ലിയിലയോ ചേർക്കുന്നത് കുടലിലെ പേശികളെ റിലാക്സ് ചെയ്യിക്കാനും ഗ്യാസ് പുറത്തു പോകാനും സഹായിക്കും. മറ്റൊരു പ്രധാന കാര്യം കൂടിയുണ്ട്. ഈ രാത്രി കാലങ്ങളിൽ കടല, വൻപയർ പോലുള്ള കനത്ത പയറുവർഗ്ഗങ്ങൾ കഴിക്കുന്നത് പരമാവധി ഒഴിവാക്കണം. രാത്രിയിൽ നമ്മുടെ ദഹന പ്രക്രിയ സാവധാനത്തിലായിരിക്കും. അതുകൊണ്ട് ഇവ ഉച്ചഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതാണ് ഏറ്റവും ഉത്തമം. രാത്രിയിൽ കഴിക്കാൻ എളുപ്പം ദഹിക്കുന്ന ഫുഡ് കഴിക്കാനായിട്ട് ശ്രമിക്കുക. കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ അഹല്യയാണ്. ഇനിയൊരു ഇടവേള.
2: പാണ്ഡൻ നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. പണ്ടിവൻ ഒരു കടിയാൽ

0: Dr. Ahalya. Let's talk about health.
1: Welcome back. Dr. Ahalya ആണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അവസാനമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയട്ടെ. നിങ്ങളുടെ ശരീരം പയറുവർഗ്ഗങ്ങൾ കഴിച്ച് ശീലമില്ലാത്തതാണെങ്കിൽ പെട്ടെന്ന് വലിയ അളവിൽ കഴിച്ച് തുടങ്ങരുത് കേട്ടോ. അതിനെ ഗ്രാജുവൽ അഡാപ്റ്റേഷൻ എന്ന് പറയും. ആദ്യം ചെറിയ അളവിൽ പരിപ്പോ ചെറുപയറോ കഴിച്ചു തുടങ്ങുക. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ കുടലിലെ നല്ല ബാക്ടീരിയകൾ അതിനെ ദഹിപ്പിക്കാനായിട്ട് പാകത്തിൽ സ്വയം സജ്ജമാകും. അതിനുശേഷം സാവധാനം അളവ് കൂട്ടിയാൽ മതി. ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പൊതുവായിട്ടുള്ള കാര്യങ്ങൾ കൂടെ പറഞ്ഞു തന്നിട്ട് ഇന്നത്തെ ഡോക്ടർ അഹല്യ അവസാനിപ്പിക്കാം. അതിലൊന്നാമത്തെ കാര്യം, നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുകയാണ്. ഈ ദഹനം വായിൽ നിന്ന് തുടങ്ങണമെന്നാണ് പറയുക. പയറിലെ പ്രോട്ടീനുകൾ തുപ്പലുമായി നന്നായി കലരുമ്പോൾ വൻകുടലിലെ ബാക്ടീരിയകൾക്ക് അധികം പണിയെടുക്കേണ്ടി വരില്ല. അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക. ഉയർന്ന അളവിൽ ഫൈബർ അടങ്ങിയ ഭക്ഷണമാണ് കടലയും പയറൊക്കെ. അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം കുടിച്ചില്ല എങ്കിൽ അത് മലബന്ധത്തിനും ഗ്യാസിനും കാരണമാകും. പിന്നെ ഭക്ഷണത്തിന് ശേഷം ഒരല്പം നടക്കണം. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, പയറോ കടലയോ കഴിച്ച ശേഷം ഒരിടത്ത് ചുരുണ്ടുകൂടി ഇരിക്കാതെ ഒരു 10 മിനിറ്റ് വീടിനുള്ളിൽ തന്നെ പതുക്കെ നടക്കുന്നത് ഈ ഗ്യാസ് കെട്ടിക്കിടക്കാതെ ദഹനം വേഗത്തിലാക്കാനായിട്ട് സഹായിക്കും. പോഷകങ്ങളുടെ ഈ ഒരു സ്വർണ ഖനിയാണ് പയർ പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ. പക്ഷെ ഗ്യാസ് പിടിച്ച് ആരും ഒരിക്കലും മാറ്റി നിർത്തരുത്. ശരിയായ രീതിയിൽ പാകം ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ വയറും ഹാപ്പി ആയിരിക്കും, ശരീരത്തിന് നല്ല കരുത്തും കിട്ടും. പരിപ്പും പയറിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്. തീർച്ചയായിട്ടും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഡോക്ടർ അഹല്യ ഇതോടുകൂടി പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത ഡോക്ടർ അഹല്യയിൽ കൂടുതൽ ആരോഗ്യ വിശേഷങ്ങളുമായി ഒന്നിക്കാം. അതുവരേക്കും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4.

0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാ കാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
3: 360 degree. നമസ്കാരം. 360 degree പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ടിപ്സ് ആൻഡ് ട്രിക്സുമായി കൂടെയുള്ളത് ഞാൻ അല്ലിയാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ ആ ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ് എന്തിനെ പറ്റിയാണ് നോക്കുകയാണെങ്കിൽ ബ്യൂട്ടി റിലേറ്റഡ് ആണ്. എന്താണ് സംഭവം? നമ്മൾ സാധാരണയായിട്ട് ഈ മുഖ സംരക്ഷണത്തിന് വേണ്ടി നല്ല പ്രാധാന്യം കൊടുക്കാറുണ്ട്. പക്ഷേ ആ പ്രാധാന്യം കൊടുക്കുന്ന സമയത്ത് നമ്മുടെ വേറെ ചില ബോഡി പാർട്സിന് വേണ്ട ഒരു കെയറും കാര്യങ്ങളും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാറില്ല അല്ലെ? ഈ കൈ എന്ന് പറയുന്ന സംഭവത്തിന് നമ്മൾ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ടോ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട്? ഇല്ല, പലപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. എന്നാൽ നമ്മുടെ ഒരു വ്യക്തിത്വത്തിന്റെ ഏറ്റവും പ്രധാന ഭാഗമാണ് എന്ത്? വൃത്തിയുള്ളത് മനോഹരമായ കൈകളല്ലേ. മറ്റൊരാൾക്ക് ഹാൻഡ് ഷേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഈ കൈ എന്ന് പറയുന്ന കാര്യം മൂവിയേക്കും, ചലിക്കും. ആളുകൾ ആദ്യം ശ്രദ്ധിക്കുന്നതും ശരിക്കും നമ്മുടെ കൈകളിലേക്ക് തന്നെയാണ് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്തൊക്കെ. അപ്പോൾ ദിവസവും ഈ ഒരു വീട്ടു ജോലികളൊക്കെ ചെയ്യുന്ന സമയത്തും സോപ്പും ഡിറ്റർജൻറ്റും ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ കൈകളിലെ സ്വാഭാവികമായിട്ടുള്ളൊരു ഈർപ്പൊക്കെ നഷ്ടപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കൈകൾ വരണ്ട് ഇങ്ങനെ ചുളിവുകളൊക്കെ വീഴാനും നഖങ്ങൾ പെട്ടെന്ന് പൊട്ടിപ്പോകാനൊക്കെ കാരണമായിട്ടും വരാറുണ്ട്. ഈ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് ഈ മാനിക്യൂർ ചെയ്യുക, അതിനൊക്കെ എന്ത് വേണം? അത്യാവശ്യം പൈസ വേണം, അത്യാവശ്യം ചിലവുള്ള പരിപാടിക്കുകയാണ്. അപ്പം അതുകൊണ്ട് അത് എപ്പോഴും നമുക്ക് പോസിബിൾ ആവണം എന്നില്ല. അപ്പോൾ സൊല്യൂഷൻ ഉണ്ടോ ആ ഇല്ലേ എന്നല്ല ഇപ്പം മനസ്സിൽ വന്നൊരു കാര്യം. സൊല്യൂഷൻ ഉണ്ട്, സൊല്യൂഷൻ കൊണ്ടാണല്ലോ ഞാൻ 360 degree വരാറ്. യെസ്, അതേ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി പാർലറിലൊന്നും പോയിട്ട് കൈയുടെയും കാലിൻ്റെയും ഒന്നും ഭംഗിയൊന്നും നോക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിനെ കെയർ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ, ഇങ്ങനെ മാനിക്യൂർ ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നാണെങ്കിൽ, വീട്ടിലെങ്ങനെ നമുക്ക് നമ്മുടെ കൈകളുടെയൊക്കെ ഭംഗി കൂട്ടാം എന്നുള്ളൊരു ടിപ്സ് ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. നഖങ്ങളുടെ തിളക്കം കൂട്ടാനും കൈകൾ ഇങ്ങനെ വെണ്ണ പോലെ മൃദുവാക്കാനുള്ള ചില ലളിതമായ ലൈഫ് സ്റ്റൈൽ വിദ്യകളാണ് 360 degree ഇന്ന് പ്രിയ ശ്രോതാക്കൾ കേൾക്കാൻ പോകുന്നത്. തികച്ചും ചിലവ് കുറഞ്ഞതും സുരക്ഷിതവുമായിട്ടുള്ള ഈ ഒരു നാടൻ വഴികളുണ്ടല്ലോ, നിങ്ങളുടെ കൈകളുടെ ഭംഗി ഈ എന്താ പറയുക 10 കൂട്ടുന്നുള്ളതാണ്. അപ്പൊ 360 degree ഇതേ കേട്ടോ. ഇന്ന് ഞാൻ അതിനുള്ളൊരു പരിഹാരം എന്തായാലും പറഞ്ഞിരുന്നുണ്ട് ഒരു പാട്ടിന് ശേഷം. സ്റ്റെറിൻ വിത്ത് അഹലിയ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

360 degree. ഈ ദിവസം മുഴുവൻ ജോലി ചെയ്ത് തളർന്ന കൈകൾക്ക് ഉന്മേഷം നൽകാനായിട്ട് ഏറ്റവും നല്ലൊരു വഴി ഞാൻ പറഞ്ഞുതരട്ടെ, ഹാൻഡ് സോക്സ് ആണ്. യെസ്, അതാണ് ഇന്നത്തെ ഒന്നാമത്തെ ഒരു ടിപ്പ് കേട്ടോ. അതായത് ഒരു ചെറിയ പാത്രത്തിൽ കൈകൾ മുക്കി വെക്കാനായിട്ട് പാകത്തിന് എന്ത് ചെയ്യാം, വെള്ളം എടുക്കാം. ചെറിയ ചൂടുവെള്ളം എടുക്കാൻ നോക്കണേ, ചെറിയ ചൂടുവെള്ളം എടുക്കാം. അതിലേക്ക് ഒരു സ്പൂൺ ഷാമ്പുവും കുറച്ച് കല്ലുപ്പും ഒരു നുള്ള എന്ത് ചെയ്യാം മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കാം. ഈ ഒരു ചെറു ചൂടുവെള്ളത്തിൽ നിങ്ങളുടെ കൈകൾ 10 മിനിറ്റ് എന്ത് ചെയ്യണം, ഒന്ന് മുക്കി വെക്കുക. ഇത് കൈകളിലെ പേശികൾക്ക് നല്ല രീതിയിൽ ഒരു റിലാക്സേഷൻ നൽകും, നല്ലൊരു ആശ്വാസം നൽകുന്നുണ്ടാവും. നഖങ്ങൾക്കിടയിലുള്ള കടുപ്പമേറിയ അഴുക്കുകൾ മൃദുവാക്കാനും അതിനൊക്കെ വേണ്ടി ഈ ഒരു കാര്യം ചെയ്യുന്നത് വഴി സഹായിക്കുന്നുള്ളതാണ്. ഈ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ, മഞ്ഞൾപ്പൊടി എപ്പോഴും ഒരു മികച്ചൊരു ആന്റിസെപ്റ്റിക് കൂടിയാണ്. നിങ്ങൾക്കറിയാലോ മുറിവൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാറുണ്ട്, അത് എന്തുകൊണ്ട്, ആന്റിസെപ്റ്റിക് ആണ്. അപ്പോൾ ആ ഒരു ആന്റിസെപ്റ്റിക് ആയിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ഈ ഉപ്പിന്റെയും ഉപ്പ് കൈകളിലെ ക്ഷീണം മാറ്റാനായിട്ട് സഹായിക്കും. അപ്പോൾ 10 മിനിറ്റിന് ശേഷം ഒരു പഴയ സോഫ്റ്റ് ബ്രഷ് ഉപയോഗിച്ച് നഖങ്ങളുടെ ഉൾഭാഗവും വശങ്ങളും മൃദുവാക്കി നല്ല രീതിയിൽ വൃത്തിയാക്കാൻ പറ്റും. ശേഷം എന്ത് ചെയ്യണം, നമ്മൾ ശേഷം കൈകൾ നല്ല വെള്ളത്തിൽ കഴുകി ഒരു കോട്ടൺ ടവൽ ഉപയോഗിച്ച് നല്ല രീതിയിൽ തുടയ്ക്കാം. ഈ ഒരു വിദ്യ കൊണ്ട് തന്നെ കൈകൾക്ക് നല്ലൊരു ഫ്രഷ്നെസ് ലഭിക്കുന്നുള്ളതാണ് കേട്ടോ, അത് ഫീൽ ചെയ്യും നമുക്ക്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ മനസ്സിലേയും പറയണോ? യെസ്, ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുതരാം. ഒരു ചെറിയ പാത്രത്തില് കൈകൾ മുക്കി വെക്കാൻ പാകത്തിന് എന്ത് ചെയ്യാം, ചെറു ചൂടുവെള്ളം എടുക്കാം. അതിലേക്ക് ഒരു സ്പൂൺ ഷാമ്പു ഒഴിക്കുക. ആ ഒരു ഷാമ്പുവിലേക്ക് എന്ത് ചെയ്യണം, കുറച്ച് കല്ലുപ്പ് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ചേർക്കുക. അതിലേക്ക് നമ്മുടെ കൈകൾ ഒരു 10 മിനിറ്റ് ഇറക്കി വെച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാം. ശേഷം ഒരു ബ്രഷ് യൂസ് ചെയ്ത്, നമ്മൾ ബ്രഷ് ചെയ്യുന്ന ബ്രഷ് ഉണ്ടല്ലോ, യെസ്, ആ ബ്രഷ് ഒക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ആ സെയിം ബ്രഷ് യൂസ് ചെയ്യണമെന്നല്ലാട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, ബ്രഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ വാങ്ങുന്ന ബ്രഷ് ഉണ്ടല്ലോ, അങ്ങനത്തെ ബ്രഷ് എടുത്തിട്ട് നമ്മുടെ കൈ എന്ത് ചെയ്യാം, കൈയും വിരലിന്റെ ഗ്യാപ്പിലൊക്കെ എന്ത് ചെയ്യാം, നല്ല രീതിയിൽ വൃത്തിയാക്കാം. അങ്ങനെ ചെയ്തതിന് ശേഷം നോർമൽ കൈ നമ്മൾ വാഷ് ചെയ്തിട്ട് കൈ നല്ല രീതിയിൽ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് തുടച്ചെടുക്കാം. നല്ല ഫ്രഷ് ആയിട്ട് കൈ കിട്ടും. അപ്പൊ ഇതാണ് ഒന്നാമത്തെ മാർഗം. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം അല്ലെ. ആ ടിപ്പ് എന്തായാലും മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്ക്രബ് യൂസ് ചെയ്യാം അല്ലെ. അതെങ്ങനെയാന്നുള്ളത് കേൾക്കാം 360 degree. ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം സ്റ്റെറിയോ വിദ ഹലേ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: കൈകളിൽ ഉണ്ടാവുന്ന കറുപ്പ് മാറ്റാൻ വേണ്ടി നമുക്ക് നാച്ചുറൽ ഒരു സ്ക്രബ് യൂസ് ചെയ്താലോ? യെസ്, കേൾക്കാം 360 ഡിഗ്രിയിൽ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു കൂടെയുണ്ട് ഞാൻ ആയില്ല കേട്ടോ. അപ്പോൾ വെയിൽ ഏറ്റവും കൃത്യമായ പരിചരണം ഇല്ലാത്തത് കൊണ്ടാണ് കൈകളിൽ എന്തുണ്ടാവുന്നേ നല്ല രീതിയിൽ കരിവാളിപ്പും കറുത്ത പാടുകളൊക്കെ ഉണ്ടാവാറല്ലേ. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ഹോം മെയ്ഡ് സ്ക്രബ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ സ്ക്രബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണം? 2 സ്പൂൺ കാപ്പിപ്പൊടി, കോഫി പൗഡർ ഉണ്ടല്ലോ അത് 2 സ്പൂൺ എടുക്കാം. 1 സ്പൂൺ പഞ്ചസാരയും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് എന്ത് ചെയ്യാം, ഒരു മിക്സ് തയ്യാറാക്കാം. ഈ ഒരു മിശ്രിതം ഉപയോഗിച്ച് കൈകളിലും വിരലുകളുടെ മുകളിലും നന്നായിട്ട് വട്ടത്തിൽ എന്ത് ചെയ്യാം, മസാജ് ചെയ്തെടുക്കാം. ഈ കാപ്പിപ്പൊടിയിലെ ആന്റി ഓക്സിഡന്റുകൾ ചർമ്മത്തിന് പെട്ടെന്നൊരു തിളക്കം നൽകുന്ന സമയത്ത് പഞ്ചസാര എന്ത് ചെയ്യും, പഞ്ചസാര ഈ മൃതകോശങ്ങളെ നീക്കം ചെയ്യുന്നുള്ളതാണ്, ഡെഡ് സെൽസിനെ നല്ല രീതിയിൽ റിമൂവ് ചെയ്യും. അതുപോലെ തന്നെ വിരലുകളുടെ മടുക്കിലുള്ള കറുപ്പ് നിറം മാറാനായിട്ട് ഇത് വളരെ ഫലപ്രദമായ ഒരു മാർഗം കൂടിയാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് മസാജ് ചെയ്ത ശേഷം എന്ത് ചെയ്യുക, കൈ നമുക്ക് വാഷ് ചെയ്യാം. ആഴ്ചയിൽ ഒരിക്കൽ യൂസ് ചെയ്താൽ മതി ഈ ഒരു സ്ക്രബ്. അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ കൈകളിലെ രക്തയോട്ടൊക്കെ വർദ്ധിപ്പിക്കുകയും നമ്മുടെ സ്കിന്നെ നല്ല സോഫ്റ്റ് ആക്കി വെക്കുകയും ചെയ്യും. അപ്പോൾ ഒരു കയ്യിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ക്രബ് കിട്ടിയല്ലോ. വളരെ സിമ്പിളാണ്. 2 സ്പൂൺ കോഫി പൗഡർ, കാപ്പിപ്പൊടി, അതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര, കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുക, അത് മിക്സ് ചെയ്ത് ഒരു പാക്കാക്കുക, കയ്യിൽ അപ്ലൈ ചെയ്യുക. ഒരു 5 മിനിറ്റ്സ് നല്ല രീതിയിലൊന്ന് സ്ക്രബ് ചെയ്യുക. വളരെ ഹാർഡ് സ്ക്രബ് ഒരിക്കലും ബോഡിയിൽ കൊടുക്കരുത് കേട്ടോ. ഒരു സോഫ്റ്റായിട്ട് കൊടുക്കുക, സോഫ്റ്റായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുക, അതിനുശേഷം വാഷ് ചെയ്യുക. അത്രേ ഉള്ളൂ. വീക്ക്ലി വൺസ്, ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെയ്താൽ മതി. ഇനി ചിലവർക്കുള്ളൊരു പ്രശ്നമാണ് നഖങ്ങളിൽ ഉണ്ടാവുന്ന ഒരു മഞ്ഞ കളർ. ആ ഒരു യെല്ലോ കളർ എങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാൻ നോക്കിയാലോ? ദേ അതിന്റെ ടിപ്പും കയ്യിലുണ്ട്. കേൾക്കാം നമുക്ക് നല്ലൊരു പാട്ടിന് ശേഷം. സ്റ്റെറിൻ വിത്ത് അഹലിയ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൈകളെ എങ്ങനെ ബ്യൂട്ടിഫുൾ ആക്കി വെക്കാൻ പറ്റും, അതിനു വേണ്ടി വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ടിപ്സ് ഒക്കെ എന്താണെന്നുള്ളൊരു കാര്യമാണ് ടിപ്സ് ആൻഡ് ട്രിക്സുമായി കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. അപ്പോൾ അടുത്ത ടിപ്പ് എന്താണ് 360 degree പറയാൻ പോകുന്നത് നോക്കുകയാണെങ്കിൽ, നഖങ്ങളിലെ മഞ്ഞ നിറം മാറ്റാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു വിദ്യയെ പറ്റിയാണ് കേട്ടോ. ഈ സ്ഥിരമായിട്ട് നെയിൽ പോളിഷ് ഉപയോഗിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കറികളൊക്കെ വെക്കുമല്ലോ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ മഞ്ഞൾപ്പൊടി പിടിക്കുന്നത് കൊണ്ടൊക്കെ എന്ത് ചെയ്യും, ഈ നഖങ്ങളിൽ ഒരു മഞ്ഞ നിറം വരാറുണ്ട് അല്ലേ. ഇത് നഖങ്ങളുടെ സ്വാഭാവികമായ ഒരു ഭംഗി നഷ്ടപ്പെടുത്തും, സ്വാഭാവികം. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു പകുതി മുറിച്ച ചെറുനാരങ്ങ എടുക്കാം. ആ ഒരു പകുതി മുറിച്ച ചെറുനാരങ്ങ കൊണ്ട് നഖങ്ങളിൽ എന്ത് ചെയ്യാം, നന്നായിട്ടൊന്ന് രസം. നാരങ്ങയിൽ വിറ്റാമിൻ സി എന്ന് പറയുന്ന ഘടകം എന്ത് ചെയ്യും, നഖങ്ങളിലെ മഞ്ഞ നിറം മാറ്റി അവയ്ക്ക് നല്ല ഒരു വെണ്മയും നല്ലൊരു തിളക്കമൊക്കെ നൽകുന്നുള്ളതാണ്. ഈ ചെറുനാരങ്ങ നീരിലെ അല്പം ബേക്കിംഗ് സോഡ കൂടി കലർത്തി ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് നഖങ്ങൾ തുടയ്ക്കുന്നത് മികച്ചൊരു ബ്ലീച്ചിങ് ഫലം കൂടി നൽകും. ഇതൊരു ടിപ്പ് തന്നെയാണ്. നാരങ്ങ ഉപയോഗിച്ച ശേഷം നഖങ്ങൾ വരണ്ടു പോകാതിരിക്കാൻ വേണ്ടി അല്പം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ പുരട്ടാനായിട്ട് മറന്നു പോകരുതട്ടോ. അതെന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ നാരങ്ങ യൂസ് ചെയ്തതിന് ശേഷം ഒന്നില്ലെങ്കിൽ വെളിച്ചെണ്ണ പുരട്ടാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഏതെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. വളരെ ലളിതമായ ഒരു വിദ്യയിലൂടെ നിങ്ങളുടെ നഖങ്ങൾ എപ്പോഴും ക്ലീൻ ആക്കി സൂക്ഷിക്കാനായിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. സിമ്പിളാണ്, പക്ഷെ ഈ ഒരു കാര്യം എന്തായാലും ശ്രദ്ധിക്കണം. ഇനി നഖങ്ങൾക്ക് കുറച്ച് ബലം വേണ്ടേ, യെസ്, അതിനുവേണ്ടി എന്താ ചെയ്യാം നമുക്ക് നോക്കാം 360 degree ഒരു ഇടവേളയ്ക്ക് ശേഷം.

0: 360 degree.
1: ഈ പലർക്കുള്ളൊരു പരാതിയാണല്ലേ, നഖങ്ങൾ അല്പം വളരുമ്പോഴേക്ക് എന്താണ് പൊട്ടിപ്പോകുന്ന ഒരു കാര്യം. അപ്പോൾ നഖങ്ങൾക്ക് ആവശ്യമായ പോഷൻ ലഭിക്കാത്തത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഇങ്ങനെ നഖം പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത്. ഇതിന് ഏറ്റവും മികച്ചൊരു പരിഹാരം ആരാന്നറിയോ? ഒലിവ് ഓയിലാണ്, അല്ലെങ്കിൽ ആവണക്കെണ്ണ കെസ്ട്രോ ഓയിൽ എന്ന് പറയില്ലേ, ആ ഒരു കാര്യം. ഒന്ന് നിങ്ങൾ ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കെസ്ട്രോ ഓയിൽ യൂസ് ചെയ്യാം. ഇത് രണ്ടും യൂസ് ചെയ്ത് നമുക്കൊന്ന് മസാജ് ചെയ്താൽ മതി കേട്ടോ. ഈ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് അല്പം ഒലിവ് ഓയിൽ ചെറുതായി ചൂടാക്കി നഖങ്ങളിലും അതിന് ചുറ്റുമുള്ള ചർമ്മത്തിലും നന്നായിട്ട് എന്ത് ചെയ്യാം, മസാജ് ചെയ്യാം. ഇത് നഖങ്ങളുടെ വേരുകളിലേക്ക് ഇറങ്ങി ചെന്ന് അവയ്ക്ക് നല്ല ബലം അതുപോലെ നല്ലൊരു ആരോഗ്യമൊക്കെ നൽകുന്ന കാര്യമാണ്. അപ്പോൾ നഖങ്ങൾ വേഗത്തിൽ വളരാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ചെയ്യാൻ പറ്റിയ ഒരു മാർഗം കൂടിയാണ് കേട്ടോ. വിട്ടുമാറാത്ത നഖം പൊട്ടലിന് ഈ ഒരു എണ്ണ മസാജ് എപ്പോഴും ഹെൽപ്പ് ചെയ്യാറുണ്ട്, ഒരു എപ്പോഴും നല്ലൊരു സൊല്യൂഷനായിട്ട് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി നഖം വളർത്താൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്കും യൂസ് ചെയ്യാം. നഖം പൊട്ടിപ്പോകുന്നതാണ് പ്രശ്നമെങ്കിൽ അവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഒന്നില്ലെങ്കിൽ ആവണക്കണ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം. ഇനി ടിപ്സൊക്കെ കേട്ട് കഴിഞ്ഞു, ഇനി നമുക്ക് കുറച്ച് ശീലങ്ങൾ കൂടി മാറ്റിയെടുത്താൽ മാത്രമാണ് കൈയുടെ ആ ഒരു സൗന്ദര്യ സംരക്ഷണം പൂർണ്ണമാവുള്ളൂ. അപ്പൊ ചില മാറ്റേണ്ട ശീലങ്ങൾ കൂടിയുണ്ട്. എന്തൊക്കെ ശീലങ്ങളാണ് മാറ്റേണ്ടതെന്ന് പറയാം 360 degree ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്.

360 degree. Once again, welcome back to 360 Degree Tips and Tricks. My കൂടെയുള്ളത് ഞാൻ അയ്യാണ്. ഇന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൈയുടെ സംരക്ഷണത്തെ പറ്റിയിട്ടാണല്ലേ. ആ കൈയുടെ ഭംഗി എങ്ങനെ കൂട്ടാന്നുള്ളതാണ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ എന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, എന്റെ കൈയുടെ ഭംഗി ഇതേ ഇപ്പൊ ഞാൻ വർദ്ധിപ്പിക്കേണ്ടത്. ഇത്രയും ടിപ്സ് കേട്ടു, ഇനി എന്ത് ശീലാണ് അയിലെ മാറ്റേണ്ടത്? തൊട്ട് മുൻപ് അതാണല്ലോ പറഞ്ഞേ, അതൊന്ന് പറയൂ. അതല്ലേ, അത്ര എക്സൈറ്റ്മെന്റിലാണെന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത ടിപ്സ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതായത് നമ്മൾ മാറ്റേണ്ട ആ ചില ശീലങ്ങൾ എന്തൊക്കെയാ നോക്കുകയാണെങ്കിൽ, ഉണ്ടല്ലോ ഈ നഖത്തിന്റെ ഭംഗി കെടുത്തി കളയുന്ന ചില മോശം ശീലങ്ങൾ നമ്മൾ അറിയാതെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനമാണ് സങ്കടമോ ടെൻഷനോ വരുമ്പോൾ എന്ത് ചെയ്യും, നഖം കടിക്കും. നെയിൽ ബൈറ്റിംഗ് അത് കുറെ പേർക്കുള്ള ഒരു ഹാബിറ്റാണ്, അത് വളരെ മോശമാണ് കേട്ടോ. ഈ നഖം കടിക്കുന്നത് വഴിയുണ്ടല്ലോ നഖത്തിന്റെ ആകൃതി നശിപ്പിക്കുക മാത്രമല്ല, നഖത്തിനിടയിൽ ഒരുപാട് അണുക്കൾ ഉണ്ടാവും. ആ അണുക്കൾ എന്ത് ചെയ്യും, വയറ്റിലെത്തി രോഗങ്ങൾ ഉണ്ടാക്കാനായിട്ട് കാരണമാവും. അതുപോലെ തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഗേൾസ്, എന്താണെന്നറിയോ, നെയിൽ പോളിഷ് യൂസ് ചെയ്യും കയ്യിൽ. അതിനുശേഷം ഈ നെയിൽ പോളിഷ് ഇളകി തുടങ്ങുന്ന സമയത്ത് അത് എന്ത് ചെയ്യും, നഖം കൊണ്ട് ഇങ്ങനെ ചുരണ്ട് കളയുന്ന ശീലം പലർക്കുണ്ട്. അത് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. ഇത് ശരിക്കും നഖത്തിന്റെ മുകളിൽ ഒരു പ്രൊട്ടക്ഷൻ പോലെ നിൽക്കുന്ന ഇനാമൽ ഉണ്ടല്ലോ, ആ ഇനാമലിനെ ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട്. ആ ഒരു കാര്യം ചെയ്യാൻ പാടില്ല. ഈ നെയിൽ പോളിഷ് മാറ്റാനായിട്ട് എപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള റിമൂവേഴ്സ് മാത്രം ഉപയോഗിക്കാനായിട്ട് നോക്കാട്ടോ. കൂടാതെ തന്നെ നഖം വെട്ടുമ്പോൾ അമിതമായിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് ഇറക്കി ഇങ്ങനെ വെട്ടാതിരിക്കാൻ കൂടി ശ്രദ്ധിക്കാം. കാരണം എന്താ, ഇത് നഖത്തിന്റെ വശങ്ങളിൽ ഇൻഗ്രോൺ നെയിൽ എന്ന് പറയില്ലേ, അതായത് ഈ പുഴുക്കടിയൊക്കെ വരാനായിട്ട് കാരണമാവുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യം ചെയ്യാൻ പാടില്ല. അപ്പൊ ഇത്തരം ശീലങ്ങൾ മാറ്റിയാൽ തന്നെ നഖം എപ്പോഴും ഭംഗിയായിട്ട് സുന്ദരമായിട്ട് അങ്ങ് ഇരുന്നോളും. ഈ ഒരു ശീലങ്ങൾ എന്തായാലും നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറ്റേണ്ട ശീലങ്ങൾ തന്നെയാണ്. സൺസ്ക്രീൻ പ്രൊട്ടക്ഷനെ പറ്റി എപ്പോഴും പറയാറുണ്ടല്ലേ, ഫേസിന്റെ കാര്യം പറയുന്ന സമയത്ത് അതുപോലെ തന്നെ നഖത്തിന് വേണ്ട മറ്റൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്. എന്താ നോക്കിയാലോ, കേൾക്കാം ഒരു ഇടവേളയ്ക്ക് ശേഷം.

ഇവിടെ കുറച്ച് കാര്യങ്ങൾ വേണം. എന്താണെന്നറിയോ, മോയ്സ്ചറൈസിങ് പ്രൊട്ടക്ഷൻ ആവശ്യമാണ് എപ്പോഴും കൈക്ക്. അതായത് ഈ തുണി അലക്കുമ്പോഴും അല്ലെങ്കിൽ പാത്രം കഴുകുമ്പോഴും ഒക്കെ എന്താ കെമിക്കലുകൾ നേരിട്ട് ചർമ്മത്തിൽ തട്ടാതിരിക്കാനായിട്ട് സാധിക്കുമെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു ഹാൻഡ് ഗ്ലൗസ് യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്തിട്ട് ഇത്രയും ജോലികൾ ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കെമിക്കൽസ് ഒന്നും നമ്മുടെ കയ്യിലേക്ക് എത്തുന്നില്ലല്ലോ. അതിനുശേഷം ജോലി കഴിഞ്ഞ ഉടൻ തന്നെ കൈകൾ വീര്യം കുറഞ്ഞൊരു സോപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് കഴുകി തുടക്കണം. ഇനി കൈകൾ എപ്പോഴും സോഫ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ, ദിവസവും രണ്ടോ മൂന്നോ തവണ നല്ലൊരു ഹാൻഡ് ക്രീം അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ ലോഷനെങ്കിലും പുരട്ടേണ്ടതാണ്. വീട്ടിൽ എപ്പോഴും ലഭ്യമായിട്ടുള്ള പാൽപ്പാടയോ വെണ്ണയോ പുരട്ടുന്നതും കൈകളിൽ ഈ വരൾച്ചയും ചുളിവൊക്കെ മാറ്റാനായിട്ട് സഹായിക്കും. ആ ഒരു രീതിയിലാണെങ്കിൽ നമുക്ക് നോക്കാം കേട്ടോ. നമ്മൾ നമ്മുടെ ഫേസ് എങ്ങനെയാണോ കെയർ ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മുടെ കൈകൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഈർപ്പം നൽകിയാൽ മാത്രമാണ് എന്താണ് പ്രായമാകുന്ന ലക്ഷണങ്ങളൊക്കെ ഇല്ലാതെ കൈകൾ എപ്പോഴും നല്ല നീറ്റ് ക്ലീൻ ആയിട്ട് ഇരിക്കുള്ളൂ കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം എന്തായാലും ശ്രദ്ധിക്കാനുള്ളൊരു കാര്യമാണ്. ഡിയർ ലിസണേഴ്സ്, അങ്ങനെ 360 degrees പറഞ്ഞുകൊണ്ടിരിക്കുന്ന സുന്ദരമായ കൈകൾ എങ്ങനെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ സ്വന്തമാക്കാം, അതായത് നമ്മുടെ കൈയിനെ എങ്ങനെ നല്ല രീതിയിൽ കെയർ ചെയ്യണം എന്നാണ്. ഈ പാർലറിൽ പോയിട്ടുള്ള ഒരു ഫുൾ ബോഡി കെയർ ഒന്നും സാധ്യമല്ലാത്തവർക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ടിപ്സാണ് പറഞ്ഞു കഴിഞ്ഞത്. സുന്ദരമായ കൈകളും നഖങ്ങളൊക്കെ നിങ്ങളുടെ ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും എന്നതിലൊരു സംശയമില്ല അല്ലേ. അങ്ങനെ ഇന്ന് നമ്മൾ പറഞ്ഞ ഈ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഉണ്ടല്ലോ, ഹോം മെയ്ഡ് മാനിക്യൂർ വിദ്യകൾ ആർക്കും വീട്ടിൽ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ. വില കൂടിയ പാർലർ ട്രീറ്റ്മെന്റുകളേക്കാൾ ദീർഘകാലം നിലനിൽക്കുന്ന ഗുണമാണ് ഈ ഒരു നാടൻ വഴികളുള്ള. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ കുറച്ച് സമയം നിങ്ങളുടെ കൈകൾക്കായിട്ട് കൂടി മാറ്റിവെക്കൂ. ശരീരത്തിന്റെ ഓരോ ഭാഗത്തെയും സ്നേഹത്തോടെ പരിചരിക്കുന്ന സമയത്താണ് അത് നമ്മുടെ ആരോഗ്യത്തിലും ലുക്കിലൊക്കെ എന്താണ് പ്രകടാവാൻ തുടങ്ങുള്ളൂ. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നതാണ് എപ്പോഴും സുരക്ഷിതം എന്ന ഇടയ്ക്ക് ഞാൻ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടാതെ ഇന്നത്തെ 360 degrees സമയം കൂടി ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും 360 degrees ഒത്തിരി ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ ഇറ്റ്സ് മീ ആർജി ആയില്യ സൈനിങ് ഓഫ്. സ്റ്റുഡിയോ വിദാഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹോൾമാർക്ക് വെള്ളി ആഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071695159400024786 84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയസമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112 04923225000.
4: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
5: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി, ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
6: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.

ഗാനങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യായപ്പം 90.4. അഹല്യായപ്പം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യായപ്പം .com കേട്ട് കേട്ട്

0: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്നാ അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ? അല്ലെ, നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
1: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്. രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
1: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ബി ഹേ.
0: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു, അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിന് കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
2: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വീട്ടു ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
1: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
0: അപ്പൊ കറണ്ട് ബില്ലിന്?
1: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
0: ഓ, ഞാൻ മറന്നുപോയി, ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
1: തീർച്ചയായും.
2: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.

ഇത് പാലക്കാടിന്റെ നെഞ്ചൻ കൂടുതാളം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: അഹല്യ FM 90.4. It's rhythm of Palakkad.

0: without break. With Ahalya FM 90.4. கேட்டு கேட்டு கூட்டு கூட.
1: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.

0: ഇന്ന് ഭാരതത്തിലെ ഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം.
1: ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും നാളെ. സാക്ഷരത, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളിൽ കേരളം ഏറെ മുന്നിലെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ പാൽ ഉൽപാദനം 1 കോടി ലിറ്ററാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലോക ക്ഷീരദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. സിഎംആറിനെതിരെയുള്ള ഇഡി നടപടികൾ വെള്ളിയാഴ്ച വരെ നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവ്. അപ്പീലിൽ വെള്ളിയാഴ്ച വിധി പറയും. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 9 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. 19 മെഡലുകളുമായി ഇന്ത്യ പോയിന്റ് പട്ടികയിൽ 2nd സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. ഇന്ത്യ സന്ദർശനം തുടരുന്ന മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലെയിങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, സാമ്പത്തികം, പ്രതിരോധം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിവിധ മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്താനും ധാരണയായി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പും നാളെ നടക്കും. LDFൽ നിന്ന് മുഹമ്മദ് മുഹസിൻ പത്രിക സമർപ്പിച്ചതോടെയാണ് വോട്ടെടുപ്പ് വേണ്ടിവന്നത്. ഷാനിമോൾ ഉസ്മാനാണ് UDF സ്ഥാനാർത്ഥി. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടെന്നാണ് BJP തീരുമാനം.
2: കേരള സ്പെഷ്യാലിറ്റി
1: എന്നീ മേഖലകളിൽ കേരളം ഏറെ മുന്നിലാണെന്നും സംസ്ഥാനത്ത് നിന്നുമുള്ള നഴ്സുമാരുടെ സേവനങ്ങൾ ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെടുന്നതായും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം പ്രചാരണത്തിന് കീഴിലെ യുവസംഗമത്തിന്റെ ഭാഗമായി IIM കോഴിക്കോട് ക്യാമ്പസിൽ നടന്ന പരിപാടിയിൽ ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ നിന്നുള്ള യുവപ്രതിനിധികളുമായി സംവദിക്കുകയായിരുന്നു ഗവർണർ. 33 യുവപ്രതിനിധികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. രാജ്യത്തെ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരുന്നു. സംസ്ഥാനത്ത് അടുത്ത 3 വർഷത്തിനുള്ളിൽ പാൽ ഉൽപാദനം 1 കോടി ലിറ്ററായി വർദ്ധിപ്പിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരത്ത് ജവഹർ സഹകരണ ഭവനിൽ ലോക ക്ഷീരദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം പാലിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള സംരംഭങ്ങൾക്ക് സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സിഎംആറിനെതിരെയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾ വെള്ളിയാഴ്ച വരെ നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. സിഎംആറിൽ സമർപ്പിച്ച അപ്പീലിൽ വാദം കേട്ട ശേഷമാണ് കോടതി നിർദ്ദേശം. അപ്പീലിൽ വിധി പറയുന്നതിനായി കേസ് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ എത്രയും പെട്ടെന്ന് ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. തൃശൂരിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനുള്ള ദിശ അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. PM ആവാസ് യോജന ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ കൃത്യമായ നിർവഹണം നടപ്പിലാക്കാൻ എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകുന്നതായും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് പൊതുജനങ്ങൾക്ക് വ്യക്തമാകുന്ന തരത്തിൽ ഫെൻസിംഗ് വിവരങ്ങൾ നൽകുന്നതിന് പോർട്ടൽ സ്ഥാപിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. തൃശൂർ ആതിരപ്പള്ളിയിൽ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മോഹനന്റെ വീട് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആതിരപ്പള്ളിയിലെ കാട്ടാന ശല്യം ഒഴിവാക്കുന്നതിന് ട്രെഞ്ചിംഗ് സാധ്യത ഉൾപ്പെടെ പരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി.
4: ഇതിന്റെ ഏറ്റവും കൂടുതൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഏരിയ ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടെ 3-tier ആയിട്ട് തന്നെ, ഒന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ഫസ്റ്റ് ലെയർ ഓഫ് ഡിഫൻസ്, രണ്ടാമത് ഓവർ ഹാങ്ങിങ്, മൂന്നാമത് സോളാർ ഫെൻസ്, ഇതെല്ലാം കൂടെ ചേർന്നുള്ള ഒരു ഇതാണ്. അതല്ല ചില സ്ഥലങ്ങളിൽ ട്രെഞ്ച് ചെയ്യാന്നുള്ളത്.
1: സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട് കണ്ണൂർ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റന്നാൾ മഴ അതിശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി. ഈ മാസം 4 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായി ഭൂതത്താൻകെട്ട് ബാരേജിന്റെ ഷട്ടറുകൾ നാളെ മുതൽ ഘട്ടംഘട്ടമായി ഉയർത്തും. പെരിയാറിൽ നീരൊഴുക്ക് കൂടാൻ സാധ്യതയുള്ള പശ്ചാത്തലത്തിൽ ജലനിരപ്പ് 30 മീറ്ററിന് താഴെയായി ക്രമീകരിക്കുന്നതിനാണ് ഷട്ടറുകൾ ഉയർത്തുന്നത്. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ഈ മാസം 9 അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. മത്സ്യങ്ങളുടെ പ്രജനന കാലം കണക്കിലെടുത്തുള്ള 52 ദിവസത്തെ നിരോധനം ജൂലൈ 31 വരെ തുടരും. ഹോങ്കോങ്ങിൽ നടന്ന 22-ാമത് ഏഷ്യൻ അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. 10 സ്വർണവും 5 വെള്ളിയും 4 വെങ്കലവുമടക്കം 19 മെഡലുകളുമായി ഇന്ത്യ പോയിന്റ് പട്ടികയിൽ 2-ാം സ്ഥാനം സ്വന്തമാക്കി. 30 പുരുഷന്മാരും 18 വനിതകളുമടക്കം 48 ഇന്ത്യൻ അത്ലറ്റുകളാണ് കഴിഞ്ഞ മാസം 28 മുതൽ 31 വരെ നടന്ന ടൂർണമെന്റിൽ പങ്കെടുത്തത്. സംസ്ഥാനത്ത് പുതുക്കിയ പാൽവില പ്രാബല്യത്തിൽ. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിച്ചത്. ഇതിൽ 3.35 രൂപ കർഷകർക്ക് ലഭിക്കുമെന്ന് മിൽമ അറിയിച്ചിരുന്നു. തൈരിന് കിലോയ്ക്ക് 10 രൂപയും വർദ്ധിക്കും. രാജ്യത്ത് 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടറിന്റെ വിലയിൽ വർധന. 42 രൂപ മുതൽ 53.50 രൂപ വരെയാണ് വർദ്ധിപ്പിച്ചത്. ഗാർഹിക പാചകവാതകത്തിന്റെ നിരക്കിൽ മാറ്റമില്ല. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ആഗോള ഊർജ്ജ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് വില വർധന. തിരുവനന്തപുരം അട്ടക്കുളങ്ങര ഗവൺമെന്റ് HS കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. സ്കൂൾ ഓഫീസ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിലാണ് അപകടമുണ്ടായത്. സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി റിപ്പോർട്ട് തേടി. വീഴ്ചയുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 508 പോയിന്റ് ഇടിഞ്ഞ് 74,267 നിഫ്റ്റി 165 പോയിന്റ് നഷ്ടത്തിൽ 23,383 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 600 രൂപ താഴ്ന്ന് 1,14,560 രൂപയും ഗ്രാമിന് 14,320 രൂപയുമാണ് ഇന്നത്തെ വില. 10 സംസ്ഥാനങ്ങളിലായി ഒഴിവു വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവരുടെ കാലാവധിയാണ് ഈ മാസം അവസാനിക്കുന്നത്. നീറ്റ് UG പുനഃപരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിൽ നടത്തണമെന്ന ഹർജി പരിഗണിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. പരീക്ഷ റദ്ദാക്കിയതിനെ തുടർന്ന് ദേശീയ പരീക്ഷാ ഏജൻസി നിരവധി വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യത്തിൽ പുനഃപരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിൽ നടത്തേണ്ടതില്ലെന്ന് ജസ്റ്റിസുമാരായ PS നരസിംഹയുടെയും അരവിന്ദ് കുമാറിന്റെയും ബെഞ്ച് വ്യക്തമാക്കി. കേസിന്റെ തുടർവാദം ജൂലൈ 27 മാറ്റി. കേരളത്തിന്റെ സാമ്പത്തിക പരിവർത്തനത്തിന് ബാങ്കിംഗ് മേഖല പങ്കാളിയാകണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയുടെ അവലോകന യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കേരളത്തിലെ ബാങ്കിംഗ് മേഖല മികച്ച നേട്ടമാണ് കൈവരിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ തൃശൂർ ജില്ലാ പ്രാണിജന്യ രോഗനിയന്ത്രണ യൂണിറ്റ് നൽകിയ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. തൃശൂർ MB ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് വാഹനം അനുവദിച്ചത്. ചടങ്ങിൽ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രനിൽ നിന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീദേവി TP താക്കോൽ ഏറ്റുവാങ്ങി. പ്രധാന വാർത്തകൾ വീണ്ടും. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും നാളെ. സാക്ഷരത, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളിൽ കേരളം ഏറെ മുന്നിലെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ പാൽ ഉൽപ്പാദനം 1 കോടി ലിറ്റർ ആക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ലോക ക്ഷീരദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. CMRL ED നടപടികൾ വെള്ളിയാഴ്ച വരെ നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവ്. അപ്പീലിൽ വെള്ളിയാഴ്ച വിധി പറയും. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 9 ജില്ലകളിലും ലക്ഷദ്വീപ് മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ അണ്ടർ 20 അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. 19 മെഡലുകളുമായി ഇന്ത്യ പോയിന്റ് പട്ടികയിൽ 2-ാം സ്ഥാനത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
5: ആകാശവാണി നമസ്കാരം. വാർത്താ വീക്ഷണം. ലോക പുകയില വിരുദ്ധ ദിനം തയ്യാറാക്കിയത് ഡോക്ടർ മനോജ് കുമാർ, അസിസ്റ്റന്റ് പ്രൊഫസർ, ന്യൂറോ സർജറി, മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം. അവതരണം നരേന്ദ്രമോഹൻ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. സിനിമാ തിയേറ്ററുകളിലും സിഗരറ്റ് പാക്കറ്റുകളിലും നാം ദിവസവും കാണുന്ന പരസ്യവാചകമാണിത്. എന്നാൽ ഒരു ശീലമെന്ന നിലയിൽ ഈ പുകയില മനുഷ്യന്റെ ചരിത്രത്തിലേക്ക് എങ്ങനെയാണ് കടന്നുകൂടിയത്? അത് നമ്മുടെ ശരീരത്തെ എങ്ങനെയൊക്കെയാണ് കീഴ്പ്പെടുത്തിയത്? ലോക പുകയില വിരുദ്ധ ദിനത്തിൽ നമുക്ക് ആ ചരിത്രത്തിലൂടെയും അതിന്റെ ഭീതിതമായ യാഥാർത്ഥ്യങ്ങളിലൂടെയും ഒന്ന് കണ്ണോടിക്കാം. സത്യത്തിൽ പുകയില ഒരു ആഗോള വില്ലനാകുന്നതിന് മുൻപ് അതൊരു അത്ഭുത സസ്യമായിരുന്നു. ബിസി 2000-3000 കാലഘട്ടത്തിൽ അമേരിക്കയിലെ തദ്ദേശവാസികളായ റെഡ് ഇന്ത്യൻ വംശജരാണ് പുകയില ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങിയത്. അവർക്കത് വെറുമൊരു ലഹരിയല്ലായിരുന്നു, മറിച്ച് മതപരമായ ചടങ്ങുകളുടെ ഭാഗവും വേദന സംഹാരിയുമായിരുന്നു. ED 1492 ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്കയിലെത്തിയതോടെയാണ് കഥ മാറുന്നത്. അവിടുത്തെ ജനങ്ങൾ കൊളംബസിന് സമ്മാനമായി നൽകിയ കൂട്ടത്തിൽ ഈ ഉണങ്ങിയ പുകയില ഇലകളും ഉണ്ടായിരുന്നു. കൊളംബസിലൂടെ പുകയില യൂറോപ്പിലെത്തി. ഫ്രഞ്ച് നയതന്ത്രജ്ഞനായ ജീൻ നിക്കോട്ടാണ് പുകയില ഫ്രാൻസിൽ ജനപ്രിയമാക്കിയത്. അദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ്.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: എച്ച് ആർ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
1: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാ.
3: ഒരു കല്യാണ വീട്ടിലെ സദ്യക്ക് ഇരിക്കുകയാണ് എന്ന് വിചാരിക്കാം. കല്യാണ വീടുകളിൽ സദ്യക്കൊക്കെ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഉറപ്പായും പോയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ അങ്ങനെ നന്നായി വിശന്ന് കല്യാണ സദ്യയുടെ ഇലയുടെ മുന്നിൽ അങ്ങനെ ഇരിക്കുകയാണ്. നാദസ്വര കച്ചേരിയും കാര്യങ്ങളും ഒക്കെ നമുക്ക് കേൾക്കാം. ആ ഒരു കല്യാണ വൈബിലാണ്. പപ്പടവും പഴവും ഒക്കെ കൂട്ടി ദാ ഫസ്റ്റ് റൗണ്ട് ചോറുണ്ടാൻ തുടങ്ങുന്നു. അപ്പോഴാണ് ഒരു വലിയ ബക്കറ്റും തവിയുമായിട്ട് ഒരു ചേട്ടൻ വരുന്നത്. നമുക്കറിയാവുന്ന ചേട്ടനാണ്, പരിചയക്കാരനാണ്. വന്നിട്ട് ചോദിക്കണു, മോനെ കുറച്ച് പായസം കൂടെ ഒഴിക്കട്ടേടാ എന്ന് ചോദിക്കുകയാണ്. നമുക്കാണെങ്കിൽ വയറ് ഫുള്ളാണ്, ഇനി ഒരു തുള്ളി പായസം കുടിച്ചാൽ പ്രശ്നമാവും എന്ന് നമുക്ക് നന്നായിട്ടറിയാം. പക്ഷേ എന്താണ് ചെയ്തത്? ആ ചേട്ടൻ വിഷമിക്കണ്ടെന്ന് കരുതി, ഓ ആയിക്കോട്ടെ ചേട്ടാ, കുറച്ചൊഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഇലയങ്ങ് നമ്മൾ നീറ്റാണ്. ഒടുവിൽ തിന്നു തീർക്കാൻ പറ്റാതെ വയറും കേടാക്കി ആകെ അസ്വസ്ഥമായിട്ട് നമ്മൾ അവിടെ ഒതുങ്ങിക്കൂടും. ഈ ഒരു സിറ്റുവേഷൻ എപ്പോഴെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പൊ കല്യാണ വീടിന്റെ കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമല്ലാത്തത് മറ്റുള്ളവർക്ക്, മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് കരുതി, അല്ലെങ്കിൽ ആ ചേട്ടന് വിഷമായാലോ എന്ന് വിചാരിച്ച് നമുക്ക് ഇഷ്ടമല്ലെങ്കിലും നമ്മൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. ഈ അഡ്ജസ്റ്റ്മെന്റ്സ് അത്ര നല്ലതല്ല. അതാണ് ഇന്നത്തെ എഴുത്തോല സംസാരിക്കുന്ന കൂടെ ഉള്ളത്. ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: മറ്റുള്ളയാളുകളുടെ മുഖത്ത് ഒരു ചെറിയ നിരാശ കാണാൻ വയ്യാത്തത് കൊണ്ടേ നമ്മൾ വേണ്ട എന്ന് പറയേണ്ട ഇടത്ത് വേണം എന്ന് പറഞ്ഞു പോകുന്ന സിറ്റുവേഷൻസ് ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടാകും അല്ലെ. നമുക്ക് മറ്റുള്ളയാളുകളെ വിഷമിപ്പിക്കാൻ വയ്യ, ബാക്കി എല്ലാം ഓക്കെയാണ്, സ്വന്തം വയറു പൊക്കോട്ടെ, സ്വന്തം മനസ്സിന്റെ സമാധാനം പൊക്കോട്ടെ, കുഴപ്പമില്ല, അവിടെയൊക്കെ നമ്മൾ തോറ്റുപോവാണ്. അതുകൊണ്ട് യു ഹാവ് എവറി റൈറ്റ് ടു സെറ്റ് ബൗണ്ടറീസ് ആൻഡ് ചൂസ് യുവർ പീസ്. എന്ത് നിങ്ങളുടെ ഇലയിൽ വിളമ്പണം, നിങ്ങൾ എന്ത് കഴിക്കണം, എപ്പോൾ മതി എന്ന് പറയണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് എല്ലാ സിറ്റുവേഷൻസിലും. എന്നാൽ മാത്രമേ ഈ സമാധാനം ഉണ്ടാവുള്ളൂ. നമ്മുടെയൊക്കെ ഫോണില് ഈ ഇൻസ്റ്റഗ്രാം DM-ഉം വാട്സപ്പ് നോട്ടിഫിക്കേഷൻസും എപ്പോഴും വരാറുണ്ട് അല്ലേ. ചിലപ്പോൾ നമ്മൾ നല്ലൊരു മൂവി കാണുന്ന സമയത്ത് അല്ലെങ്കിൽ വെറുതെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് അപ്പോഴായിരിക്കും ഏതോ ഒരു ടോക്സിക് ഫ്രണ്ട് നമുക്ക് മെസ്സേജ് അയക്കുന്നത്. അതും അവരുടെ ലൈഫിൽ മുഴുവൻ കടുംവെട്ട് നെഗറ്റിവിറ്റി ഒക്കെ ഒഴുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അയ്യോ, ഇപ്പം റിപ്ലൈ ചെയ്തില്ലെങ്കിൽ പുള്ളിക്കാരൻ എന്ത് വിചാരിക്കും എന്ന് കരുതി നമ്മൾ അങ്ങ് റിപ്ലൈ കൊടുക്കും അല്ലേ. നമ്മുടെ മനസ്സമാധാനവും കൂടെ കളയും. ഞാനിപ്പോൾ റിപ്ലൈ ചെയ്തില്ലെങ്കിൽ, ഞാൻ ഫോൺ എടുത്തില്ലെങ്കിൽ ഭയങ്കര അഹങ്കാരിയാണ് ഞാനെന്ന് വിചാരിക്കില്ലേ എന്ന് കരുതി നമ്മുടെ വാല്യുബിൾ ടൈം കളഞ്ഞ് അവർക്ക് വേണ്ടി നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യും. ഇഫ് യു ആർ അവൈലബിൾ 24/7 ഫോർ എവ്രി വൺ, യു ആർ ബേസിക്കലി എ ഫ്രീ വൈഫൈ വിത്ത് സീറോ സെക്യൂരിറ്റി. ഏത് സമയത്തും എല്ലാവർക്കും വേണ്ടിയിട്ട് അവൈലബിൾ ആവേണ്ട ആവശ്യമില്ല. അഹങ്കാരി എന്ന് പറയുന്നവർ പറഞ്ഞോട്ടെ, കുറച്ച് തൻ്റെ ഇടയുള്ളവളാണെന്ന് പറയുന്നൊക്കെ പറഞ്ഞോട്ടെ, പ്രശ്നമില്ല. ആർക്കും വന്ന് കണക്ട് ചെയ്യാം, ആർക്കും നമ്മുടെ എനർജി അങ്ങ് ഡ്രെയിൻ ചെയ്ത് കളയാം എന്നൊരു ചിന്ത ആർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ചില ആളുകളുണ്ട് പീപ്പിൾ പ്ലീസിംഗ് ആയിട്ടുള്ള ആളുകൾ, എന്ത് പ്ലാൻ ആരിട്ടാലും സ്വന്തം കാര്യമൊക്കെ മാറ്റിവെച്ച് അതിനുവേണ്ടി മുന്നിട്ടിറങ്ങുന്ന കുറേയധികം ആളുകളുണ്ടാവും. വണ്ടിയുണ്ടോ, ആ ആള് വരും. പൈസ തരാനുണ്ടോ, ആ ആള് തരും. അല്ലേ, അങ്ങനെ എല്ലാത്തിനും പിന്നാലെ ഓടി ഓടി ഓടി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമയം പോലെ നിങ്ങൾ മാറ്റിവെക്കുകയാണ്. ഒരു ദിവസം ആ ആൾക്ക്, എല്ലാത്തിനും യെസ് പറയുന്ന ആൾക്ക്, സ്വന്തം കാര്യം മാറ്റിവെച്ച് അങ്ങ് എല്ലാം ഏറ്റെടുത്ത് ചെയ്യുന്നയാൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്ന് കിടക്കുമ്പോ ഈ പറയുന്ന കൂടെയുള്ള ആരും ചിലപ്പോ തിരിഞ്ഞു നോക്കിയെന്ന് വരില്ല. അങ്ങനെയുള്ളവര് ലൈഫിൽ ചില ബൗണ്ടറീസ് സെറ്റ് ചെയ്യണം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വരുമ്പോ കാഷ്വൽ ആയിട്ട് പറയണം, സോറി എനിക്ക് വരാൻ പറ്റില്ല, എനിക്ക് കുറച്ച് വേറെ കാര്യങ്ങളുണ്ട് എന്ന് പറയണം. അല്ലെ, അടിപൊളിയായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് പറയാലോ, എനിക്കിപ്പോ ഫോൺ എടുക്കാൻ സമയമില്ല എന്നൊക്കെ നമ്മൾ പറയാം. ഇങ്ങനെ ചെയ്യുമ്പോ തുടക്കത്തിൽ എല്ലാരും പറയുമോ, എന്ത് മാറ്റാണ് അവന്, അവനാകെ ആള് മാറിപ്പോയി, പണ്ടത്തെ പോലെയൊന്നും അല്ല, അഹങ്കാരിയായി പോയി എന്നൊക്കെ പറയായിരിക്കും. പക്ഷേ പിന്നീട് പണ്ടത്തേക്കാൾ റെസ്പെക്ട് ആളുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈമിനും തരുമെന്ന് മനസ്സിലാക്കാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: നമുക്ക് ചുറ്റുമുള്ള ചില ആളുകളുണ്ട്, നമ്മളെ നിരന്തരം ജഡ്ജ് ചെയ്യുന്ന ആളുകൾ, നമ്മുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ച്, നമ്മുടെ കരിയറിനെ കുറിച്ച്, നമ്മുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എല്ലാത്തിലും വന്ന ഒപ്പീനിയൻ അങ്ങ് പറയും, ഇല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. എന്നിട്ട് പറയും, ഞാൻ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ പറയണേന്ന്. അങ്ങനെയുള്ള ടീംസിനെ കണ്ടിട്ടില്ലേ? അങ്ങനെയുള്ളവരോട് തർക്കിക്കാൻ നിൽക്കരുത്. ജസ്റ്റ് സേ താങ്ക് യു ഫോർ യുവർ ഒപ്പീനിയൻ, ബട്ട് ഐ ആം ഡൂയിങ് മൈ ഓൺ തിങ്. നിങ്ങളുടെ അഭിപ്രായത്തിന് വിലയേറിയ നന്ദി. പക്ഷെ എൻ്റെ ജീവിതം ഞാൻ എങ്ങനെ ജീവിക്കുന്നു ഞാനാ തീരുമാനിക്കണേ, അല്ലേ? നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിൽ മെയിൻ ക്യാരക്ടർ നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. സൈഡ് ആക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന് സ്ക്രിപ്റ്റ് വാങ്ങി നമ്മുടെ ജീവിതത്തിൻ്റെ സ്ക്രിപ്റ്റ് മാറ്റാൻ അനുവാദം കൊടുക്കരുത്. അത് എത്ര വലിയ റിലേഷൻഷിപ്പ് ആണെങ്കിലും മെന്റൽ ഹെൽത്ത് കളയുന്നതാണെങ്കിൽ അൺഫോളോ ചെയ്താൽ മതി. ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഫോട്ടോ നമ്മൾ ഇടുന്ന സമയത്ത് ഒന്ന് ചില എഡിറ്റിങ്സ് വരുത്താറുണ്ട് അല്ലേ, എഡിറ്റിംഗ് ചെയ്യാറുണ്ട്, ഫിൽട്ടർ വെക്കാറുണ്ട്. അതെന്തിനാ? ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലേ. അതുപോലെ ജീവിതത്തിലും ഒരു ഫിൽട്ടർ വെക്കണം. നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ആളുകൾ, ടോക്സിസിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ആളുകളെയൊക്കെ ഒന്ന് അങ്ങ് ഫിൽട്ടർ ചെയ്ത് കളയുക, എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് കളയുക. സ്വന്തം സമാധാനത്തിന് വേണ്ടി അതിരുകൾ വെക്കുന്നത് സ്വാർത്ഥതയല്ല എന്ന് മനസ്സിലാക്കുക. അത് നിങ്ങളെ ഏറ്റവും കൂടുതൽ നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്, സെൽഫ് ലവ് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ തല ഉയർത്തി പിടിച്ച് നിന്റെ സ്പേസ്, നിങ്ങളുടെ സ്പേസ്, അത് ഡിഫെൻഡ് ചെയ്യുക. കീപ് യുവർ വൈബ് ഹൈ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോല വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്രയും സമയം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
1: 100% ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളിയാഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
2: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ 0 എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ 0 ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.

0: വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം. 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളിയാഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹോൾമാർക്ക് സ്വർണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹോൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
2: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
4: എടാ, നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബില്ല് ആരടയ്ക്കും? നീ അടയ്ക്കും.
3: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
5: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജ്. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
6: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.
7: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
0: അഹല്യ FM 90.4. ഇത് പാലക്കാടിന്റെ നെഞ്ചും കൂടിതാളും. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in. ഇന്ന് ഭാരതത്തിലെ ഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
1: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി BTECൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
2: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
4: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
5: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
6: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന് നിർവശം കൊഴിഞ്ഞാമ്പാറ.
7: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
8: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4.

പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കരുമ്പന കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട് കൂട്ടുകൂടാ. നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
2: എടാ, നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബിൽ ആരടയ്ക്കും? നീ അടയ്ക്കും.
1: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
3: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
4: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
6: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളിയാഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
7: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹോൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതട്ടുപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
1: എടാ നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറന്റ് ബില്ല് ആരടയ്ക്കും? നീ അടയ്ക്കും.
0: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
2: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് നീഡ് ഓഫ് സർജറി. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
5: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0492322688. മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
6: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം, കൊഴിഞ്ഞാമ്പാറ.
7: സ്റ്റോറി ഓഫ് ലൈഫ്.
8: ലൈറ്റൻ യുവർ ലൈഫ്.
9: നമ്മളൊക്കെ എപ്പോഴും ഓട്ടത്തിലാണല്ലേ, നമ്മളെല്ലാവരും ഓട്ടത്തിലാണ്, എപ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. എല്ലാം പെട്ടെന്ന് നടക്കണം, വിചാരിച്ച സമയത്ത് ലക്ഷ്യത്തിലെത്തണം, ആഗ്രഹിച്ച കാര്യങ്ങൾ ഉടൻ കൈപ്പിടിയിൽ ഒതുക്കണം. എന്തിനാണ് ഇത്ര ധൃതി? ഈ ധൃതിക്കിടയിലെ, ഈ വേഗത്തിനിടയിലെ നമ്മൾ പലപ്പോഴും വല്ലാതെ അങ്ങ് ഇറിറ്റേറ്റ് ആവാറുണ്ട് അല്ലെ, അസ്വസ്ഥരായി മാറാറുണ്ട്. ശരിയല്ലേ? വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ, പ്ലാൻ ചെയ്ത കാര്യങ്ങൾ പാളിപ്പോയി കഴിഞ്ഞാൽ നമ്മളാകെ തളർന്നു പോവും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കൂ, ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമുണ്ട്. ധൃതി പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, ചിലതൊന്നും നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതല്ല. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഓടുന്നത്? എല്ലാത്തിനെയും നിയന്ത്രിക്കാനായിട്ട് നമുക്ക് കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ് അല്ലേ, എല്ലാം കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഓടുന്നത് അല്ലേ. എന്നാൽ സത്യം അതൊന്നുമല്ല. ഒരു വിത്ത് പാകിക്കഴിഞ്ഞാൽ അത് മുളയ്ക്കാനും മരമാകാനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട്. നമ്മൾ എത്ര ധൃതി കാണിച്ചു കഴിഞ്ഞാലും ആ സമയത്തിന് മുമ്പ് അത് സംഭവിക്കില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ചില മാറ്റങ്ങൾ. നമ്മുടെ കഠിനാധ്വാനത്തിനപ്പുറം സമയം എന്നൊരു ഘടകം കൂടെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടുന്നത് എന്തിനാണ്? വെറുതെ എനർജി പാഴാക്കലാണ്. ഈ കൊടുങ്കാറ്റിനെയോ മഴയോ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് കഴിയും. പക്ഷെ ആ സമയത്ത് ഒരു കുട പിടിക്കാനോ സുരക്ഷിതമായിട്ടുള്ള ഒരിടത്ത് മാറി നിൽക്കാനോ നമുക്ക് കഴിയില്ലേ? തീർച്ചയായിട്ടും കഴിയും. ലൈഫിലെ ചില പ്രതിസന്ധികളും അങ്ങനെ തന്നെയാണ്. അവയെ മാറ്റാനായിട്ട് നമുക്ക് കഴിയില്ല, പക്ഷേ അവയോട് എങ്ങനെ പ്രതികരിക്കണം എന്ന് തീരുമാനിക്കാനായിട്ട് നമുക്ക് കഴിയും. അനാവശ്യമായിട്ടുള്ള സ്പീഡ് ഒഴിവാക്കുന്നതാണ് നല്ലത്. ചില കാര്യങ്ങൾ അവരുടേതായിട്ടുള്ള വഴിക്ക് അങ്ങ് നടക്കട്ടെ. ഇപ്പം നടക്കാത്തത് പിന്നീട് വലിയൊരു നന്മയ്ക്കായിരിക്കുമെന്ന് വിശ്വസിക്കാൻ പഠിക്കുക. കയ്യിൽ ഒതുങ്ങാത്ത കാര്യങ്ങളെ ദൈവത്തിനോ കാലത്തിനോ വിട്ടുകൊടുക്ക്. നിങ്ങളുടെ സമാധാനം കളഞ്ഞുകൊണ്ട് ഒന്നും നേടിയെടുക്കാനായിട്ട് ശ്രമിക്കരുത്. ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള സമയമുണ്ട്. ആ സമയത്തിനായിട്ട് ക്ഷമയോടെ കാത്തിരിക്കുക. വീണ്ടും വീണ്ടും അധ്വാനിച്ചു കൊണ്ടിരിക്കുക. ഈ പ്രകൃതിയുടെ താളത്തിനൊപ്പം നീങ്ങാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ അർഹിക്കുന്നത്, നിങ്ങളെ അർഹിക്കുന്നത് ഉറപ്പായിട്ട് നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും. അനാവശ്യമായിട്ട് പ്രഷർ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, അനാവശ്യമായിട്ട് ധൃതി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ദാ ഈ മൊമെന്റ് എൻജോയ് ചെയ്യുക, അത്ര മതി. പതുക്കെ നടന്നാൽ മതി. പതുക്കെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് മുന്നോട്ട് പോയാൽ മതി. അല്ലാതെ സ്പീഡിലോടി ഈ മൊമെന്റിൽ കാഴ്ചകളൊന്നും കാണാതിരിക്കരുത്. ലൈഫ് ആസ്വദിക്കാനുള്ളതാണ് അല്ലേ. നമ്മളെ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയാത്തതൊക്കെ അങ്ങ് വിട്ട് കളയുക, അങ്ങ് വിട്ട് കളഞ്ഞേക്ക്. എല്ലാം എൻ്റെ കൺട്രോളിലാവണം എന്ന് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല, സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല. സോ ക്ഷമയോടുകൂടി കാത്തിരിക്കുക, വിജയങ്ങൾ ഉണ്ടാവും.

0: Story of life.
1: Lighten your life. Lighten. നമ്മുടെയൊക്കെ ലൈഫിലെ നമ്മുടെ സമാധാനം കെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി എന്താണെന്നറിയോ? അത് പ്രശ്നങ്ങളൊന്നുമല്ല. പ്രശ്നങ്ങളല്ല സമാധാനം ഇല്ലാതാക്കുന്നത്, മറിച്ച് ആ പ്രശ്നങ്ങളെക്കുറിച്ച് ഓർത്ത് നമ്മൾ ഉണ്ടാക്കി കൂട്ടുന്ന ടെൻഷനാണ്. ശരിയല്ലേ? ഏത് ചെറിയ കാര്യത്തെക്കുറിച്ചും അമിതമായിട്ടിങ്ങനെ ആകുലപ്പെടുന്നത് നമ്മുടെയൊക്കെ ഒരു സ്വഭാവമായിട്ട് മാറിയിരിക്കുന്നു അല്ലേ? എടോ, നിങ്ങളുടെ കയ്യിൽ നിൽക്കാത്ത പ്രശ്നങ്ങൾ മനസ്സിൽ നിന്നും വിട്ടുകളി. കാരണം ടെൻഷൻ കൊണ്ടൊരു പ്രശ്നവും ഇന്നേ വരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല അല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കൂ, നമ്മൾ അനുഭവിക്കുന്ന 100 ടെൻഷനുകളിൽ 90 നമ്മുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചായിരിക്കും. അയ്യോ, നാളെ എന്ത് സംഭവിക്കും, മറ്റുള്ളവരെന്ത് വിചാരിക്കും, വരാൻ പോകുന്ന പരീക്ഷയുടെ റിസൾട്ട് എന്തായിരിക്കും, ഇതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല. കയ്യിലില്ലാത്ത നൂലിന് വേണ്ടി ആകാശത്തേക്ക് നോക്കി കരയുന്നത് പോലെയാണ് ഈ ഒരു ടെൻഷനടി. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത് ആലോചനകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടുമാണ്, അല്ലാതെ ആശങ്കകൾ കൊണ്ടല്ല. ടെൻഷൻ നിങ്ങളുടെ തലച്ചോറിനെ സ്റ്റക്കാക്കുകയേ ചെയ്യുള്ളൂ. ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള നിങ്ങളുടെ കഴിവിനെ അതില്ലാതാക്കും. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം, ഇതെനിക്ക് പരിഹരിക്കാൻ കഴിയുന്നതാണോ? ആണെങ്കിൽ പ്രവർത്തിക്കുക, പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക. അല്ല എങ്കിൽ അത് കാലത്തിനങ്ങ് വിട്ടുകൊടുക്കുക. അതിനെക്കുറിച്ച് ചിന്തിച്ചു കൂട്ടിയിട്ട് നിങ്ങളുടെ ഇന്നത്തെ ഉറക്കം കളയേണ്ട കാര്യമില്ല. നിങ്ങളുടെ മനസ്സൊരു ഭാരമായിട്ട് കൊണ്ടു നടക്കാനുള്ളതല്ല. കാണും, ഈ അനാവശ്യമായിട്ടുള്ള ചിന്തകളൊക്കെ അങ്ങ് ഒഴിവാക്കുന്നേ. നിങ്ങളിപ്പോൾ എത്രയധികം ടെൻഷൻ അടിച്ചാലും ഇല്ലെങ്കിലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിക്കും അല്ലേ? പക്ഷെ ടെൻഷൻ അടിക്കാതിരുന്നു കഴിഞ്ഞാൽ ആ സാഹചര്യത്തെ നേരിടാനുള്ള കരുത്ത് നിങ്ങൾക്ക് കിട്ടും. എടോ, സമാധാനത്തോടെ ഇരിക്കുമ്പോഴാണ് പ്രശ്നത്തിനുള്ള പരിഹാരമൊക്കെ തെളിയുന്നത്. അറ്റ്ലീസ്റ്റ് ഇന്നത്തെ രാത്രിയെങ്കിലും സമാധാനമായി ഉറങ്ങാനായിട്ട് നിങ്ങൾ ശ്രമിക്കും. നാളത്തെ കാര്യങ്ങളല്ലേ, അത് നാളെ ആവട്ടെ, അത് നാളെ വരുമ്പോൾ നമുക്ക് നോക്കാനേ. നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത ഒന്നിനും നിങ്ങളുടെ മനസ്സിനെ വിട്ടുകൊടുക്കരുത്. ശ്വാസം നന്നായി വലിച്ചു വിടുക. ലോകം ഇനിയും മുന്നോട്ട് പോകാനുണ്ട് അല്ലേ? ലോകം ഇനിയും മുന്നോട്ട് പോകും. നമ്മൾ ടെൻഷൻ അടിച്ചാലും ഇല്ലെങ്കിലും, നമ്മൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ചെയ്തില്ലെങ്കിലും, ഈ ലോകം ഇതാ ഇങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോകും. അപ്പോൾ സമാധാനമായിട്ട് പോകുന്നതല്ലേ നല്ലത്? സമാധാനമുള്ളൊരു മനസ്സിനേക്കാൾ വലിയൊരു മരുന്ന് വേറെ ഇല്ലടോ. ടെൻഷനൊക്കെ അങ്ങ് ഒഴിവാക്കുക, ലൈഫ് എൻജോയ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ ലൈഫ് എന്ന് പറയുന്നത് ആസ്വദിക്കാനുള്ളതാണ്, അല്ലാതെ ടെൻഷൻ അടിച്ച് പ്രഷർ എടുത്ത് ഇരിക്കാനുള്ളതല്ല.

0: Story of life.
1: Lighten your life. Lighten. നമ്മളൊക്കെ വാക്കുകളുടെ ലോകത്താണ് ജീവിക്കുന്നത് അല്ലേ? മനോഹരമായിട്ടുള്ള വാക്കുകൾ കേൾക്കാൻ നമുക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. ഇപ്പോൾ എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്, നീ ഇല്ലാതെ എനിക്കില്ല, നീയാണ് എൻ്റെ എല്ലാം. ഇങ്ങനെയുള്ള വരികൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സങ്ങ് നിറയും അല്ലേ? പക്ഷെ കുറേ കാലം കഴിയുമ്പോൾ ഈ വാക്കുകൾ പലതും വെറും ശൂന്യമായ ശബ്ദങ്ങളായി മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിക്കാൻ എന്തിരിക്കുന്നു, ലൈഫിൽ എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ അങ്ങനെ അല്ലേ? എന്തൊക്കെയായിരുന്നു ആ കാലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവർ? ഇപ്പം അവരെവിടെ ഇരിക്കുന്നു? ഇപ്പം അവർ കൂടെ ഉണ്ടോ? എവിടെന്ന് അല്ലേ? ഈ വാക്കുകൾ കൊണ്ട് സ്നേഹിക്കുന്നവരുണ്ടല്ലോ, ഒരിക്കലും വിശ്വസിക്കരുത്. കാരണം സ്നേഹമെന്നത് വാക്കുകളിലല്ല, മറിച്ച് പരിഗണനയിലാണ്. എന്താണ് ഈ പരിഗണന? എടോ, വാക്കുകൾ ആർക്കും പറയാം അല്ലേ? അതിന് പൈസയുടെയോ അധ്വാനത്തിൻ്റെയോ ആവശ്യമില്ല, ഉണ്ടോ? പക്ഷെ ഒരാളെ പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രവൃത്തിയാണ്. നിങ്ങൾ തളർന്നിരിക്കുമ്പോൾ ചോദിക്കാതെ ലഭിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം, നിങ്ങളുടെ മൗനത്തിലെ സങ്കടം തിരിച്ചറിയുന്ന ഒരു കണ്ണ്, തിരക്കുകൾക്കിടയിലും നിങ്ങൾക്കായി മാറ്റിവെക്കുന്ന ആ ഒരു 5 മിനിറ്റ്, അതാണ് റിയൽ ലവ്, യഥാർത്ഥ സ്നേഹം എന്നൊക്കെ പറയുന്നത്. ഈ 1000 ഐ ലവ് യു എന്ന് പറയുന്നതിനേക്കാൾ മൂല്യമുണ്ട് നിങ്ങൾ വേദനിക്കുമ്പോൾ കൂടെയിരിക്കുന്ന ആ ഒരു നിശബ്ദതയ്ക്ക്. വാക്കുകൾ കൊണ്ട് കോട്ട കിട്ടുന്നവർ പലപ്പോഴും പ്രവൃത്തിയുടെ സമയം വരുമ്പോൾ പിന്തിരിഞ്ഞ് നിൽക്കാറുണ്ട് അല്ലേ? എന്നാൽ നിശബ്ദമായി നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങളുടെ ആവശ്യങ്ങളിൽ ഒരു നിഴലായി തന്നെ കൂടെ ഉണ്ടാവും. അവിടെ വാക്കുകളിൽ ഒരു പക്ഷേ കുറവായിരിക്കും, പക്ഷെ കരുതലുണ്ടാവും. മനുഷ്യരെ അളക്കേണ്ടത് അവരുടെ സംസാരം കേട്ടിട്ടൊന്നുമല്ല, അവർ നിങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്ന് നോക്കുകയാണ്. നിങ്ങളെ ബഹുമാനിക്കാത്ത, നിങ്ങളുടെ സമയത്തിന് വില നൽകാത്ത, നിങ്ങളുടെ വേദനയിൽ പങ്കുചേരാത്ത വാക്കുകൾക്ക് എന്തർത്ഥമാണുള്ളത്? എന്തർത്ഥമാണുള്ളത്? പരിഗണനയില്ലാത്ത സ്നേഹം വെറും ഒരു അലങ്കാരം മാത്രമാണത്. വാക്കുകളേക്കാൾ കൂടുതൽ പ്രവൃത്തികൾ കൊണ്ട് സ്നേഹിക്കാനായിട്ട് ശ്രമിക്കണം. പ്രിയപ്പെട്ടവർക്ക് നമ്മൾ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം നമ്മുടെ വാക്കുകളല്ല, മറിച്ച് നമ്മുടെ പരിഗണനയാണ്. വാക്കുകളൊക്കെ മറന്നു പോവാം, പക്ഷേ ഒരാൾ നൽകിയ പരിഗണന, കരുതൽ, അതൊരിക്കലും മറക്കില്ല. വാക്കുകളിലല്ല, പ്രവൃത്തികളിൽ സ്നേഹം കണ്ടെത്തണം.

0: പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്നാണ് അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ അല്ലേ? നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ .gov.in.
1: मोदी हर परिवार को घर में बिजली बनाकर वही बिजली बेचकर कमाई का एक और साधन देना चाहता है.
2: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.
3: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് ദി നീഡ് ഓഫ് സർജറി. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
6: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
7: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതട്ടപ്പാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
8: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണ്ട്.

ഭീംസിംഗ് സംവിധാനം ചെയ്ത നിറകുടം എന്ന സിനിമയിലെ ഗാനാണ്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ജയവിജയന്മാരുടെ സംഗീതം. യേശുദാസ് പാടി അഭിനയിച്ച് സൂപ്പർ ഹിറ്റാക്കിയ ഈ ഗാനമാണ് ഇന്നും ജയവിജയന്മാർ എന്ന സംഗീത കുലപതികളെ പ്രേക്ഷകർക്കിടയിൽ സുപരിചിതരാക്കി നിർത്തുന്നത്. മലയാള സംഗീത ശാഖ ഒരു കാലത്ത് ഭക്തിസാന്ദ്രമായ സംഗീതം കൊണ്ട് അടക്കി വാണിരുന്ന സഹോദരങ്ങളായിരുന്നു ജയവിജയന്മാർ. ആ ജയവിജയന്മാരിൽ ജയൻമാഷും നമ്മളെ വിട്ടു പിരിഞ്ഞു പോയിരിക്കുകയാണ്. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്ക് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഭക്തിയുടെ ഈറനണിഞ്ഞ വൃശ്ചിക പുലരിയെ ഓർമ്മപ്പെടുത്തുന്ന ഒരുപാട് പാട്ടുകൾ, ഭക്തിസാന്ദ്രമായ ഈണങ്ങൾ നമുക്ക് സമ്മാനിച്ച അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നിറകുടം എന്ന ചിത്രത്തിലെ പാട്ട് കേട്ടുകൊണ്ട് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ നമുക്ക് ആരംഭിക്കാം. എല്ലാ പ്രിയപ്പെട്ട ഗാനാസ്വാദകർക്കും ഈ അധ്യായത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം.

മികച്ച സിനിമകളിലെ ഏറ്റവും മികച്ച ഒരു ഗാനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നടൻ അശോകനും നടി മാധുവും ഈ ഒരു പാട്ടില്, അതിമനോഹരമായ ഈ ഒരു പാട്ടില് ശരിക്കും അവർ അഭിനയിക്കുകയായിരുന്നില്ല, ജീവിക്കുകയായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും. അതുപോലെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ സംഗീത ഡിപ്പാർട്ട്മെന്റ്, മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് വളരെ വലിയൊരു സംഭാവനയാണ് നമ്മൾ സംഗീത സ്നേഹികൾക്ക് നൽകിയത്. നമ്മുടെ ഹൃദയത്തെ ചൂട് പിടിപ്പിക്കുന്ന പാട്ടുകൾ. അമരം എന്ന സിനിമയെക്കുറിച്ചാണ് ആ സിനിമയിലെ അഴകേ നിൻ മീനീർ മണിയെ കുളിരിൽ തൂവരുതേ എന്ന പാട്ട്. കൈതപ്രത്തിന്റെ വരികളാണ്. രവീന്ദ്രൻ മാസ്റ്ററുടെ അത്യുഗ്രൻ സംഗീതം ദാസേടനും ചിത്രചേച്ചിയും ചേർന്ന് ആലപിച്ചിരിക്കുന്ന അമരം എന്ന സിനിമയിലെ പാട്ട് കേൾക്കാം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ.

ലാലേട്ടൻ ഒരു പക്കാ സാദാ മലയാളി പയ്യനായിട്ട് ശോഭന ഒരു തനി നാടൻ പെൺകുട്ടിയായി എത്തിയൊരു സിനിമയാണ് നാടോടിക്കാറ്റ് എന്ന സിനിമ. ലാലേട്ടൻ ശോഭന എവർഗ്രീൻ കോംബോ ഒന്നിച്ചൊരു ചിത്രം. ആ സിനിമയിലെ വൈശാഖ സന്ധ്യ എന്ന ഗാനത്തിലേക്കാണ് ഇനി. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് ശ്യാമിൻ്റെതാണ് സംഗീതം. ദാസേട്ടന്റെ ശബ്ദത്തിൽ ആ ഗാനം കേൾക്കാം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ.

എപ്പോൾ കേട്ടാലും ഏത് സമയത്ത് ഏത് നിമിഷത്തിൽ ഏത് അവസ്ഥയിലൂടെ നമ്മുടെ ലൈഫ് കടന്നു പോയിക്കൊണ്ടിരുന്ന സമയത്ത് കേട്ടാലും നമുക്ക് അതിയായ മധുരം തുളുമ്പി നിൽക്കുന്നത് പോലെ തോന്നുന്ന ഒരു പാട്ടാണ് ക്ഷണക്കത്ത് എന്ന സിനിമയിലെ ആകാശദീപം എന്ന് തുടങ്ങുന്ന പാട്ട്. കൈതപ്രത്തിന്റെ വരികൾക്ക് ശരത്തിന്റേതാണ് ഈണം. ദാസേട്ടനും ചിത്രചേച്ചിയും ചേർന്നാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചും രസിപ്പിച്ചും ഒടുവിൽ നൊമ്പരമായി മാറിയ ലാലേട്ടന്റെ ചിത്രമാണ് താളവട്ടം. താളവട്ടം എന്ന സിനിമയിലെ കൂട്ടിൽ നിന്നും വീട്ടിൽ വന്ന പൈങ്കിളിയല്ലേ എന്ന പാട്ട്. സംഗീതം രാജാമണിയാണ്, പൂവച്ചൽ ഖാദറിന്റെ വരികളാണ് ദാസേട്ടനാണ് ഈ ഒരു പാട്ട് ആലപിച്ചിരിക്കുന്നത്. അധികം പ്രിയദർശൻ സിനിമകളിൽ ദാസേട്ടൻ പാടിയിട്ടില്ല എങ്കിലും പാടിയ ചില പാട്ടുകൾ, ദൈ പാട്ട് പോലെയുള്ള പാട്ടുകളൊക്കെ മുത്തുമണികളാണ് സംഗീതത്തിൽ നോക്കുമ്പോൾ. നമുക്ക് ആ ഒരു പാട്ട് എൻജോയ് ചെയ്യാം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ.

കാതും നിറയ്ക്കാൻ ഏതു പാട്ടിനും കഴിയും. പക്ഷേ കേൾക്കുന്നവരുടെ കാതും മനസ്സും നിറയ്ക്കാൻ ചില പാട്ടുകൾക്ക് മാത്രമാണ് സാധിക്കുക. അങ്ങനെയൊരു പാട്ടാണ് ഗുരുജി ഒരു വാക്ക് എന്ന ചിത്രത്തിന് വേണ്ടി ബിച്ചു തിരുമല, ജെറി അമൽദേവ് കൂട്ടുകെട്ട് നമുക്ക് സമ്മാനിച്ചത്. ദാസേട്ടൻ പാടിയ പെണ്ണിന്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു എന്ന പാട്ട് കേൾക്കാം ഓർമ്മയിലുണരും ഗാനങ്ങളെ.

തൃശ്ശൂര് വടക്കുന്നാഥന്റെ മുന്നിൽ കുറെ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്ന പാട്ട് ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സംഗീതം പകർന്ന് പത്മരാജൻ നമുക്ക് സമ്മാനിച്ച തൂവാനത്തുമ്പികൾ എന്ന ചിത്രത്തിലെ ഒന്നാം രാഗം പാടി എന്ന പാട്ടാണ്. ജി വേണുഗോപാലും കെ എസ് ചിത്രയും ചേർന്ന് ആലപിച്ച ആ ഗാനമാണ് ഇനി.

എന്റെ സൂര്യപുത്രിക്ക് എന്ന സിനിമയിലെ ആലാപനം എന്ന പാട്ട് ദാസേട്ടൻ പാടി തുടങ്ങുന്ന പാട്ടാണ്. അതിലൊരു ഭാഗം കഴിയുമ്പോഴാണ് ഫീമെയിൽ വോയിസ് അപ്പിയർ ചെയ്യുക. ആ ഫീമെയിൽ വോയിസ് എത്തുന്ന സമയത്ത് നമ്മുടെ മേലാകെ കോരി തരിച്ചു പോകും. ചിത്ര ചേച്ചിയുടെ ശബ്ദം ഒരു രക്ഷയുമില്ല, വേറെ ലെവലിലേക്ക് ആ പാട്ടിനെ എത്തിക്കുന്ന പോലെ നമുക്ക് തോന്നും. കൈതപ്രം, വിച്ചു തിരുമല, ഇളയരാജ, ദാസേട്ടൻ, സുശീലാമ്മ, ചിത്ര ചേച്ചി, ശ്രീവിദ്യാമ്മ, അമല, സുരേഷ് ഗോപി, ഇങ്ങനെയുള്ള എല്ലാ ഇതിഹാസങ്ങളും ഒന്നിച്ചുള്ളൊരു ഗാനമാണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിനെ തൊട്ടുപോകുന്ന പാട്ടാണ് എന്റെ സൂര്യപുത്രിക്ക് എന്ന സിനിമയിലെ ആലാപനം തേടും തായ്മനം എന്ന പാട്ട്. വിച്ചു തിരുമല വരികൾ എഴുതി ഇളയരാജ സംഗീതം പകർന്ന് ദാസേട്ടൻ, ചിത്ര ചേച്ചി, സുശീലാമ്മ എന്നിവർ ചേർന്ന് പാടിയ പാട്ട്.

ഈണങ്ങളുടെ ചക്രവർത്തി ബോംബെ രവി. അദ്ദേഹത്തിന് മലയാള ഭാഷ അറിയില്ലെങ്കിലും നമ്മുടെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഓരോ വരികളും അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഈണം പകർന്ന് നമുക്കായി തന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഉത്തരേന്ത്യൻ സംഗീതജ്ഞൻ. നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരുപാട് ഈണങ്ങൾ, നമ്മൾ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന കുറേയധികം പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചാണ് അദ്ദേഹം നമ്മളിൽ നിന്ന് പോയത്. ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമയിലെ ചന്ദന ലേപ സുഗന്ധം എന്ന പാട്ട് അത്തരത്തിലൊരു പാട്ടായിരുന്നു. ബോംബെ രവി നമുക്ക് സമ്മാനിച്ച മികച്ച ഗാനങ്ങളിൽ ഒന്ന്. കെ ജയകുമാറിൻ്റെതാണ് വരികൾ, ദാസേട്ടൻ്റെതാണ്.

നമുക്ക് ഒന്നിച്ചൊരു പഴയ ഗ്രാമത്തിലേക്ക് പോകാം. കണ്ണടച്ച് കേട്ടാൽ തിരിച്ചു കിട്ടാത്ത ആ പഴയ ഗ്രാമ കാഴ്ചകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു പാട്ടിലേക്കാണ് പൊന്മുട്ടയിടുന്ന താറാവ് എന്ന സിനിമയ്ക്ക് വേണ്ടി ഒ എൻ വി കുറിപ്പ് എഴുതിയ വരികൾ. കുഞ്ഞിമണി ചെപ്പു തുറന്ന് എണ്ണി നോക്കും നേരം, പിന്നിൽ വന്ന് കണ്ണു പൊത്തും, തോഴനിങ്ങു പോയി. ജോൺസൺ മാഷ് അതിന് നാടോടി ചേലിലൊരു ഈണം കൊടുത്തു. ഈ പറഞ്ഞ പോലെ ചിത്രചേച്ചിയുടെ ശബ്ദത്തിൽ ആ പാട്ട് കേൾക്കുമ്പോൾ തിരിച്ചു കിട്ടാത്ത ആ പഴയ കാലത്തിലേക്ക്, നല്ല ഗ്രാമകാലത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു പാട്ടായിട്ട് മാറി ആ ഗാനവും. ആ ഗാനമാണ് ഓർമ്മയിലുണരും കാനങ്ങളിൽ ഇനി.

വർഷങ്ങൾ എത്രയെത്ര മാറി മറിഞ്ഞാലും കാലം എത്രയെത്ര മുന്നോട്ട് പോയാലും ഇന്നും മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു വലിയ ദൃശ്യ വിസ്മയാണ് ഞാൻ ഗന്ധർവൻ എന്ന സിനിമ. ആ സിനിമയിലെ പാട്ടുകളും അതുപോലെ തന്നെയാണ്. ഒരിക്കൽ കേട്ടവർക്ക് മുന്നിൽ പിന്നെയും പിന്നെയും ആ പാട്ട് വലിയൊരു സ്വർണ്ണ രഥത്തിലേറി നിൽക്കുകയാണ്. ആ സിനിമയിലെ പാലപ്പൂവേ നിൻ തിരുമംഗല്യ താലി തരൂ എന്ന പാട്ടാണ് ഇനി. കൈതപ്രത്തിൻ്റെ വരികൾ, ജോൺസൺ മാഷിൻ്റെ സംഗീതം, കെ എസ് ചിത്രയുടെ ശബ്ദം. ഈ ഒരു ഗാനത്തോടെ ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങളുടെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും നമുക്ക് നാളെ എത്താം കേൾക്കാൻ കൊതിക്കുന്ന മനോഹരങ്ങളായ ഗാനങ്ങളുമായി, ഓർമ്മയിലുണരും ഗാനങ്ങളിൽ. ഇത്രയും സമയം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമിയാണ്. കേട്ടുകൊണ്ടേയിരിക്കും അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്നാ അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ സീറോ ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ? അല്ലേ, നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
2: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
3: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ബി ഹേ.
2: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു, അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
4: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജ്. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
5: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.
0: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
6: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ടുകേട്ട് കൂട്ടുകൂടാം.

0: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ സീറോ എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ സീറോ ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്, സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM Suryagar.gov.in.
1: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
2: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ. രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
4: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
6: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹോൾമാർക്ക് സ്വർണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹോൾമാർക്ക് വെള്ളി ആഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
7: വേലകളും പൂരങ്ങളും തൊങ്ങല് ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യഫം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: കല്യാൺ സാഖി സോനാജി ഹി പോരി

തെരുവുകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യായപ്പം 90.4. അഹല്യായപ്പം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യായപ്പം.com കേട്ട് കേട്ട് കൂട്ടുകൂടാം. അഹല്യായപ്പമിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യഎഫ്എം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പിഒ, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.